ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 കന്നി 9 2026 സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ഈ ജീവിതത്തിൽ പലപ്പോഴും നാം നമ്മുടേതെന്ന് വിചാരിക്കുന്ന വ്യക്തികൾ നമ്മെ നേരിട്ട് കാണുമ്പോൾ അവരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെയൊന്നുമല്ല എന്ന് അവരുടെ പ്രവൃത്തികളിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാനാവുകയും ചെയ്യും. ഒന്നോർക്കുക, തനിക്ക് താനും പുരയ്ക്ക് തൂണുമേ സത്യത്തിൽ സ്വന്തമെന്ന് പറയാനുള്ളൂ. സ്വയം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പ്രോത്സാഹിപ്പിക്കുക, പരിഗണിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് സമാഗമം, 9 മണിക്ക് ഇന്നിസൈ, 10 മണിക്ക് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:20 കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, വൈകിട്ട് 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 8 മണിക്ക് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 9:30 കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകിട്ട് 6:30 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 25. ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചതും ആദ്യത്തെ ടെലിഫോൺ സേവനം ആരംഭിച്ചതും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 25-നായിരുന്നു. സെപ്റ്റംബർ 25-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 25. അമേരിക്കയിലെ കേംബ്രിഡ്ജിലാണ് ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചത്. 1639 സെപ്റ്റംബർ 25-നായിരുന്നു പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചത്. ആദ്യ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടന്നത് 1844 സെപ്റ്റംബർ 25-നായിരുന്നു. കാനഡയും US-ഉം തമ്മിൽ ന്യൂയോർക്കിലാണ് ആദ്യ മത്സരം നടന്നത്. സെപ്റ്റംബർ എന്നീ ദിവസമായിരുന്നു ബ്രിട്ടനിൽ ആദ്യ ബസ് സർവീസ് ആരംഭിച്ചത്. US-നും യൂറോപ്പിനുമിടയിൽ ആദ്യത്തെ ടെലിഫോൺ സേവനം ആരംഭിച്ചത് 1956 സെപ്റ്റംബർ 25-നായിരുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കഴിഞ്ഞ് സൈന്യം ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയത് 1984 സെപ്റ്റംബർ എന്നീ ദിവസമായിരുന്നു. ജർണയിൽ സിംഗ് ബിന്ദ്രൻവാലിയുടെ നേതൃത്വത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനത്തെ അമർച്ച ചെയ്യാനായി 1984 June ഇന്ത്യൻ സേന സുവർണക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രഖ്യാപിച്ചത് 2014 സെപ്റ്റംബർ 25-നായിരുന്നു. വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത്. സെപ്റ്റംബർ 25-നായിരുന്നു ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീണ കുടിനീർ യോജന പദ്ധതി ആരംഭിച്ചത്. പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISRO മുൻ ചെയർമാനുമായിരുന്ന പ്രൊഫസർ സതീഷ് ധവാന്റെ ജന്മദിനമാണ് ഇന്ന്. 1920 സെപ്റ്റംബർ 25-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ ഇന്ത്യൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഇദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്.
2: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മിഷൻ സമുദ്ര പദ്ധതി സംസ്ഥാനത്തിന്റെ സ്വപ്നമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ത്യ 15 സ്ഥാനത്ത്. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. വാർത്തകൾ വിശദമായി. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. യുവാക്കളുടെ പങ്കാളിത്തവും സാമൂഹിക സേവനവും ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന യാത്രയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച സേവായാത്ര

0: ിടെ പ്രാദേശിക സമൂഹവുമായി ഇടപഴകുകയും സേവന അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തു. അടുത്ത മാസം 7 വരെയാണ് യാത്ര. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാകുന്നു. ജൻസേവ ദേശസേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ്പ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ശ്രീ അന്ന പദ്ധതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിന്റെ ഭാഗമായ ചെറുധാന്യങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ സഹായിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ചെറുധാന്യങ്ങളെ ശ്രീ അന്ന എന്ന പേരിൽ പ്രോത്സാഹിപ്പിച്ചു വരികയാണ്. ഫൈബർ, പ്രോട്ടീൻ, ഇരുമ്പ്, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങളും മറ്റ് സൂക്ഷ്മ പോഷകങ്ങളും ചെറുധാന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട്. ഇവ സമീകൃത ആഹാരത്തിന്റെ ഭാഗമാക്കാവുന്നതും പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പ്രത്യേക പ്രാധാന്യമുള്ളവയുമാണ്. ചെറുധാന്യങ്ങൾ സ്വാഭാവികമായും ഗ്ലൂട്ടൻ രഹിതവും പോഷക സമൃദ്ധവുമാണെന്ന് ജയ്പൂരിലെ സവായ് മാൻസിംഗ് മെഡിക്കൽ കോളേജിലെ അധ്യാപകനായ ഡോക്ടർ പുനീത് സക്സേന പറയുന്നു. വളർത്താൻ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം ആവശ്യമുള്ളതിനാൽ ജലസംരക്ഷണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാൻ കഴിയുന്ന കൃഷി രീതികൾക്കും ചെറുധാന്യങ്ങൾ അനുയോജ്യമാണ്. രാജസ്ഥാൻ പരമ്പരാഗതമായി ചെറുധാന്യങ്ങൾ, പ്രത്യേകിച്ച് കമ്പ്, വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം സംബന്ധിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് നാളെ കേരളത്തിലെത്തും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യ ബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ സമഗ്രമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നയതന്ത്രത്തിലൂടെ ലോകമെമ്പാടും സമാധാനം സ്ഥാപിക്കാൻ ഇന്ത്യ പരിശ്രമിക്കുന്നുണ്ടെന്നും ഒപ്പം ഏത് ഭീഷണികളെയും നേരിടാൻ പ്രതിരോധ തന്ത്രപരമായ ശേഷി വർദ്ധിപ്പിക്കുന്നു ും രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാജ്യം തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ ശക്തിപ്പെടുത്തുകയും സഹകരണത്തിനായി പുതിയ വേദികൾ ഒരുക്കുകയും ആഗോളതലത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ സമ്പൂർണ്ണ പോർട്ട് സിറ്റിയായും അന്താരാഷ്ട്ര മാരിടൈം ഹബ്ബായും മാറ്റാൻ ലക്ഷ്യമിട്ട മിഷൻ സമുദ്ര പദ്ധതി വരാനിരിക്കുന്ന തലമുറയ്ക്ക് നൽകുന്ന സ്നേഹോപഹാരവും കേരളത്തിന്റെ വലിയൊരു സ്വപ്നവുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ലോക മാരിടൈം ദിനാഘോഷ സമാപന സമ്മേളനം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രപരമായ സവിശേഷതകളെയും 600 കിലോമീറ്റർ നീളമുള്ള കടൽത്തീരത്തെയും പ്രയോജനപ്പെടുത്തി കേരളത്തെ ഒരു പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, 18 മിനി തുറമുഖങ്ങൾ, കണ്ടെയ്നർ സ്റ്റേഷനുകൾ എന്നിവ സംയോജിപ്പിച്ച് വികസനം സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. റോഡുകളിലെ ഗതാഗത തിരക്ക് 50% വരെ കുറയ്ക്കാൻ കടൽവഴി ചരക്കു നീക്കത്തിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നവീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ വി എ സി ബി സ്യൂട്ട് 3.0 മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യും. വിജിലൻസ് കേസുകളുടെ അന്വേഷണത്തിനും ഏകോപനത്തിനും വികസിപ്പിച്ച സംയോജിത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണിത്. 3 ദിവസത്തെ അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് ഇടപാടുകൾ തടസ്സപ്പെടാൻ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളവും വേതനവും പെൻഷനും ഇന്ന് വിതരണം ചെയ്യും. കൺട്രോളർ ജനറൽ ഓഫ് അക്കൌണ്ട്സിന്റെ അനുമതിയോടെയാണ് തീരുമാനം. ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളും വകുപ്പുകളും ഈ നിർദ്ദേശം അതത് ഓഫീസുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ അഴീക്കലിന് സമീപം മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന ഫൈബർ വള്ളം കാറ്റിലും തിരയിലും പെട്ടമറിഞ്ഞ് ആറുപേർക്ക് പരിക്കേറ്റു. രക്ഷിക്കാനായി എത്തിയ മറ്റൊരു വള്ളവും മറിഞ്ഞു. പരിക്കേറ്റവരെ അഴീക്കൽ

0: കോസ്റ്റൽ പോലീസും നാട്ടുകാരും രക്ഷപ്പെടുത്തി. ഏഷ്യൻ ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 15 സ്ഥാനത്ത്. 1 സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവുമാണ് ഇതുവരെ ഇന്ത്യയുടെ നേട്ടം. ഏഷ്യൻ ഗെയിംസ് 4x400 മിക്സഡ് റിലേയിൽ ഇന്ത്യയ്ക്ക് വെള്ളി. പൂവമ്മ രാജു, വിശാൽ തെന്നരശ്, വിദ്യ രാംരാജ്, മനു ടി എസ് എന്നിവരടങ്ങിയ ടീമാണ് വെള്ളി നേടിയത്. അത്ലറ്റിക്സ് വനിതകളുടെ 10,000 മീറ്ററിൽ ഇന്ത്യയുടെ സീമാകുമാരി വെങ്കലം നേടി. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അഭിനന്ദിച്ചു. ഡെസ്ക് റിപ്പോർട്ട്. ഏഷ്യൻ ഗെയിംസിൽ സ്കീറ്റ് മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലം നേടിയ പരിനാസ് ധാലിവാൾ, അനന്ത്ജീത് സിംഗ് നരൂക്ക എന്നിവരെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. വനിതകളുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയ സീമാകുമാരി, 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ വെള്ളി നേടിയ എം ആർ പൂവമ്മ, വിദ്യ രാംരാജ്, മനു ടി എസ്, വിശാൽ ടി കെ എന്നിവരെയും ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇവരുടെ മികച്ച പ്രകടനവും ടീം വർക്കും ഇന്ത്യയുടെ അത്ലറ്റിക്സ് ചരിത്രത്തിൽ അഭിമാനകരമായ നേട്ടം കൂടി കൂട്ടിച്ചേർത്തുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ കായിക താരങ്ങളുടെ അർപ്പണബോധത്തിന്റെയും മനക്കരുത്തിന്റെയും വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന്റെയും പ്രതിഫലനമാണ് ഏഷ്യൻ ഗെയിംസിലെ അവരുടെ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടം കായിക താരങ്ങളുടെ അഭിനിവേശത്തെയും കഠിനാധ്വാനത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
1: 3rd സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കണ്ണൂരിൽ തുടക്കം. ജവഹർ സ്റ്റേഡിയത്തിൽ രാത്രി 8 ഉദ്ഘാടന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: കാൽപന്തിന്റെ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ടാണ് സൂപ്പർ ലീഗ് കേരള 3rd സീസണ് കണ്ണൂരിൽ തുടക്കമാകുന്നത്. ആക്രമണത്തിലും പ്രതിരോധത്തിലും മികച്ച താരങ്ങളെ ഇറക്കിക്കൊണ്ടാണ് നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സ് തൃശൂർ മാജിക് എഫ് സിയെ നേരിടുക. റഷ്യൻ പരിശീലകനായ ആൻഡ്രേ ചെർണിഷോവാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ മുഖ്യ പരിശീലകൻ. കാമറൂണിയൻ താരമായ ക്യാപ്റ്റൻ ഏണസ്റ്റീൻ ലാസാംബയുടെ നേതൃത്വത്തിൽ ശക്തമായ ടീമാണ് കണ്ണൂർ വാരിയേഴ്സിനായി കളത്തിലിറങ്ങുന്നത്. സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കനേഡയുടെ കീഴിലുള്ള തൃശൂർ മാജിക് എഫ് സി വിജയം ഉറപ്പാക്കാനുള്ള ദൃഢനിശ്ചയത്തോടെയാണ് കളത്തിലിറങ്ങുന്നത്. കഴിഞ്ഞ സീസണിലെ മികച്ച കീപ്പറായി തെരഞ്ഞെടുത്ത കമാലുദ്ദീനും മധ്യനിരയിലെ പരിചയസമ്പന്നരായ താരങ്ങളും മാജിക് എഫ് സിയുടെ പ്രതീക്ഷയ്ക്ക് ശക്തി പകരുന്നു. വൈകിട്ട് 6 സംഗീത പരിപാടികളോടെയാണ് ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കമാവുക. 5 മുതൽ സ്റ്റേഡിയത്തിൽ കാണികൾക്ക് പ്രവേശനം അനുവദിക്കും.
1: 68th സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വാഗത സംഘം ഓഫീസ് വൈകിട്ട് മന്ത്രി ഒ ജെ ജനീഷ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. മേളയുടെ പ്രധാന വേദിയായ ചിന്മയ ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങ്. 58th രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്രമേള ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. വൈകിട്ട് 6 കൈരളി തിയേറ്ററിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ കൈരളി ശ്രീ നീള തിയേറ്ററുകളിലാണ് മേള. പ്രധാന വാർത്തകൾ വീണ്ടും. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രയിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. മികച്ച സുരക്ഷാ നയം രൂപീകരിക്കുന്നതിന് യാഥാർത്ഥ്യ ബോധവും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. മിഷൻ സമുദ്ര പദ്ധതി സംസ്ഥാനത്തിന്റെ സ്വപ്നമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഏഷ്യൻ ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ 15 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
4: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്ത്. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രാ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഒരു സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവും അടക്കം 17 മെഡലുകളുമായി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിലെത്തും. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് ഗുജറാത്തിലെ വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവാ

0: യാത്രാ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. പ്രധാനമന്ത്രിയുടെ 25 വർഷത്തെ പൊതുജീവിതം അടയാളപ്പെടുത്താൻ സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 7 വരെയാണ് ബൈക്ക് റാലി സംഘടിപ്പിക്കുന്നത്. ഗ്രാമീണ മേഖലകളിൽ ശുചിത്വ സന്ദേശമെത്തിക്കൽ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് നടത്തുന്ന യാത്രയുടെ അനുഭവങ്ങൾ യാത്രികർ പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്രമില്ലാത്ത സൈനിക തയ്യാറെടുപ്പുകൾ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാമെന്നും എന്നാൽ പ്രതിരോധശേഷിയില്ലാത്ത നയതന്ത്രം ബലഹീനതയായി കണക്കാക്കപ്പെടുമെന്നും അത് അപകടകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽ ജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
1: ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഓഗസ്റ്റ് 15 ജൽ ജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതി പൂർത്തിയാകുന്നതോടെ രാജ്യത്ത് വയറിളക്ക രോഗമരണങ്ങൾ തടയാനാകുമെന്നും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക് 30% കുറയ്ക്കാനാകുമെന്നും പ്രതീക്ഷിക്കുന്നു. പദ്ധതിയുടെ കാലാവധി നിലവിൽ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ശക്തമായ പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭാ പൊതുസമ്മേളനത്തോട് അനുബന്ധിച്ച് ന്യൂയോർക്കിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജാണ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. G7 വികസന മന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു. മാനവ കേന്ദ്രീകൃതമായ വികസനമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും വികസനമെന്നാൽ കേവലം സാമ്പത്തിക സഹായമല്ല, മറിച്ച് പ്രാദേശിക ശേഷിയും പ്രതിരോധവും വർദ്ധിപ്പിക്കലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തമായി വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച വാർഷിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ സെമി കണ്ടക്ടർ ആവശ്യകത $150 ബില്യൺ ആകും. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലെ വളർച്ച, സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന 3rd രാജ്യം, 120ലേറെ യൂണിക്കോണുകളോടെ ലോകത്തെ 3rd വലിയ സ്റ്റാർട്ടപ്പ് ശൃംഖല എന്നീ നേട്ടങ്ങളും ഇന്ത്യ കൈവരിച്ചതായി മന്ത്രി പറഞ്ഞു. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. മേയർ വി വി രാജേഷ് ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കും. തുടർന്ന് ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ പ്രദർശിപ്പിക്കും. ഈ മാസം 30 വരെ കൈരളി ശ്രീ നിള തിയേറ്ററുകളിലായാണ് മേള നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ പുരോഗമിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. നിലവിൽ 1 സ്വർണവും 7 വെള്ളിയും 9 വെങ്കലവും അടക്കം 17 മെഡലുകളായി. ഇന്നലെ 400 മീറ്റർ മിക്സഡ് റിലേയിൽ ഇന്ത്യൻ ടീം വെള്ളി സ്വന്തമാക്കി. വനിതകളുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ സീമാകുമാരി വെങ്കലം നേടി. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം സാൻഡ വിഭാഗം ഫൈനലിൽ മണിപ്പൂരി താരം റോഷിബിന ദേവി വെള്ളി മെഡൽ കരസ്ഥമാക്കി. ഷൂട്ടിംഗ് റേഞ്ചിൽ മിക്സഡ് ടീം സ്കീറ്റ് ഇനത്തിൽ ആനന്ദ്ജിത് സിംഗ് നരുഗ പരീന സ്ഥലിവാൽ സഖ്യം വെങ്കലം നേടി. റോവിംഗിൽ പുരുഷ ഡബിൾസ് കൾസ് ഇനത്തിൽ സത്നാം സിംഗ് സൽമാൻഖാൻ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് മത്സരത്തിനായുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം ഏകദിന മത്സരമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ പരിശീലനം ഇന്ന് വൈകിട്ട് സ്റ്റേഡിയത്തിൽ നടക്കും. മത്സരത്തോട് അനുബന്ധിച്ച് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ

0: കോവളത്ത് ടീം അംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടലുകളിലും കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിനുള്ള ടിക്കറ്റുകൾ ആദ്യ ദിവസം തന്നെ പൂർണ്ണമായി വിറ്റുതീർന്നതായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു.
1: സൈക്ലിംഗ് രംഗത്തെ പ്രമുഖ അന്താരാഷ്ട്ര മത്സരമായ യു സി ഐ റോഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിക്കാനൊരുങ്ങുന്നു. 2032 ചാമ്പ്യൻഷിപ്പിന്റെ വേദിയായി മഹാരാഷ്ട്രയിലെ പുനെ നഗരത്തെ കാനഡയിലെ മോൺട്രിയലിൽ നടന്ന യു സി ഐ കോൺഗ്രസ് തെരഞ്ഞെടുത്തു. ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ പുനെ അന്താരാഷ്ട്ര സൈക്ലിംഗ് ഭൂപടത്തിൽ പ്രധാന സ്ഥാനം നേടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27 പരിപാടിയുടെ 138 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. ഐക്യരാഷ്ട്രസഭാ പൊതുസമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റതിന് പിന്നാലെ നിരവധി വിദേശ പ്രതിനിധികൾ ഹാൾ വിട്ടിറങ്ങിപ്പോയി. ഗാസയിലും ലെബനനിലും ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു ഇറങ്ങിപ്പോക്ക്. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 കൊല്ലപ്പെടുകയും 251 ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് നിലവിലെ സംഘർഷം ആരംഭിച്ചത്. തുടർന്ന് ഇസ്രായേൽ നടത്തുന്ന പ്രത്യാക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ 73,920 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇറ്റലിയിലെ വിദ്യാലയങ്ങളിൽ ബുർഖയ്ക്കും നിഖാബിനും നിരോധനം ഏർപ്പെടുത്താൻ സർക്കാർ അനുമതി നൽകി. ഓരോ ക്ലാസിലും ഇറ്റാലിയൻ ഭാഷയിൽ പ്രാവീണ്യമില്ലാത്ത വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് പരിധി നിശ്ചയിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പ്രൈമറി, മിഡിൽ, ഹൈസ്കൂൾ ക്ലാസുകളിൽ ഇറ്റാലിയൻ പൌരത്വമില്ലാത്തവർക്കും ഇറ്റാലിയൻ ഭാഷാ പരിജ്ഞാനം കുറഞ്ഞവർക്കും പരമാവധി 30% സീറ്റുകൾ മാത്രമേ അനുവദിക്കൂ. ഈ നടപടി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതല്ലെന്നും വിദേശികളായ കുട്ടികളെ സമൂഹവുമായി എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ സഹായിക്കുന്ന പ്രായോഗിക മാർഗങ്ങളാണെന്നും പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ടാൻസാനിയയിൽ നിന്ന് കോങ്കോയിലേക്ക് പോവുകയായിരുന്ന ബോട്ട് ടാങ്കനിക തടാകത്തിൽ മറിഞ്ഞ് 41 പേർ മരിച്ചു. ബോട്ടിലുണ്ടായിരുന്ന 49 പേരെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്ത്. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വട്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രാ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. ശക്തമായ സുരക്ഷാ നയത്തിന് യാഥാർത്ഥ്യങ്ങളും ദേശീയ താൽപര്യവും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇസ്രയേൽ പലസ്തീൻ തർക്കത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് പിന്തുണ ആവർത്തിച്ച് ഇന്ത്യ. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. 1 7 9 അടക്കം 17 മെഡലുമായി ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മെഡൽ നേട്ടം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് 12:30.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, തൊക്കു രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: കലയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോടത്തുള്ള ഹൃദയം തൊട്ട വർത്തമാനം.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സമാഗമം എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിരവധി കലാകാരന്മാരെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തിയത്. സാംസ്കാരിക, സാഹിത്യ, സിനിമാ മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങൾ സമാഗമത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഇന്ന് സമാഗമത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഈ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് അഭിലാഷ് കാവ്യം എന്ന വ്യക്തിയാണ്. എഴുത്ത്, നാടകം, സിനിമ, ഇങ്ങനെ നമുക്ക് അഭിലാഷ് കാവ്യത്തിന്റെ പേര് അതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാം. ഞാൻ രജനി ഗിരീഷ്. നമസ്കാരം അഭിലാഷേ.
1: നമസ്കാരം. നമസ്കാരം.
0: സന്തോഷം ആയി ഞാൻ ഇവിടെ വന്ന്, ഇന്ന് വിളിച്ച ഉടനെ തന്നെ വരാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒത്തിരി നന്ദിയുണ്ട്.
1: വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇവിടെ എത്താൻ കഴിഞ്ഞതിന് വളരെ സന്തോഷം.
0: നാടകകൃത്ത്, നാടക പരിശീലകൻ, സംവിധായകൻ ഒക്കെയാണ് അഭിലാഷ് കാവ്യം. കഴിഞ്ഞ 12 വർഷമായി ചിൽഡ്രൻസ് തിയേറ്ററിൽ ഇങ്ങനെ ഇടതടവില്ലാതെ വർക്ക് ചെയ്യുന്ന അഭിലാഷ് കാവ്യത്തിന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഒരു കാര്യം അറിയാം അഭിലാഷിൽ നിന്ന്. നാട്, അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം.
1: എൻ്റെ നാട് കൊല്ലം ജില്ലയിലെ തന്നെ കുണ്ട്ര എന്നുള്ള സ്ഥലത്ത്, കുണ്ട്രയിലെ പേരയും കുമ്പളം എന്ന് പറയും, അവിടെയാണ് നാട്. അവിടെയാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഇപ്പോൾ താമസിക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ്. കുറച്ച് നാളായി കരുനാഗപ്പള്ളിയിൽ താമസിക്കുന്നു. ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ അവിടെ തന്നെയായിരുന്നു. പഠിച്ചതും എൻ്റെ സ്കൂളൊക്കെ അവിടെയായിരുന്നു. ചെറുതിലെ മുതൽ പഠിച്ചത് കുമ്പളത്ത് സ്കൂളിലാണ്. അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസം ഫാത്തിമ കോളേജിലായിരുന്നു, കൊല്ലം ഫാത്തിമ നാഷണൽ കോളേജിലായിരുന്നു. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ പിന്നെ PG എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ബാല്യവും പഠിച്ചതും നാടും ഒക്കെ ഇങ്ങനെയാണ്.
0: കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കാൻ പറ്റിയത് അത് വളരെ നല്ലൊരു അനുഭവം ഒക്കെ ആയിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അതിലേക്കൊക്കെ വരാം. എന്നാൽ എനിക്ക് എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യത്തെക്കുറിച്ച്, ശ്രോതാക്കൾക്കും ഇങ്ങനെ അഭിലാഷ് കാവ്യം എന്ന് കേട്ടപ്പോൾ എന്താണ് ഈ ഇതിൻ്റെ ഒരു പൊരുള്, ഈ കാവ്യം എന്ന് പറയുന്നത്?
1: കാവ്യം എന്നിട്ടത് ഇപ്പം എല്ലാവർക്കും നമ്മളിപ്പം ഒരു തൂലിക നാമം എന്ന് പറയുന്ന പോലെ, ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെ എൻ്റെ പേരിൻ്റെ കൂടെ ഇതേപോലെ ഒരു നാമം വേണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ പല രീതിയിൽ എന്തിടാമെന്ന് ആലോചിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഞാൻ എത്തിയത് എൻ്റെ വൈഫിൻ്റെ പേരിലാണ്. വൈഫിൻ്റെ പേരാണ് കാവ്യ. അപ്പോൾ വൈഫ് എന്ന് വെച്ചാൽ ഞങ്ങളൊരു 11 വർഷം മുമ്പ് കണ്ടുമുട്ടിയവരാണ്. ഏകദേശം ഒരു 6 വർഷത്തോളം പ്രണയിക്കുകയും അതിനുശേഷം കല്യാണം കഴിക്കുകയും ചെയ്തവരാണ്. അതും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. സോ അതുകൊണ്ട് എനിക്ക് അവളുടെ പേര് കൂടെ ചേർക്കാമെന്ന് തോന്നി. അപ്പൊ ഞാൻ കാവ്യയുടെ കാവ്യം എന്നാക്കി. അങ്ങനെയാണ് ഈ അഭിലാഷ് കാവ്യം പേരിലേക്ക് എത്തിയത്.
0: അതെ, വളരെ രസകരമായിട്ട് തോന്നുന്നു. കാരണം എന്താച്ചാല്, സാധാരണ എല്ലാരും, ചിലവർ ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് അച്ഛൻ്റെ പേര്, പിന്നെ വടക്കൂട്ടൊക്കെ ആണെങ്കിൽ കുടുംബ പേരാണ് ചേർക്കുന്നത്, പിന്നീട് അമ്മയുടെ പേര് ചേർത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വളരെ വിചിത്രമായി തോന്നിയ ഒരു കാര്യം, ഭാര്യയുടെ പേര് ചേർക്കുന്നത് നമുക്ക് ഒരു വിചിത്രമായ ഒരു കാര്യമായിട്ടാണ്.
1: അതിന് അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ മകൾക്ക്, എനിക്കൊരു മോളാണുള്ളത് 2 വയസ്സുള്ള, മോളുടെ പേരിൻ്റെ കൂടെയും എൻ്റെ പേരല്ല ചേർക്കും. മോളുടെ പേരിൻ്റെ കൂടെ വൈഫിൻ്റെ പേരാണ് ചേർത്തിരിക്കുന്നത്. മിഥില കാവി എന്നാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. എൻ്റെ പേരല്ല, കാരണം ഫസ്റ്റ് അമ്മയുടെ പേരാണ് കുട്ടിയുടെ കൂടെ വരേണ്ടത്. അത് പഴയ മേൽശോഭനിസമാണ് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ പേര് മക്കളുടെ കൂടെ ചേർത്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യാസം വരണമെന്നുള്ള ചിന്തയിൽ നിന്നാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്.
0: അത് ശരിക്കും അതൊരു അംഗീകാരം തന്നെയാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. കാരണം അമ്മയ്ക്കൊരു സ്പേസ് കൊടുത്തു പോകുക, അമ്മയെ ഒന്ന് ആദരിച്ചു പോകുക, അത് ഒരു ഒരു പ്രത്യേക മനസ്സ് തന്നെയാണ് അങ്ങനെയുള്ള. കാരണം നമുക്ക് സമൂഹത്തിൽ എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നത്. പൊതുവേ നമുക്ക് മാതാവ് എന്ന് പറയുമ്പോൾ എല്ലാ മാതാവിൻ്റെ തൃപ്പാദങ്ങളിലാണ് അർപ്പിക്കേണ്ടതെന്ന് പറയും അല്ലേ. നമുക്ക് മാതാവിൻ്റെ ആ ഒരു മഹത്വവും മാതാവിൻ്റെ വിലയും ഒക്കെ അറിഞ്ഞൊരു കലാകാരൻ ആ ഗുരുത്വത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാൾ അത് ഒരു ഗ്രേറ്റ് തന്നെയാണ്. അപ്പം നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ, അഭിലാഷ് ഏകദേശം 12 വർഷമായി ചിൽഡ്രൻസ് തിയേറ്റർ വർക്കൊക്കെ ചെയ്യുന്നു. ആ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അറിയണം. പക്ഷേ നാടക

0: കലാകാരന്മാര് ഏറെയുള്ളൊരു നാടാണ് നമ്മുടെ ഈ കൊല്ലം. ഒരുപാട് നാടകത്തെ നെഞ്ചോട് ചേർക്കുന്ന കൊല്ലത്ത് ഈ ഒരു അഭിലാഷിന്റെ ഈ ഒരു നാടകത്തിലേക്കുള്ള വരവ് എങ്ങനെയാണ്? ചെറുതിലെ നാടകം ഇഷ്ടമായിരുന്നോ? സ്കൂൾ തലം, പിന്നീട് ഇങ്ങോട്ടുള്ള ഗുരുക്കന്മാര്, ആ ഒരു നാടക കളരി ഉള്ളിൽ ഒരു കലാകാരനെ വാർത്തെടുക്കുന്നതിൽ വലിയൊരു പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
1: അതായത് ശരിക്കും കലയോടുള്ള അല്ലെങ്കിൽ നാടകത്തോടുള്ള വേദിയോടുള്ള ഭ്രമം തുടങ്ങുന്നത് ചെറിയ ക്ലാസ്സിലാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ചെറിയ നാടകം സംവിധാനം ചെയ്യുന്നത്, എഴുതി സംവിധാനം ചെയ്യുന്നത്. അതിനുശേഷം അത് പിന്നെ എൻ്റെ +2 വരെ ഞാൻ തുടർന്നു. എല്ലാ ക്ലാസ്സിലും യൂത്ത് ഫെസ്റ്റിവലിൽ നാടകം തന്നെ തട്ടിക്കൂട്ടി എഴുതും, അത് സംവിധാനം ചെയ്ത് അങ്ങ് ചെയ്യും. അങ്ങനെ സ്റ്റേജിനെ വല്ലാണ്ട് പേടിച്ചിരുന്നൊരു ആളായിരുന്നു ഞാൻ. സ്റ്റേജ് ഫിയറിന്റെ അങ്ങേ അറ്റം എക്സ്ട്രീം ആയിരുന്നു
0: ചെറുതിലെ.
1: കാരണം ഒരു സമ്മാനം മേടിക്കാൻ പോലും സ്റ്റേജിൽ കയറാത്ത മനുഷ്യനായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്റെ വീട്ടുകാരെന്നെ സമ്മാനം മേടിപ്പിക്കാനൊക്കെ. ഞാൻ ഓടുമായിരുന്നു സ്റ്റേജിൽ നിന്ന്, എന്റെ മുട്ട് രണ്ടും കൂട്ടിയിടിക്കും, അങ്ങനത്തെ മനുഷ്യനാണ്. അവിടെ നിന്ന് പിന്നെ സ്റ്റേജ് എനിക്കൊരു ഹരയായി മാറി. കാണികളെ കാണുമ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസവും എനർജിയും ആവേശവും ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ സ്കൂളിൽ നാടകങ്ങളൊക്കെ ചെയ്ത് വലിയ ആഗ്രഹമായിരുന്നു നമുക്കൊന്ന് കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന്. പക്ഷെ നമുക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ അന്ന് കഴിഞ്ഞില്ല. അതിനുശേഷം കോളേജിലേക്ക് എത്തി. കോളേജിലെത്തിയപ്പോഴാണ് നമ്മൾ സീരിയസ്, കുറച്ചുകൂടെ സീരിയസ് ആയ നാടകത്തെ കാണാൻ തുടങ്ങി. അങ്ങനെ നാടകം ചെയ്യണം, യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കണം എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് വരുന്നു. ഇതിന്റെ കൂടെ എഴുത്തുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം എഴുതുമായിരുന്നു. നാടകം എഴുതുന്നതിന്റെ കൂടെ കഥകൾ എഴുതുമായിരുന്നു. അപ്പം അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന 1ാം വർഷം മാതൃഭൂമിയുടെ വിഷുപ്പതിപ്പ് സാഹിത്യ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടി. ആ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടി. അങ്ങനെ കോളേജിലെ മാഗസിൻ എഡിറ്ററൊക്കെ ആയി. അങ്ങനെ ഭാഷാഭൂഷണിയിലും മാതൃഭൂമിയിലൊക്കെ കുറച്ച് കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചു. അപ്പൊ എഴുത്തൊരു സൈഡിൽ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം എഴുത്താണ്. 1ാമതായി എഴുത്തുകാരൻ എന്നാണ് എനിക്ക് അറിയപ്പെടാൻ ഇഷ്ടം. അപ്പൊ അതിന്റെ കൂടെ നാടകവും തുടങ്ങി.
0: നമ്മുടെ പ്രശസ്ത പി പത്മരാജനും പറയാറുണ്ടായിരുന്നു, എന്നെ എഴുത്തുകാരൻ എന്ന് അറിയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്.
1: എനിക്കും അതാണ് ഇഷ്ടം. എന്നെ വിശേഷിപ്പിക്കുന്നത് ഞാൻ എഴുത്തുകാരനാണ് എന്ന്. ഞാൻ ആരുടെ പരിചയപ്പെട്ടാലും ഞാൻ അങ്ങനെ തന്നെ പറയാറുള്ളൂ. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനെ എഴുത്തുണ്ടായിരുന്നു കൂടെ, അതിന്റെ കൂടെ പിന്നെ നാടകം തുടങ്ങുന്നു. നാടകം തുടങ്ങുമ്പോഴേക്ക് നമ്മൾ അപ്പോഴാണ് ഒരു പരിശീലനം നമുക്ക് ആവശ്യമാണ് എന്നൊരു ചിന്തയിലേക്കൊക്കെ വരുന്നത്. അങ്ങനെയാണ് ശരിക്കും ശർമാജിയെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. രാജേഷ് ശർമാജി എന്ന് നമ്മൾ അടുപ്പമുള്ളവരൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നു.
0: കൊല്ലത്തിന്റെ
1: അഭിമാനമാണ്. ഇപ്പൊ ഒരുപാട് സിനിമകളിലൂടെ നല്ല റോളുകളൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് ശർമാജി. അപ്പൊ അങ്ങനെ ശർമാജിയെ സമീപിക്കുന്നു. ശർമാജി വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്തേക്ക് എത്തുകയും നമുക്ക് വേണ്ടി ശർമാജി നാടക പരിശീലനം തരികയും, അങ്ങനെ അന്ന് മുതൽ ശർമാജിയാണ് നമ്മുടെ ഗുരു എന്ന് പറയാം. ശരിക്കും എന്റെ ഗുരുസ്ഥാനത്ത് രാജേഷ് ശർമ്മയാണ്, ശർമാജിയാണ് ഗുരുസ്ഥാനിയൻ.
0: വെരി ഗുഡ്.
1: അപ്പം അദ്ദേഹമാണ് നമ്മളെ നാടകം പഠിപ്പിക്കുന്നത്, നമ്മളറിയാത്ത ഒരുപാട് തിയേറ്ററിനെ പറ്റി മനസ്സിലാക്കി തരുന്നത്. കോളേജിലെ 3 വർഷവും ഞങ്ങൾക്ക് നാടകം ചെയ്തു തന്നത്. അതിനുശേഷം ഒരുപാട് വേദികളിൽ ഒരുപാട് സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി നാടകം കാണിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. പ്രഗത്ഭരായ ഒരുപാട് നാടകക്കാരെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ നമ്മുടെ നാടക വഴി തുടങ്ങുകയായിരുന്നു കോളേജിൽ നിന്ന്. അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് നാടകം ചെയ്യുന്നു, 1ാം സ്ഥാനം കിട്ടുന്നു, നടനുള്ള അവാർഡ് കിട്ടുന്നു.
0: അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഗുരുസ്ഥാനത്ത് നമ്മൾ കാണുന്നത് രാജേഷ് ശർമ്മജിയാണ്.
1: നമ്മൾ ഗുരുസ്ഥാനത്ത് കാണുന്നത്. ഒരുപാട് ഗുരുക്കന്മാരുണ്ട്
0: പിന്നെ.
1: പക്ഷെ നമ്മളെ ആദ്യമായി അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടത്തിവിട്ട ഒരാള് എന്ന നിലയിൽ അദ്ദേഹമാണ് ഗുരു.
0: ഇന്ന് നമുക്ക് കൊല്ലത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ? അതും നമ്മുടെ പ്രശസ്ത നടൻ ജയന്റെ നാട്ട് ഓലയിൽ തന്നെയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കൊല്ലത്തിനെന്നും കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന ഒരു നാമമായി നാളെ അതറിയട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. അങ്ങനെ നാടകം രൂപപ്പെട്ടു വന്നു അല്ലെ. ഞാനറിയുന്ന ഒരു അഭിലാഷ് പിന്നെ ഈ ഡിഗ്രിക്ക് പഠിച്ചത് കെമിസ്ട്രിയോ മറ്റോ അങ്ങനെയാണെന്നാണ്. അതെങ്ങനെ വന്നു?
1: അത് ഒരു അബദ്ധം പറ്റിയതാണ് ശരിക്കും. സത്യം തുറന്നു പറഞ്ഞ അബദ്ധം പറ്റിയതാണ്.
0: ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ആ ഒരു അതവിടെ ഒന്ന് നമുക്ക് ഒരു പോസ് കൊടുക്കാം, നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകാം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടിരിക്കട്ടെ, എന്താണ് ഈ ഒരു കലാകാരൻ കെമിസ്ട്രി പഠിച്ചിട്ട് ഇല്ലേ, എന്താണ് പിന്നീട് എങ്ങനെയാണ് കെമിസ്ട്രി സയൻസ് വിഷയത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ പ്രശസ്തരായ പല സിനിമക്കാരും സാഹിത്യകാരന്മാരും ഒക്കെ തന്നെ നമ്മുടെ സയൻസിൽ നിന്ന് സാഹിത്യത്തിലേക്ക് വന്നവർ

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് നാടകകൃത്തും നാടക പരിശീലകനും എഴുത്തുകാരനും സംവിധായകനും ഒക്കെയായ ശ്രീ അഭിലാഷ് കാവ്യമാണ്. അഭിലാഷ് നമ്മളോട് അഭിലാഷ് ഇന്ന് വരെ കടന്നു വന്ന മേഖലകളിലെ കാര്യങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെയാണ് പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, പറഞ്ഞ് നമ്മൾ നിർത്തിയത് അഭിലാഷിൻ്റെ സാഹിത്യാഭിരുചി ഇത്രയേറെ ഉള്ള അഭിലാഷ്, അഭിലാഷ് ഒരു സയൻസ് വിഷയത്തിൽ ഗ്രാജുവേഷൻ എടുക്കാനിടയായ കാര്യത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: അതായത്, ശരിക്കും ചെറുപ്പത്തിൽ മുതലേ മലയാളത്തോടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മലയാളം തന്നെയായിരുന്നു, ഒരു സംശയമില്ല. പക്ഷെ കോളേജിലേക്ക് എത്തിയപ്പോഴും മലയാളം എടുക്കാനായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ സന്ദർഭവശാൽ എനിക്ക് കെമിസ്ട്രിയിലേക്ക് ആദ്യം ഇരിക്കേണ്ടി വന്നു. അപ്പോൾ മലയാളം എടുക്കാൻ പറ്റും, ചേഞ്ച് ആകാം എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഒരിക്കലും ചേഞ്ചായി കിട്ടിയില്ല എനിക്ക് മലയാളം. അവസാനം ഞാൻ കെമിസ്ട്രിയിൽ ഫിക്സായി.
1: ഫാത്തിമ കോളേജിൽ
2: കെമിസ്ട്രിയിൽ ഫിക്സായി. ഭയങ്കര

0: സങ്കടമായിരുന്നു ആദ്യ സമയത്തൊക്കെ വലിയ സങ്കടമായിരുന്നു. രാത്രിയൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്.
1: സാഹിത്യം മനസ്സിലേറ്റ് നടക്കുന്ന ഒരാൾ.
0: അതെ, ഉറപ്പായിട്ട്. ഒന്നാമത്തെ കാര്യം, എനിക്ക് സയൻസിനോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല. അപ്പൊ തീരെ താല്പര്യമില്ലെന്ന് തന്നെ പറയായിരുന്നു. വാ, ഞാൻ പോയി മെയിനായിട്ട് ഒരു കെമിസ്ട്രി പോലെ ഒരു സബ്ജക്ട്, അതിനോട് ഫിസിക്സ് മാത്സ് ഒക്കെ വരുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പം അതെടുത്തിട്ട് ഞാൻ ആകെ പെട്ടുപോയ അവസ്ഥയായി. പിന്നെ എന്തായാലും നമ്മൾ കടലിൽ വീണു, ഇനിയിപ്പോ നീന്തുക എന്നുള്ളതേ ഉള്ളൂ എന്ന രീതിയിൽ അങ്ങ് പഠിച്ചു. വേറെ വഴിയില്ല. പിന്നെ ഇതൊരു ആശ്വാസം ഇതായിരുന്നു. ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളൊക്കെ കെമിസ്ട്രി ഒക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സാഹിത്യത്തിനും നമ്മുടെ കലയ്ക്കും ഒന്നിനും അതൊരു പ്രശ്നം വരില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ആശ്വാസമായിരുന്നു അതിന്റെ പിന്നിൽ. അതായിരുന്നു കെമിസ്ട്രി എടുക്കാനുള്ള കാരണം.
1: പി ജി
0: കേരള യൂണിവേഴ്സിറ്റി തന്നെയാണ് ചെയ്തത്. അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ്
1: ചെയ്തത്. ചിൽഡ്രൻസ് തിയേറ്ററില് 12 വർഷമായി ഒരു പരിശീലകനായി പല അനുഭവങ്ങൾ, പല സ്കൂളുകൾ, പല കുട്ടികൾ, അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും. അതിനെ ഒക്കെ ഒന്ന് പറയാമോ?
0: അത് ഒരുപാടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 12 വർഷത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ട്.
1: മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും കുട്ടികളുടെ കാര്യമോ ഏതെങ്കിലും കലോത്സവത്തിന്റെ കാര്യമോ?
0: അതായത് ഞാൻ എൻ്റെ ഒരു 19-ാമത്തെ വയസ്സിലാണ് ഈ പരിശീലനം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്കൂളുകളിൽ പോയി, ഇത്രയും നാളിനിടയ്ക്ക് ഒരുപാട് കുട്ടികളെ കണ്ടു. പല തരത്തിലുള്ള സ്കൂളുകൾ പല നാട്ടിൽ, ഏകദേശം കൊല്ലം ജില്ലയിൽ തന്നെ നമ്മൾ ഒരുപാട് സ്കൂളുകളിൽ, ഇഷ്ടംപോലെ സ്കൂളുകളിൽ പോയി പരിശീലകനായും നാടകം ചെയ്തും പോയിട്ട്. അപ്പോൾ കലോത്സവത്തിൽ കുട്ടികളെ നാടകത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്കിറ്റിന് വേണ്ടി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെല്ലുന്നത്. കലോത്സവം ശരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ ഒരു അനുഭവത്തിൽ അത് വേറൊരു ലോകമാണ്. അത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്നാണ് നമ്മുടെ കേരള സ്കൂൾ കലോത്സവത്തിനെ പറയാറ്. അതങ്ങനെ തന്നെയാണ്. കാരണം പ്രതിഭകളുടെ ഒരു വിളനിലമാണ് കലോത്സവം എന്ന് പറയുന്നത്. നമ്മൾ ഞെട്ടിപ്പോവും ചില കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില കുട്ടികളുണ്ട്, നമ്മുടെ സെലക്ഷൻ ഒന്നും വരില്ല, ഇവർ മാറി നിൽക്കും. പക്ഷെ അവരായിരിക്കും ഭയങ്കര കഴിവുള്ളവരായിരിക്കും. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സെലക്ഷന് വരാൻ, സെലക്ഷന് വേണ്ടി വിളിക്കുന്ന കുട്ടികളെ അവരെ വിളിക്കും. വിളിച്ചിട്ട് ഞാൻ ഈ വരാത്ത കുട്ടികൾ ഇതിനകത്ത് വരില്ലല്ലോ, അവർ മാറി നിൽക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ. ഞാനപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത്ര പേരെന്നൊന്നും ഞാൻ വിളിക്കില്ല, മുഴുവൻ പേരും സ്കൂളിൽ മുഴുവൻ പേരെ നിർത്തിയിട്ടായിരിക്കും ഞാൻ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക. അല്ലാതെ നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വരൂ എന്ന ഒരു അനൗൺസ്മെന്റ് ഞാൻ ചെയ്യിപ്പിക്കില്ല സ്കൂളിൽ. എല്ലാ കുട്ടികളെയും ഞാൻ വലിയ ഹാളിൽ നിരത്തി നിർത്തും, ഒരു വലിയ ഒരു വലിയ യൂത്ത് ഫെസ്റ്റിവലിനെ പോലെ. എന്നിട്ട് ഈ മുഴുവൻ കുട്ടികളെയും കൊണ്ട് ചെയ്യിപ്പിക്കും ആക്ടിവിറ്റീസ് നമ്മുടെ സെലക്ഷന് വേണ്ടിയുള്ള. അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് കിട്ടും എവിടെയാണ് ടാലന്റുകൾ എന്ന് പറയുന്നത്. ടാലന്റുകൾ എപ്പോഴും ഒളിഞ്ഞിരിക്കുകയുള്ളൂ. യഥാർത്ഥ ടാലന്റുകൾ പലപ്പോഴും ഒളിഞ്ഞിരിക്കും, അത് പുറത്തേക്ക് വരില്ല.
1: അങ്ങനെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, യഥാർത്ഥ ടാലന്റ്സ് ഉള്ളവർ മടിയും മടി ഭയങ്കരമായിരിക്കും പ്രതിഭകൾക്കൊക്കെ, അല്ലേ?
0: നമ്മൾ കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഏറ്റവും വലിയ കാര്യം, ഞാൻ ഈ 12 വർഷവും പഠിക്കുകയായിരുന്നു കുട്ടികളിൽ നിന്ന്, ശരിക്കും പഠിക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു തന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു
1: കുട്ടികളിൽ
0: നിന്ന്. ഉറപ്പായും ഞാൻ എൻ്റെ വീക്ഷണങ്ങൾ, എൻ്റെ ഐഡിയാസ്, എൻ്റെ ചിന്തകൾ ഒക്കെ ഈ ഇത്രയും വർഷത്തെ കുട്ടികൾ അവരുടെ സമ്പർക്കം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് അവരൊരുപാട് കാര്യം എന്നെ മനസ്സിലാക്കി തന്നു, പഠിപ്പിച്ചു തന്നു. നമ്മൾ അവരിൽ ഒരാളായി മാറി.
1: ഭയങ്കര നല്ലൊരു അനുഭവമാണ്.
0: ഉറപ്പായും ഉറപ്പായും. പിന്നെ നേരത്തെ പറഞ്ഞത്, ഒരുപാട് അനുഭവങ്ങളുണ്ട്, വളരെ രസകരമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് മനസ്സിലേക്ക് കുറെ കാര്യം ഒരുപാടുള്ളതുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ അനുഭവം. ഒരിക്കല് ഒരു സ്കൂളിൽ നമ്മൾ ഇതേപോലെ നാടക പരിശീലനം ചെയ്ത് കലോത്സവത്തിന് പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ കലോത്സവത്തിന് പോകുന്നതിന് ഒരു 3 ദിവസം മുമ്പ് അതിൽ ഏറ്റവും മെയിനായി ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി, അവൾക്ക് തീരെ വയ്യാതായി. വയ്യാണ്ടായിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആൾ. അപ്പോൾ പനി കൂടി അഡ്മിറ്റായി. 2 ദിവസം കഴിഞ്ഞാൽ കലോത്സവമാണ്, സ്റ്റേറ്റ് കലോത്സവമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേറൊരാളെ മാറ്റി വെക്കാനുള്ള, മാറ്റിയിടാനുള്ള സാഹചര്യവും ഇല്ല, സന്ദർഭവും ഇല്ല. അപ്പോൾ നമ്മളെല്ലാം ആകെപ്പാട് പേടിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള അവസ്ഥയിൽ നിന്ന്, ഇപ്പം കയറാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള അവസ്ഥയിലിരിക്കുകയായിരുന്നു. അവസാനം നമ്മളത് ജില്ലയിലൊക്കെ വളരെയധികം അപ്രിസിയേഷൻ കിട്ടി, 1-ാം സ്ഥാനം കിട്ടി സ്റ്റേറ്റിലേക്ക് വന്നതാണ്. അവസാനം നമ്മൾ തീരുമാനിച്ചു, കാര്യം ആ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്ന് ചെയ്യാനുള്ള ഒരിക്കലും പറ്റില്ല, നമ്മളത് വേണ്ടാന്ന് വെക്കാം.

0: വളരെ വിഷമത്തോടുകൂടി ബാക്കി കുട്ടികളും നമ്മളും അധ്യാപകരൊക്കെ തീരുമാനിച്ചു ശരി അത് വേണ്ട, നമുക്ക് സ്റ്റേറ്റിൽ കളിക്കുന്നില്ല, നമ്മൾ നിർത്തുകയാണെന്ന് തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ എത്തി അവസാനം, പക്ഷെ നമ്മളെ തീരുമാനം എത്തുമ്പോഴേക്കും നമ്മൾ സ്റ്റേറ്റിൽ കളിക്കാനായിട്ട് അവിടെ ചെന്നിരുന്നു. നമ്മൾ രണ്ടു ദിവസം മുമ്പേ അവിടെ ചെന്നു, സാധനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്, പാലക്കാടായിരുന്നു. അപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്, അവിടെ എത്തി അവസാനം ഇത് ക്യാൻസൽ ചെയ്യാണ് എന്ന് തീരുമാനം എടുത്ത് കഴിഞ്ഞ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഒരു കാറിൽ ഈ കുട്ടി വന്നിറങ്ങാണ്. അവിടെ വന്നിറങ്ങിയിട്ട് അതവൾ പറയപ്പോൾ പറയാണ്, എനിക്ക് ചെയ്യണം ആ റോള്, ഞാൻ ചെയ്യാൻ റെഡിയാണ്. അപ്പൊ ഡോക്ടറും അവിടെ പേരൻസ് ഒക്കെ ഭയങ്കര പ്രശ്നമാണോ, ഒരിക്കലും ചെയ്യരുത്, ചെയ്താലോ വലിയ ആപത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞില്ല, എനിക്കത് ചെയ്യണം, എനിക്കത് ആവശ്യമുണ്ട്, ഞാൻ ചെയ്യും, ആരുദ്രത്താലും ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ ഇത്ര പിന്തിരിപ്പിച്ചിട്ട് ആ കുട്ടി പിന്മാറിയില്ല. അവസാനം അത് കയറുന്ന സമയത്ത് ആ കുട്ടി കയറി, അതും മെയിൻ റോളാണ്, മെയിൻ റോൾ, നാടകത്തിന്റെ മെയിൻ റോൾ. നമ്മളൊക്കെ വളരെ നെഞ്ചിടിപ്പോട് കൂടി നിൽക്കുകയാണ്. അപ്പോഴേ അപ്പുറത്ത് ഫെസിലിറ്റി ഒക്കെ റെഡിയാണ്, ആംബുലൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്. അവൾ 30 മിനിറ്റ് ആ നാടകം നിറഞ്ഞാടി, ആ വേദിയിൽ നിറഞ്ഞാടി, നല്ല കാണികളുടെ മുഴുവൻ കയ്യടി മുഴുവൻ മേടിച്ച് കർട്ടൻ താഴ്ന്ന നിമിഷം അവൾ വീണു, ബോധം കെട്ട് വീണു. നേരെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഭാഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല ഹോസ്പിറ്റലിൽ ചുണ്ടിരുന്നപ്പോഴത്തേക്ക്. പക്ഷേ ആ നാടകത്തിൻ്റെ റിസൾട്ട് പ്രഖ്യാപനമെല്ലാം കഴിഞ്ഞപ്പോൾ ജഡ്ജസിൻ്റെ സ്പെഷ്യൽ മെൻഷൻ അവൾക്കായിരുന്നു അഭിനയത്തിന്. കാരണം അവൾക്ക് എന്തോ പറ്റിയെന്നൊന്നും അവർക്ക് അറിയാം, ആർക്കും അറിയില്ല, നമുക്ക് മാത്രമേ അറിയുള്ളൂ. അഭിനയത്തിനുള്ള സ്പെഷ്യൽ മെൻഷൻ, ഈ മികച്ച നടൻ നടി അവാർഡ് അവ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് സ്പെഷ്യൽ മെൻഷൻ വന്നു, അവരുടെ സ്റ്റേറ്റിലെ മികച്ച നടി അവളായിരുന്നു. ഇപ്പൊ ആളിപ്പോ ഡോക്ടറാണ്, ഇപ്പം MBBS ഒക്കെ കഴിഞ്ഞ് ഡോക്ടറൊക്കെ ആയിട്ട് ഇപ്പം പുറത്താണ്, ഗൾഫിലാണ് ആള്, ഹസ്ബൻഡൊക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു. അപ്പം അത് ഇതുപോലെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മികച്ച നടിയായിട്ടുള്ള അവാർഡ് മേടിച്ച്. അപ്പൊ യാത്ര പറഞ്ഞു, കുട്ടികളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞത് അതാണ്, ഞാൻ പഠിച്ചതാണ്.
1: ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞുള്ള അർപ്പണ മനോഭാവം ഒരു വളരെ വലുതാണ്. അതുപോലെ അഭിലാഷിന് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ടല്ലോ, അത് ഏതിനാണ്?
0: അത് ഞാൻ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനായിരുന്നു. ആം ആദ്മി എന്ന് പറയുന്ന ഒരു നാടകമായിരുന്നു ആദ്യം ചെയ്തത്, അതായിരുന്നു. പിന്നെ വേര് എന്ന് പറഞ്ഞാൽ,
1: അത് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്?
0: ഫസ്റ്റ് ഇയർ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുമ്പോൾ, ഒന്നാം വർഷം പഠിക്കുമ്പോൾ. രണ്ടാം വർഷമായിരുന്നു പിന്നെ അടുത്തത് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം. ആ രണ്ടു വർഷമാണ് കിട്ടിയത്, അവിടെ കിട്ടിയത്.
1: വളരെ നന്നായിരുന്നു. അപ്പൊ ഫാത്തിമ കോളേജിനും അഭിമാനിക്കാവുന്ന ഒരു,
0: ഉറപ്പായും ഫാത്തിമ കോളേജ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കലാലയമാണ്.
1: നാളെ നമുക്കൊക്കെ നമ്മുടെ കൊല്ലത്തിന്റെ വലിയൊരു കലാകാരനായി അഭിലാഷ് ഇങ്ങനെ അറിഞ്ഞു വരുമ്പോഴും നമുക്കൊക്കെ അതൊരു വലിയ സന്തോഷമാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് കൊല്ലം നമ്മളെ കലയെ അത്രയേറെ സ്നേഹിക്കുന്ന കുറേയേറെ വ്യക്തികളുള്ളൊരു നാടാണ്. ഫാത്തിമ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു?
0: യൂണിവേഴ്സിറ്റിയിലേക്ക് പോയപ്പോഴും നമ്മളുടെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ടം എന്ന് പറയുന്നത് എപ്പോഴും ഇത് തന്നെയായിരുന്നു, നാടകം. പിന്നെ എനിക്ക് ആ സമയത്ത് തന്നെ സിനിമയോടുള്ള ഒരു അഭിനിവേശവും വന്നു തുടങ്ങിയിരുന്നു. അതും ഈ ഡിഗ്രി സമയത്താണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എവിടേക്ക് ചെല്ലുമ്പോഴും, ഇപ്പം ഫാത്തിമയിലാണെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഒക്കെ സിനിമ, നാടകം സിനിമ എഴുത്ത് ഇതിനെ ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായിരുന്നു നമ്മുടെ ലക്ഷ്യവും.
1: അപ്പം കുറേയധികം കാര്യങ്ങൾ നമ്മൾ നാടകത്തെക്കുറിച്ചും നാടകത്തിലെ അനുഭവത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് സിനിമയിലോട്ടൊന്ന് താലവെക്കുകയാണെങ്കിൽ, സഹസംവിധാനം, ഒരു വെബ് സീരീസ്, അതിനെയൊക്കെ കുറിച്ചും, പിന്നെ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, എഴുത്തിന് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് സിനിമയെക്കുറിച്ച് ആദ്യം ഒന്നറിയാം. അങ്ങനെ സിനിമയെക്കുറിച്ച് അറിയുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ചെറിയ ഇടവേളയാണ്. ആ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നമ്മുടെ അഭിലാഷ് കാവ്യം ഒരുപാട് സിനിമ കാര്യങ്ങളും സിനിമയിലെ അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കും. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും.

0: ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
3: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് നാടകകൃത്ത്, നാടക പരിശീലകൻ, സംവിധായകൻ, എഴുത്തുകാരനൊക്കെയായ അഭിലാഷ് കാവ്യമാണ്. അഭിലാഷ് നമ്മോട് കുറേയധികം അനുഭവങ്ങളാണ് പങ്കുവച്ചത്. അഭിലാഷ്, ഇനി നമുക്ക് സിനിമയെക്കുറിച്ചാണ് അറിയാനുള്ളത്. അപ്പം അങ്ങനെ പറയുമ്പം ഏതൊക്കെ സിനിമ, പിന്നീട് സംവിധാനം, പുരസ്കാരങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
4: സിനിമയോടുള്ള ഒരു ഇഷ്ടം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലേ, ഡിഗ്രി ടൈമിൽ ആണ് സിനിമയുടെ ഇഷ്ടം തുടങ്ങുന്നത്. അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തു തുടങ്ങി. അങ്ങനെ കോളേജ് സമയത്ത് ഈ ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും കയറണം, സംവിധായകനാകണം എന്നുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നേരെ എറണാകുളത്തേക്ക് പോയിട്ട് സുഗീത്, ഡയറക്ടർ സുഗീത്, അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹത്തിനെ ആദ്യം മീറ്റ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ഓർഡിനറി ഒക്കെ ചെയ്ത് ഓർഡിനറി സിനിമയൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടു. അങ്ങനെയാണ് ആദ്യമായി സഹസംവിധായകനാകാനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ അടുത്ത മധുര നാരങ്ങി എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ലഭിച്ചു. അതിനുശേഷം പിന്നെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ 3 ഡോട്ട്സ് എന്ന് പറയുന്ന സിനിമ ചെയ്തു. അതിനുശേഷം രഞ്ജൻ പ്രമോദ്, രഞ്ജൻ ചേട്ടൻ്റെ കൂടെ രക്ഷാധികാരി വഹിച്ചു. അതുപോലെ മധുരം, അഹമ്മദിൻ്റെ മധുരം, ജൂൺ, ആ സിനിമകളൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് സഹസംവിധായകനായി നിൽക്കുന്ന സമയത്ത് തന്നെ നാട്ടിലേക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നാട്ടിലേക്ക് എത്തി. നാട്ടിലേക്ക് ബ്രേക്ക് എടുത്ത് എത്തുന്ന സമയത്താണ് വെബ് സീരീസൊക്കെ ആയിട്ട് ഉള്ള മാറ്റം. അത് കൊറോണ സമയമൊക്കെ ആയപ്പോഴേക്കും. അങ്ങനെയാണ് നമ്മൾ വെബ് സീരീസ് തുടങ്ങുന്നത്, യോദ്ധറങ്ങാത്തൊരു വെബ് സീരീസ് ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. അങ്ങനെ വെബ് സീരീസ് അത്യാവശ്യം നന്നായിട്ട് പോയി, നല്ല രീതിക്ക് വ്യൂവേഴ്സായി, നല്ല ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ സ്വന്തമായി ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് ചിന്ത തുടങ്ങി. അപ്പം അങ്ങനെ സ്വന്തമായി സിനിമ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി. അപ്പം ഞാനും ഉദളങ്ങാത്തുരത്തിൻ്റെ നായകനായിട്ടുള്ള ജയേഷ് ജനാർദ്ദനൻ, അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ചേർന്നിട്ട് തിരക്കഥ എഴുതി തുടങ്ങി. തിരക്കഥ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ റെഡിയായി, ആർട്ടിസ്റ്റൊക്കെ ആയി വരുന്നു. അപ്പോൾ ഈ വർഷം തന്നെ തുടങ്ങാം, ഷൂട്ടിംഗ് ആരംഭിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം അങ്ങനെയാണ് നിലവിൽ സിനിമയിലേക്കുള്ള പോക്ക്. പിന്നെ പുരസ്കാരമൊക്കെ എന്ന് പറഞ്ഞാൽ അത് എഴുത്തിൻ്റെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് പിന്നെ OV വിജയൻ യുവകഥാ പുരസ്കാരം കിട്ടിയിരുന്നു 2023. അത് എൻ്റെ ജെനി എന്ന് പറയുന്ന ഒരു കഥയ്ക്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ നാടകത്തിന് തിക്കോടിയൻ മെമ്മോറിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊല്ലം പബ്ലിക് ലൈബ്രറിയുടെ ഒരു സത്കർമ്മ പുരസ്കാരം
3: കിട്ടി
4: ലഭിച്ചിട്ടുണ്ട്. ആ സത്കർമ്മ പുരസ്കാരം ലഭിക്കുന്ന അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിന് വേറൊരു മാനദണ്ഡം കൂടെ ഉണ്ടായിരുന്നു. അവർ ആ അവാർഡിനൊരു മാനദണ്ഡം വെച്ചിരുന്നു, ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു മാനദണ്ഡം. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി അവാർഡ് കൊടുക്കുക, നമ്മൾ എത്ര വായിച്ചു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ
3: അർഹതയുള്ളവരിലേക്ക്
4: അത് എത്തുള്ളൂ. അത് കൊടുക്കുന്നത് ജസ്റ്റിസ് കമാൽ പാഷ സാറാണ് അവാർഡ് കൊടുക്കുന്നത്. അദ്ദേഹം ഡോക്ടർ B. അശോക് IAS ചേർന്നിട്ടാണ് അത് വർഷങ്ങളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇൻവിറ്റ് ഞാൻ അങ്ങനെ അയച്ചതാണ്. അപ്പം അങ്ങനെ എന്നെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് നമ്മൾ വായിച്ച് ഈ പുസ്തകങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പം ഞാൻ ആ വർഷം മൊത്തത്തിൽ

0: 97 പുസ്തകം വായിച്ചിരുന്നു ആ വർഷം. അപ്പം ആ വർഷം വായിച്ചിരുന്നു, അത് അന്നാണ് കേട്ടോ. ഇപ്പൊ ഞാൻ ഈ വർഷം 2 പുസ്തകം വായിച്ചായി, അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ.
1: മലയാള സാഹിത്യമാണ്, ഇംഗ്ലീഷ്
0: എല്ലാം ഉണ്ടായിരുന്നു, മലയാള ഇംഗ്ലീഷ് ബയോഗ്രഫി എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വേണം ചെയ്യാം.
1: നാടകവും വരും,
0: നാടകവും വരും, ആത്മകഥകൾ എല്ലാം ഉണ്ട്, ഇംഗ്ലീഷ് മലയാളം എല്ലാം ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ആ അങ്ങനെയാണ് പുസ്തകം വായിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചു എന്നുള്ളത് വെച്ചിട്ട് അവാർഡ് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ചെറിയ ചെറിയ അവാർഡുകൾ കാര്യങ്ങളൊക്കെ. അതാണ്
1: ഈ ഒരു സമാഗമത്തിലെ ഒരുപാട് നാടക കലാകാരന്മാരെത്തിയിട്ടുണ്ട്. എൻ എൻ പിള്ള, അങ്ങനെ കുറേയധികം പേരെക്കുറിച്ച്, ഈ എൻ എൻ പിള്ള തുടങ്ങി അങ്ങ് പാശ്ചാത്യ സാഹിത്യത്തിലെ ഇബ്സന്റെ നാടകങ്ങൾ വരെ വിലയിരുത്തിയ ഒരുപാട് കലാകാരന്മാർ ഇരുന്നൊരു സീറ്റാണ് സമാഗമത്തിന് നമ്മുടെ ഈ ഒരു ചെയർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് റേഡിയോ സാന്ത്വനത്തിൽ ഒത്തിരി അഭിമാനമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ഒരുപാട് കലാകാരന്മാരെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ അനുഭവം ഒക്കെ വളരെ വലുതാണ്. കാരണം നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിചാരിക്കും ഇത്രയും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേത് ഒരുപാട് ഏജ് ഉള്ള ഒരാളാണ്, ഒത്തിരി വയസ്സുള്ള ഒരാളാണ്, ഇത്രയും വർഷത്തെ അനുഭവങ്ങളൊക്കെ പറയും. പക്ഷെ ആൾക്ക് ഏകദേശം 30 വയസ്സേ ഉള്ളൂ എന്നുള്ളത് ഞാനൊന്ന് എടുത്തു പറയുകയാണ്. പക്ഷെ അഭിലാഷ് കാവ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ ശ്രോതാക്കൾ വിചാരിക്കും ഫാത്തിമ കോളേജ് യൂണിവേഴ്സിറ്റി, പിന്നെ 12 വർഷമായി കുട്ടികളുടെ പരിശീലനം. പക്ഷെ വളരെ ചെറുതിലെ ഈ കലാകാരന്റെ ഒരു ചുവടുവയ്പ് നമ്മുടെ സാംസ്കാരിക സിനിമാ എഴുത്ത് രംഗത്തേക്ക് വന്നു എന്നുള്ളത് ഒരു വളരെ ഈശ്വരാധീനമുള്ള ഒരാളായിട്ടാണ് എനിക്ക്. ഈ ഒരു പ്രായത്തിൽ ഇത്രയേറെ അനുഭവങ്ങളുമായിട്ട് ഇവിടെ എത്തിയ ആദ്യത്തെ ആളാണ് അഭിലാഷ് കാവ്യം.
0: അതെ,
1: ഒ വി വിജയൻ പുരസ്കാരം അല്ലെ, അതൊന്നും ഒരു ചെറിയ കാര്യമല്ല അല്ലേ. നമ്മുടെ ഇന്ന് മലയാള സാഹിത്യ ലോകത്തെ തന്നെ, സാഹിത്യ രംഗത്തെ തന്നെ രണ്ടാക്കിയ ഒ വി വിജയന്, അതായത് മുമ്പും ഖസാക്കിന് മുൻപും പിൻപും എന്ന് സാഹിത്യ ലോകത്തെ വേർതിരിക്കാൻ പറ്റിയ അത്ര ലെജൻഡ് ആയിട്ടുള്ള ആ വ്യക്തിയുടെ പേരിലുള്ള ഒരു അവാർഡ്
0: ഇഷ്ടവുമാണ്.
1: നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസവും രവിയും ഒക്കെ ഇങ്ങനെ പാലക്കാടും കരിമ്പനകളുടെ നാടും ഒക്കെ ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. സാഹിത്യത്തെ ഇഷ്ടമുള്ള ഒരാളും അതിൽ നിന്നൊന്നും പെട്ടെന്ന് ഇറങ്ങി പോകില്ല അല്ലേ. അതെ, അഭിലാഷ് പുരസ്കാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു, സഹസംവിധാനം സിനിമ ഒക്കെ പറഞ്ഞു. അപ്പം നമുക്ക് കുടുംബത്തെ കുറിച്ച്, എന്താ ഫാമിലി, ഭാര്യ, മക്കൾ, അമ്മ, അച്ഛൻ, എല്ലാരെ കുറിച്ചും ഒക്കെ.
0: കുടുംബം, അമ്മയുണ്ട്, അമ്മ അച്ഛനുണ്ട്, പിന്നെ ഒരു അനിയപ്പെങ്ങളാണുള്ളത്. പെങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ ഒരു 5 വർഷം ആവുന്നു. ഭാര്യയുടെ പേര് കാവ്യ കൃഷ്ണൻ എന്നാണ്. ആള് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, PSC പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. പിന്നെ ഒരു മോളുണ്ട്, അവൾക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മിഥില എന്നാണ് പേര്,
1: മിഥില കാവ്യ,
0: മിഥില, അതെ, മിഥില കാവ്യ. അപ്പോ അതാണ് ഫാമിലി, ചെറിയ ഫാമിലിയാണ്.
1: അപ്പം അഭിലാഷ് ഇന്ന് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡിയോയിൽ എത്തി ഇത്രയേറെ അനുഭവങ്ങൾ പങ്കുവച്ചു. നാളെ അഭിലാഷ് ഒരു സിനിമാ രംഗത്തും എഴുത്ത് രംഗത്തും ഒക്കെ വളരെ വലിയൊരു പ്രതിഭയായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു, അങ്ങനെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന റേഡിയോ സാന്ത്വനത്തിൻ്റെ വകയായിട്ട് ഞങ്ങൾ എല്ലാവരുടെയും കൂടെ ഉള്ളൊരു ഒരു പ്രാർത്ഥനയും സ്നേഹവും നന്ദിയും ഒക്കെ ഇപ്പം ഈ ഒരു ഇതിലെ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇത് നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ റേഡിയോ ആണ്. അപ്പം ഈ റേഡിയോയിൽ നമുക്ക് 1000 ക്യാൻസർ പേഷ്യൻറ്റിന് നമ്മളിലൂടെ എത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ റേഡിയോ സാന്ത്വനത്തിലെ ഒരുപാട് പരിപാടികൾ. അവർക്കൊക്കെ ആശ്വാസമായി നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. മനസ്സിൽ കാരുണ്യം വറ്റിപ്പോകാത്ത, മനുഷ്യത്വം വറ്റിപ്പോകാത്ത ഒരുപാട് മനുഷ്യർ, അതിലൊരാളാകാൻ അഭിലാഷിനും കഴിയട്ടെ, കഴിഞ്ഞു എന്നുള്ളതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാട് നന്ദി,
0: വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇന്ന് ഈ പാലിയേറ്റീവ് റേഡിയോയുടെ ഇവിടെ വന്ന് ഇതേപോലെ കുറച്ചു നേരം സംസാരിക്കാൻ കഴിഞ്ഞതിൽ, ചോദിച്ചതിനൊക്കെ ഇതേപോലെ ലളിതമായെങ്കിലും മറുപടി പറയാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു, ഒരുപാട് സന്തോഷം.
1: താങ്ക് യു. സമാഗമം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ രജനി ഗിരീഷ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം അവതരണം രജനീ ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ്.

കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ആതിര.

0: Wake up with the rhythm of success. Your dream. ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇന്നിസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

చెప్పు.

0: Donda da cadena, donda, donda, donda, donda da cadena, do.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഒരു ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: പാറു, നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ. അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം

ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം ആരാണ്?
1: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നമ്മൾ കൊറേ നാളായല്ലേ വന്നിട്ട്.
0: അതെ, ഞാൻ കൊറേ നാളായി ഒന്ന് വന്നിട്ട്.
1: അതെ, നമ്മൾ ലൈവിൽ കുറച്ച് നാളായി. അപ്പൊ നമ്മൾ ഈ ഒരു കോംബോയും അതേപോലെ തന്നെ ഞാനും കുറച്ച് നാളായി ലൈവിലൊക്കെ വന്നിട്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ടൊക്കെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ നാളായി.
0: അപ്പൊ
1: അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച ആയിരിക്കുകയാണ്.
0: വീക്കെൻഡും ആയി, അതോടൊപ്പം നമ്മുടെ സെപ്റ്റംബറും തീരാറായി. ഇനി നമുക്കൊരു 3 മാസം കൂടിയേ ഉള്ളൂ നമ്മുടെ ഒരു വർഷം തീരാനായിട്ട്. ആലോചിച്ച് നോക്കി, നമ്മൾ ഇന്നലെ അങ്ങോട്ട് ന്യൂ ഇയർ ആഘോഷിച്ച പോലൊരു ഫീൽ ആണ് നമുക്ക് തോന്നുന്നത് അല്ലേ?
1: അതെ, അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ഒരു വർഷം അങ്ങ് ഓടി ഓടി പോയത് പോലെ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കുറെ റെസൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ഒരു കുറെ പ്ലാനിംഗ് ഒക്കെ ആയിട്ടാണ് ഈ ഒരു വർഷത്തിലോട്ട് ഇങ്ങനെ കടന്നു വന്നത് അല്ലേ. അപ്പൊ ഓരോ മാസം കഴിയുമ്പോഴും നമ്മൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, എന്തായി നമ്മുടെ ആ ഒരു പ്ലാനിംഗ് ഒക്കെ നിങ്ങൾ ചെയ്തോ, നമ്മൾ ഓരോ ന്യൂ ഇയറിലും ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്, അതൊക്കെ ഈ ഒരു വർഷം എങ്കിലും നമുക്കൊന്ന് ചെയ്തെടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചിലതൊക്കെ ചിലപ്പോൾ നമുക്കൊന്ന് മിസ്സായി പോയി കാണാം വീണ്ടും. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് ഒന്ന് നോക്കിക്കോളൂ. അപ്പൊ നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു വിഷ് ചാർട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതിനകത്ത് ഏതൊക്കെ നമുക്ക് ഇന്ന് ഈ ഒരു വർഷം നമ്മൾ നേടിയെടുത്തു, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്റ്റെപ്പ് എങ്കിലും നമ്മൾ വെച്ചിട്ടുണ്ടോ അതിന് വേണ്ടിയിട്ട് എന്നൊക്കെ ഒരു നോക്കേണ്ട ഒരു സമയം കൂടി ആയി വരുന്നു അല്ലേ?
0: അതെ, അതോടൊപ്പം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട, നമുക്കായിട്ട് അടുത്ത വർഷം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ. യെസ്, എനിക്ക് അങ്ങനെ തോന്നുന്നത് കാര്യം. ഇനിയിപ്പോൾ 3 മാസം കൂടിയേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത്. ചിലപ്പോൾ ഇനി 3 മാസം എന്ത് ചെയ്യാൻ പറ്റും പറ്റത്തില്ല എന്നൊക്കെ ഒരു വിഷമം എല്ലാവർക്കും കാണും. അപ്പോൾ അതൊന്നും നോക്കേണ്ട, നമുക്ക് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യാൻ ടൈം എന്ന് പറയുന്ന ആ സമയത്ത് അങ്ങ് തുടങ്ങുക. ഇനി അടുത്തൊരു വർഷത്തിലേക്ക് വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ പോയതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇരിക്കുന്ന ആ സമയത്ത് നമുക്ക് ആ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അങ്ങ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു മോട്ടീവ് എന്ന് പറയുന്നത് അല്ലേ.
1: അത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, നാളെ ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക എന്നുള്ള ഒരു കോട്ട്. പലപ്പോഴും നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യും, ഇപ്പം ചെയ്യേണ്ടത് പിന്നെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പോകാറൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ഒരു ആ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്തോളൂ.
0: യെസ്, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓണേറിൽ ഇരിക്കുമ്പോൾ ഒരു കൈ നമ്മളിങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്, എന്നെ പറഞ്ഞില്ല, എന്നെ പറഞ്ഞില്ല.
1: ഇന്ന് ടെക്ക് ആരാണെന്ന് ചോദിച്ച് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്.
0: അതെ, നമ്മുടെ ടെക്ക് നമ്മുടെ ആതിരയാണ് നമ്മുടെ ടെക്കായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആതിര പറയുന്നു, എന്നെ പറഞ്ഞില്ല, ഞാൻ ഇന്ന് വന്നിട്ടുണ്ട്, നമ്മുടെ ശ്രോതാക്കളോട് പറയൂ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ആതിരയാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഓണയർ സീറ്റിൽ ഇന്ന് നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങൾ അറിയാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക.

0: അതെ. അപ്പോൾ എന്തായാലും നമ്മളൊരു ഒരു ശുഭചിന്തയോടു കൂടിയാണ് എല്ലാ ലൈവും സ്റ്റാർട്ട് ആക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ പറയുകയുണ്ടായി, നമ്മളുടെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം ഈ ഒരു വർഷത്തിൽ. നമ്മൾ ഫസ്റ്റ് ടൈം ചിന്തിച്ച് വെച്ചിരുന്ന, അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു വർഷം നടത്തണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ചിലതൊക്കെ മിസ്സായി പോയി, ചിലതൊക്കെ ഒരു തിരിച്ചറിവായിരുന്നു, അങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ
1: ഒരു പുതിയ കാൽവെപ്പും കൂടിയാണ്.
0: അതെ. അപ്പോൾ നമുക്കിങ്ങനെ പലതും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ചില സമയത്ത് നമുക്കിങ്ങനെ വണ്ടടിച്ച് നിൽക്കാറുണ്ട് അല്ലേ, ചില കാര്യങ്ങൾക്കൊക്കെ മുമ്പിൽ നമുക്കിങ്ങനെ ഇങ്ങനെ നിൽക്കാറുണ്ട്. അതേപോലെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു കോട്ടാണ്, ഒരു ശുഭചിന്തയാണ് ഇന്നത്തെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് ഞങ്ങൾ പങ്കുവെക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കേട്ടോ, വീണു പോകുമ്പോഴല്ല എഴുന്നേൽക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത് എന്നുള്ളത് അല്ലേ. നമുക്കിപ്പോൾ ഒരു വീഴ്ച എപ്പോഴാണെങ്കിലും നമുക്ക് സംഭവിക്കാം അല്ലേ. ആ ഒരു സമയത്ത് നമുക്ക് അവിടെ നിന്ന് കിടന്നിട്ടോ എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുന്നതിലും കേട്ടോ ഒന്ന് ഒരു വട്ടം കൂടി നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം എന്നൊരു ചിന്തയാണ് അല്ലേ. നമുക്കിപ്പോൾ ഒരു അബദ്ധം സംഭവിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു പരാജയം സംഭവിക്കുക, കളിയാക്കലുകളും ഒക്കെ നമുക്ക് മറ്റുള്ളടത്തു നിന്നൊക്കെ നമുക്ക് കേൾക്കാം അല്ലേ. അത് നമുക്ക് ഒരുപാട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻസൾട്ട് കേട്ടിട്ടുണ്ടായിരിക്കാം ഒരു കാര്യത്തിൽ. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, എവിടെയൊക്കെയാണോ നമ്മൾ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നത്, നാളെ ഒരു സമയത്ത് അവിടെയൊക്കെ നമ്മൾ ആ ഒരു ഇൻസൾട്ടിനെയൊക്കെ മാറ്റി നമ്മളവിടെ വളരെ നല്ല രീതിയിൽ ഒരു സ്റ്റാറായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സംഭവം, ഇന്നത്തെ ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പരാജയം സംഭവിച്ചു, കുറച്ച് ഇൻസൾട്ടായി പോയി, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുക, അത് നമുക്കൊരു ഫീലിംഗ് തന്നെയാണ്. അതൊരിക്കലും നമ്മളല്ലാന്ന് പറയുന്നില്ല, പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തങ്ങ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ആ ഒരു സമയത്ത് ചിലപ്പോൾ അതങ്ങനെ സംഭവിക്കേണ്ടത് തന്നെ ആയിരിക്കാം. പക്ഷെ നാളെ ഒരു സമയത്ത് നമ്മൾ അവിടെ തന്നെ നല്ല രീതിയിൽ ഉയർന്നു വരും എന്നുള്ളൊരു ശുഭചിന്ത കൂടി നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ തുടർന്നു കൊണ്ടേ ഇരിക്കൂ, ഒരു ദിവസം അതെന്തായാലും നിങ്ങളെ തേടി എത്തും എന്നുള്ളതും ആ ഒരു കാര്യം കൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുകയാണ്.
1: യെസ്, അപ്പോൾ പ്രയത്നമൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക, നമ്മുടെ സമയമൊക്കെ തീർന്നു, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യമൊന്നും നടന്നില്ല, ഒരു വർഷം താണ്ട് തീരാറായി എന്നൊക്കെ ഉള്ളൊരു ആ ടെൻഷനൊക്കെ അങ്ങ് വിടുക. ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ അപ്പോൾ ടൈമിന് നമുക്ക് നാളെ നാളെ എന്നില്ല, ഇന്ന് മുതൽ എന്നങ്ങ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക അല്ലേ. ഇപ്പോൾ മുതൽ, ഇന്ന് മുതൽ എന്നല്ല, ഇപ്പോൾ മുതൽ നമ്മൾ അതിലേക്ക് ഇങ്ങനെ പ്രയത്നം തുടങ്ങിക്കൊണ്ടേ ഇരിക്കും എന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മളൊക്കെ ഒന്ന് വീണ് പോകും ഇല്ലേ, മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു വീഴ്ച സംഭവിക്കും, ആ വീഴുന്നിടത്തു നിന്ന് തന്നെ നമ്മൾ ഇനിയിട്ട് അങ്ങ് നടക്കും.
0: വീഴ്ച സംഭവിക്കുമ്പോഴാണ് ആരൊക്കെയാണ് കൂടെ ഉള്ളത്, ആരൊക്കെയാണ് വിട്ടുപോകുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. അപ്പോൾ അതൊരു പാഠമാണ് നമുക്ക് മനസ്സിലാക്കാൻ തരുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ദൈവം തരുന്നതായിരിക്കാം എന്നുള്ളതും കൂടി നമ്മൾ പറയണം അല്ലേ. സത്യത്തിൽ നമ്മൾ ആ ഒരു വീഴ്ച സംഭവിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം സ്നേഹിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന കുറെ പേരുടെ മുഖങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എപ്പോഴും ആ ചിരിച്ച ഒരു സ്മൈൽ, ഒരു പക്ഷേ നമ്മളുടെ കയ്യിലുള്ള എന്തെങ്കിലും ബെനിഫിറ്റ് കണ്ടിട്ടായിരിക്കും അവരോട് അവർ നമ്മളോട് കൂട്ടുകൂടുന്നത്. പക്ഷെ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചാൽ ഇവിടെയൊക്കെ ഒരു എന്താ ഈ റിയൽ ഫേസ് നമുക്ക് മുന്നിൽ വെളിപ്പെടുകയാണ് അല്ലെ. നമ്മളൊരു പക്ഷെ മാറ്റി നിർത്തപ്പെട്ടവരായിരിക്കും ഒരു പക്ഷെ അന്ന് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു തിരിച്ചറിവാണ്. ചിലപ്പോൾ ആ ഒരു ബന്ധങ്ങൾക്ക് വർഷങ്ങളോളം നീണ്ട പഴക്കം ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു ഒരു ഒരു ഒരു സാഹചര്യത്തിൽ അവരൊക്കെ നമ്മൾ വളരെയധികം ശത്രുക്കളെ പോലെ കാണുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യാം. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ വലിയ എന്താ വലിയൊരു ആഘാതമാണ് മനസ്സിന്, പക്ഷേ അതൊരു തിരിച്ചറിവ് കൂടിയാണ് എന്നുള്ളത്.
1: ഒരു യാത്രയിൽ നമുക്ക് തരുന്ന ഒരു പാഠം തന്നെയാണ് അല്ലേ, ആ ഒരു ആരൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ട്, ആര് വേണം, അല്ലെങ്കിൽ ആരുണ്ട് കൂടെ നമ്മളെ ഒന്ന് കൈപിടിച്ച് വരുന്നത്. ചിലവർക്ക് ആരും ഉണ്ടാവത്തില്ല, ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ ആ ഒറ്റയ്ക്ക് എണീറ്റ് നടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ മുതൽ നമ്മൾ വിചാരിച്ചോണം നമ്മൾ സക്സസ് ആയി തുടങ്ങിയിട്ടുണ്ട്.
0: സർവൈവ് എലോൺ എന്നുള്ളൊരു ഒരു കോട്ടുണ്ട്, അതായത് ഒറ്റയ്ക്ക് തന്നെ പരിശ്രമിച്ച് മുന്നോട്ട് പോവുക എന്ന് വെച്ചാൽ വരുന്ന സഹായങ്ങളെ തട്ടി മാറ്റുക എന്നുള്ളതല്ല. ചിലപ്പോൾ ചില സഹായങ്ങൾ നമുക്കിപ്പോൾ വരുന്നത്, ഒരുപാട് പേര് നമ്മളെ സഹായിക്കാറുണ്ട്, എല്ലാവരും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കണം എന്നില്ല. പക്ഷെ ചില സഹായങ്ങൾക്ക് പിന്നിൽ അവർക്ക് എന്തെങ്കിലും ഒരു അവർക്കും എന്തെങ്കിലും തിരിച്ചവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ പല സഹായങ്ങളും വാങ്ങിക്കുന്ന സമയത്ത് ഒരിക്കൽ കൂടി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടും വരാം. ചില സമയത്ത് നമ്മളൊരു സിറ്റുവേഷൻ കാരണം നമ്മൾ എല്ലാ സഹായങ്ങളും വാങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്.
1: ആ ഒറ്റപ്പെടുത്താനും കല്ലെറിയാനും സമയം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളതൊന്നും നോക്കാതെ നമ്മുടെ ആ ഒരു യത്നത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു തുടങ്ങി കഴിഞ്ഞാൽ മറ്റുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ തോന്നത്തേയില്ല, നമ്മളതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് എന്തായാലും വിജയം കയ്യിൽ തന്നെ കിട്ടുകയും ചെയ്യും. അതോടൊപ്പം ഈ നടക്കുന്ന വഴികളിലെ ഈ കല്ലും മുള്ളും എന്നൊക്കെ പറയും, ആ ഇതൊക്കെ നമുക്കറിയാൻ പറ്റും, ആരൊക്കെയാണ് നമ്മുടെ ഒപ്പം, ആരുണ്ട് നമ്മുടെ ഒപ്പം എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും. അതോടൊപ്പം നമ്മളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമൊന്നും അല്ല അല്ലേ. എല്ലാവർക്കും ഇപ്പം മനസ്സിലാവണമെന്നില്ല, ഞാൻ എന്തുമാണ് പറയുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനും സമയം കാണത്തില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജോലികൾ തുടർന്നു കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എയിം ഉണ്ടെങ്കിൽ അത് സക്സസ് ആകാൻ വേണ്ടി അതിനുവേണ്ടി ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുക.

0: അതെ, അപ്പൊ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്.
1: തീർച്ചയായും
0: നമ്പർ ഒന്ന് പറയണ്ടേ, കാരണം കുറെ നാളായിട്ട് ലൈവിൽ ഇരുന്നതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് ആ നമ്പറൊക്കെ ഒന്ന് പറയുന്നത്.
1: ഞാനും കുറച്ച് നാളായി, അതോടൊപ്പം ശ്രീലക്ഷ്മിയും കുറച്ച് ദിവസത്തെ ഗ്യാപ്പാണ്. അപ്പൊ ശ്രീലക്ഷ്മിക്ക് സൗണ്ട് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം ശ്രീലക്ഷ്മിക്ക് പനിയാണല്ലേ.
0: അല്ല, അത്ര പനിയൊന്നും ഇല്ല, പക്ഷേ എനിക്ക് പനിയില്ല ആക്ച്വലി, പക്ഷെ ചെറിയതായിട്ട് ശബ്ദത്തിനൊരു മാറ്റം വന്നിട്ടുണ്ട്.
1: ശ്രോതാക്കളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും ശ്രീലക്ഷ്മിക്ക് എന്താണ് സൗണ്ടിന് എന്തോ പറ്റിയല്ലോ എന്ന്
0: ഒരു മാറ്റം.
1: ഒരു മാറ്റം,
0: പുതിയ ആർജ്യങ്ങള് വന്നു. അപ്പൊ നമ്മുടെ നമ്പർ ഇതാണ് 8848587858. അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഒക്കെ അയച്ചോളൂ കേട്ടോ. ഇപ്പോൾ സമയം 10:15 ആയിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള ഒരു ടൈം ആയി വരുന്നു അല്ലേ.
1: നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. നമ്മുടെ ടെക് ആണെങ്കിൽ പറയുന്നു പാട്ടിടാം പാട്ടിടാം എന്ന്. അപ്പൊ നമ്മള് മൂന്നൊരു ഓണറിൽ ഇരുന്ന് അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അപ്പൊ കേൾക്കുന്ന ശ്രോതാക്കളും പാട്ടൊക്കെ കേട്ടിട്ടൊന്ന് അടിച്ചു പൊളിച്ചിട്ട് വരൂ. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
0: ഒത്തിരി കാര്യം.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഒരോർമ്മയാകട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രീലക്ഷ്മി, എന്നോടൊപ്പം പാർവതിയുമാണ്. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്, പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8 8 4 8 5 5 8 7 8 5.
1: നമ്പർ ഒരിക്കൽ കൂടി 8 8 4 8 5 5 8 7 8 5. അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്, അതോടൊപ്പം ഓണറിൽ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊക്കെ പോകണ്ടേ?
0: അപ്പോൾ നമ്മളുടെ ശൈല ചേച്ചി മേടയിൽ മുക്കിൽ നിന്ന് നമുക്കൊരു കുസൃതി ചോദ്യമായിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം, അത് അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ശൈല ചേച്ചി പറഞ്ഞ, നമ്മുടെ ശ്രോതാക്കളൊക്കെ നമുക്ക് മിക്കപ്പോഴും കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, കടങ്കഥകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ചോദിക്കാം. അത് കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കേണ്ടതാണ് കേട്ടോ. നമുക്കതിൻ്റെ ക്ലൂ ഒക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തരാം. ചോദ്യം ഇതാണ്: ഞാൻ എല്ലാവർക്കും ഉപകാരിയാണ്. എൻ്റെ എന്താ, ഞാൻ ഇങ്ങനെ ആ ഒരു പേരിൻ്റെ അവസാന ലെറ്റർ എന്ന് പറയുന്നത് ജി ആണ്. ജി ഫോർ ഗോഡ്, ഗോഡ് എന്നൊക്കെ പറയത്തില്ല, ആ ഒരു ജി ആണ്.
1: എന്നാലും
0: അവസാന ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ എന്നാൽ ആരാണ് ഞാൻ? പക്ഷെ അവർക്കൊരു ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ അതിൽ വരുന്ന ഏതും നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാം. അപ്പൊ അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാവർക്കും ഞാൻ ഉപകാരിയാണ്. എൻ്റെ അവസാന അക്ഷരം ജിയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആരാണ് ഞാൻ എന്നുള്ളതാണ് ഇന്നത്തെ ആ ഒരു ചോദ്യം. നമ്മുടെ ശൈല ചേച്ചിയാണ് അത് മേടമുക്കിൽ നിന്ന് ആ ചേച്ചിയാണ് അത് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു ആൻസർ പറയുകയാണെങ്കിൽ, നമ്മുടെ ശ്രോതാക്കളൊക്കെ പെട്ടെന്ന് തന്നെ ആൻസർ പറയുകയാണെങ്കിൽ, 5 പേര് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ, നമ്മൾ അടുത്ത ചോദ്യം, കുസൃത ചോദ്യം നമ്മൾ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് അതായത് ബാക്കിയുള്ള വിശേഷങ്ങളോട്ടൊക്കെ നമുക്ക് പോകണം അല്ലേ?
1: അതെ. അപ്പം നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുക, അതോടൊപ്പം നമ്മളൊരു കുസൃതി ചോദ്യവും നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. യെസ്, അത് ആരാണ് ഉത്തരം തരുന്നതെന്ന് നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ശ്രീലക്ഷ്മിക്ക് ഉത്തരം കിട്ടിയോ?
0: തീർച്ചയായിട്ടും ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഇങ്ങനെ തല്ല പുകഞ്ഞ് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് കുസൃതി ചോദ്യമാണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാൻ, കുറച്ച് കുസൃതി തരമായിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഒരു ഡയറക്റ്റ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടും കൂടി നമുക്കത് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ജിയിൽ അവസാനിക്കുന്ന മറ്റുള്ളവർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള ആ ഒരു അതെന്താണ് എന്നുള്ളതാണ്, അതെ എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ആ ഒരു ചോദ്യം.
1: അതെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പം കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് ആ ഉത്തരം അറിയത്തില്ല. അപ്പം നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, എന്താണ് ആൻസർ എന്നുള്ളത്.
0: അതെ. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ടല്ലേ, ഈ പാട്ടുകളായിട്ടും ശബ്ദമായിട്ടും ഒക്കെ നമ്മളിലേക്ക് എത്തിയ നമ്മളുടെ പ്രിയപ്പെട്ട SPB സർ, അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് September 25 എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഈ കോവിഡ് കാലം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെയൊക്കെ നഷ്ടമായൊരു സമയമാണ്.
1: അതെ.
0: അപ്പോൾ അങ്ങനെ ഒന്ന് നഷ്ടപ്പെട്ട ഒരു വളരെയധികം നമ്മളേറെ സ്നേഹിച്ച ഒരു കലാപ്രതിഭയാണ് SPB സാറെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണെന്ന്. അപ്പോൾ അദ്ദേഹം പാടിയ ഒരുപാട് പാട്ടുകൾ നമ്മളിന്നും ഒരുപാട് ആഘോഷിക്കുന്നുണ്ട്. ആ ഒരു പാട്ടുകളിലൂടെ ഒക്കെ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനടുത്തുള്ള കൊനട്ടമ്മപേട്ട എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് ശ്രീപതി പണ്ഡിതാരാധ്യുല ബാലസുബ്രഹ്മണ്യം എന്നതായിരുന്നു. അദ്ദേഹത്തിന് 2001 പത്മശ്രീയും 2011 പത്മഭൂ

0: ഭൂഷണും പത്മവിഭൂഷണും ഒക്കെ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. 6 ദേശീയ അവാർഡുകൾ നേടിയ ഒരു കലാപ്രതിഭ കൂടിയാണ് എസ് പി ബി സാർ എന്ന് പറയുന്നത്.
1: എസ് പി ബി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോഴും അദ്ദേഹം നമ്മളെ വിട്ടു പോയെന്നൊന്നും ഒരിക്കലും നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല അല്ലേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് നമ്മുടെ മനസ്സിലൊക്കെ ഇങ്ങനെ തോന്നുന്നത്. 2020 സെപ്റ്റംബർ 25 അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ ഇപ്പോൾ 6 വർഷമായി. അപ്പോൾ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം എവിടെയോ ഉണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. കാര്യം അത്രയും മനോഹരമായ പാട്ടുകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം താരാപഥം ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനായിട്ട്. ശ്രീലക്ഷ്മിക്ക് അങ്ങനെ ഏതെങ്കിലും പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടോ?
0: എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണ്. അതേപോലെ തന്നെ ദിൽ ദീവാന അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പാട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഓടി ഓടി ഓടി വരും. അത് എന്താ അത് നമുക്കിപ്പോൾ ഏതാണ് എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സംശയം വരും. ഇപ്പം
1: ഗായിക
0: എന്നുള്ള പാട്ടൊക്കെ അല്ലേ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് തമിഴ് പാട്ടുകളുണ്ട്. മാത്രമല്ല ഇങ്ങനെ എന്താ മണ്ണില്ലിന്ത കാതലൻട്രി അങ്ങനെ തുടങ്ങുമ്പോൾ ചില ആ ഒരു പോർഷൻ എത്തുമ്പോൾ നമ്മളിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്ന ഒരു പാട്ട് ഒരു പോർഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളും ഇങ്ങനെ അങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരിക്കും. അത് ചില സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് ട്രൈ ചെയ്ത് ഒരുവിധം നമ്മളെങ്കിലും ഇങ്ങനെ എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒരു നമ്മൾ പാടുമ്പോൾ ഒരു ഫീൽ കുറവുള്ളതുപോലെ തോന്നും. അപ്പോൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരുപാട് ഒരുപാട് പാട്ടുകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്.
1: ശങ്കരാഭരണമൊക്കെ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്രീത്ത് എടുത്ത് പാടുന്ന കേൾക്കുമ്പോൾ ശരിയാണ് നമുക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും. അതോടൊപ്പം നമ്മുടെ ഗുരുവായൂരപ്പ ആ പാട്ടൊക്കെ ഭയങ്കര മനോഹരമാണല്ലേ നമുക്ക് കേൾക്കാനായിട്ട്.
0: അതേപോലെ തന്നെ ശങ്കരാഭരണത്തിലെ ഓംകാരനാദാനുസന്ധാനമോ ആ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട് ആ ആ ഒരു ചിത്രത്തിലെ ആ ഒരു പാട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ശങ്കരാഭരണം ആ ഒരു ടൈറ്റിൽ സോങ് നമുക്കിങ്ങനെ ആ ഒരു ശങ്കര എന്ന് ആ ചിത്രത്തിൻ്റെ പേര് കേൾക്കുമ്പോഴേ ആ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓംകാരനാദാനം എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടാണ്.
1: അതെ, അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു നടനും കൂടിയാണ് അല്ലേ, നടനും
0: ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അതെ, ഒരുപാട് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് മേഖലകളിലാണ് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കലാവൈഭവം നമ്മൾക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. പക്ഷേ ഉള്ളിൽ എപ്പോഴും നമ്മളുടെ ഒരു പാഷൻ നമ്മുടെ പ്രൊഫഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം അവിടെ ഇങ്ങനെ എന്താ ഇങ്ങനെ വളരെയധികം ശോഭിക്കും നമ്മൾ പറയാറില്ല. അപ്പോൾ അതേപോലെ തന്നെ അദ്ദേഹം വീണ്ടും നമുക്ക് നഷ്ടമായനെ, അതായത് ഒരു എഞ്ചിനീയറിംഗ് ആയിട്ട് അദ്ദേഹം അങ്ങനെ ഒരു മേഖലയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും അതുല്യ പ്രതിഭയെ നമുക്ക് ഒരു തീർച്ചയായിട്ടും നഷ്ടമായനെ. അപ്പോൾ അദ്ദേഹം തിരിച്ച് ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷനിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ച് വരികയാണ് ഉണ്ടായത്.
1: എനിക്ക് എസ് പി ബി ജാനകിയമ്മ, എസ് പി ബി ചിത്രാമ്മ ഒക്കെ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ്. കാരണം അത്രയും മനോഹരമാണ് ഓരോരോ പാട്ടുകളും. നമ്മൾ മലർകൾ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. നമ്മ ജാനകിയമ്മ പാടി വെച്ചിരിക്കുന്ന കേട്ടിട്ട് എസ് പി ബി സാറിന് ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് പാടിയ പാട്ടാണ് ആ പാട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഒരു തവണ പാടി ജാനകിയമ്മയുടെ അത്ര എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ വന്നാണ് വീണ്ടും ആ പാട്ടൊക്കെ പാടിയത്. അത്രയും മനോഹരമായിട്ടാണ് ഓരോ പാട്ടിൻ്റെയും പെർഫെക്റ്റ് ആയിട്ട് പാടി വെക്കണം എന്ന് അദ്ദേഹത്തിന് ഒരു വാശ എപ്പോഴും ഉണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിനെ കുട്ടികളോടൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കുട്ടിയായിട്ടേ തോന്നത്തുള്ളൂ. അത്രയും നമ്മളിപ്പോൾ ഓരോ ചാനലുകളാണെങ്കിൽ തന്നെ അദ്ദേഹം കുട്ടികളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് പാട്ടൊക്കെ പാടുന്നതൊക്കെ കാണുമ്പോൾ വളരെ കൊച്ചു കുട്ടികളെ പോലെയാണ് അദ്ദേഹം പെരുമാറുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്യുന്നത്. അത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു.
0: അതേപോലെ നടനാണ് അല്ലെ, അദ്ദേഹം അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഒരുപാട് മേഖലകളാണ്. ഇപ്പോൾ ഒരു ഗായകൻ എന്ന നിലയിലാണെങ്കിലും നടൻ, സംഗീത സംവിധായകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, നിർമ്മാതാവ് എന്നുള്ള ഒരുപാട് നിലകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം അത്രത്തോളം ഓരോ മേഖലയിലും അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലി അദ്ദേഹം രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എസ് പി ബിയെ പറ്റി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമയം 10:28 ആയിരിക്കുന്നു. നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. ഇന്ന് പാർവതിയൊക്കെ കുറേ നാളിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ പാർവതിയുടെയൊക്കെ വിശേഷങ്ങൾ ചോദിച്ചിട്ടൊക്കെ ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എസ് പി ബിയെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കാതെ എങ്ങനെയാണ് അല്ലേ, നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ഗാനം
1: കേട്ടിട്ട് തിരികെ എത്താം അല്ലേ. 10:28 ആയിരിക്കുന്നു. നമുക്കപ്പോൾ എസ് പി ബിയുടെ ഒരു മനോഹര ഗാനം കേട്ടിട്ട് തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളു.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

0: ബാലവേലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇന്ന് ഓണിയർ സീറ്റിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ശ്രീലക്ഷ്മി?
1: അതെ. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഞാൻ ഉപകാരിയാണ്, എന്റെ അക്ഷരം അവസാനിക്കുന്നത് ജിയിലാണ്. ജി എന്ന് പറയുന്നത് ആൽഫബറ്റ് ജി അല്ല, നമ്മളിങ്ങനെ പറയുമ്പോൾ ജി ആണ്. അതൊരു മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ, കാരണം നമുക്ക് മെസ്സേജുകൾ ഒന്നും വരുന്നില്ല, അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ആലോചിക്കുമായിരിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിക്കൂ, നമ്മളിങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ കാണാറുള്ളതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ എല്ലാവർക്കും ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന ആൻസറൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഐ കേട്ട നമ്പർ 8848585.
0: യെസ്. അപ്പൊ നമ്പർ ഒരിക്കൽ കൂടി 8848585. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
1: അപ്പൊ അടുത്ത വിശേഷത്തിലോട്ട് പോകുമ്പോൾ ഞാൻ പാർവതിയുടെ ഒരു കാര്യം പറയാം.
0: ആതിരയല്ല, ഇന്ന്
1: പാർവതിയാണ്. നമ്മുടെ ആതിര നമ്മുടെ ടെക്കായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ട് അല്ലേ. അപ്പൊ നല്ല പാട്ടൊക്കെ ഇട്ട് ആതിര ഇങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ട് നല്ല കട്ട സപ്പോർട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിന് മുൻപ്, നമ്മൾ അടുത്ത വിശേഷത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പാർവതിയുടെ ഒരു കാര്യം പറയാം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് എന്താ വളരെ രസകരമായിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്കിങ്ങനെ കൗതുകം തരുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. അപ്പൊ അതിന്റെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടെ എന്തെങ്കിലും ഒരു തടസ്സം വരും, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് എന്തെങ്കിലും വരും. അപ്പൊ അതേപോലെ ഒരു കാര്യമാണ് ഞാൻ പാർവതിയോട് പറയുന്നത്. ഒരു രാത്രിയാണ്, ഞാനിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു എന്തോ ജസ്റ്റ് ഒരു കുളം പോലെ ഒരു ഇത് കണ്ടു. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് നടന്ന്. അപ്പം നല്ല രാത്രിയാണെങ്കിലും ഈ ആകാശത്ത് നല്ല നിലാവുള്ളൊരു ടൈമാണ് കേട്ടോ. അപ്പം നല്ല നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുളത്തിലോട്ട് നോക്കുന്ന സമയത്ത് ഈ ഇതിൻ്റെ ഒരു നമുക്ക് ഈ ആകാശം ഈ കുളത്തിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ, അതിൻ്റെ ഒരു പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇരുട്ടാണ്. അപ്പോൾ നല്ല നിലാവിൻ്റെ ഒരു വെട്ടം മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഞാനങ്ങ് കണ്ണു തുറന്നു. ആ ഒരു സ്വപ്നം അങ്ങ് കഴിഞ്ഞുപോയി. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇന്ന് September 25 ലോക സ്വപ്ന ദിനമാണ് അല്ലേ.
0: അതെ, സ്വപ്ന ദിനത്തോടനുബന്ധിച്ച് ശ്രീലക്ഷ്മിയുടെ ഒരു സ്വപ്നമാണ് ശ്രീലക്ഷ്മി പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും സ്വപ്നം കാണൂലേ, സ്വപ്നം കാണാത്തവരായിട്ട് ആരുമില്ല, എല്ലാവരും സ്വപ്നം കാണാറുണ്ട്. അപ്പോൾ ഇന്ന് സ്വപ്നം കാണുന്നവർക്കുള്ള ഒരു ദിവസം കൂടിയാണ്.
1: അതപ്പോൾ നമ്മളിങ്ങനെ ഉറക്കത്തിൽ കാണുന്ന ഒരു സ്വപ്നം മാത്രമല്ല, നമുക്ക് ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഒരു ഒരു ഫാമിലി ഒരു കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ നമ്മുടെ സ്വപ്നങ്ങൾ തിരിച്ചറിയാനും അതൊക്കെ പങ്കുവെക്കാനും അവ യാഥാർത്ഥ്യമാക്കാനും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗോളമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് ഡ്രീം ഡേ എന്ന് പറയുന്നത്.
0: അതെ, അതോടൊപ്പം സ്വപ്നം കാണുക മാത്രമല്ല, സ്വപ്നം നമുക്ക് ഇങ്ങനെ കണ്ട് മാത്രം അത് പോയാൽ പോരാ, അത് നടത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലേ. സ്വപ്നം കാണാൻ ഒരു കാരണമേ വേണ്ടു, അത് സ്വന്തമാക്കണം എന്നുള്ളൊരു വിശ്വാസം. നമ്മൾ എനിക്ക് സ്വപ്നമൊന്നുമില്ല, ഞാൻ കിടന്നാൽ അങ്ങ് ഉറങ്ങും, ഞാൻ അങ്ങനെ സ്വപ്നമൊന്നും കാണാറില്ല എന്നൊക്കെ പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പം സ്വപ്നം കാണാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചവരൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സ്വപ്നത്തിലേക്ക് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ പോകും. അത് കിട്ടിയാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഞാനത് ആയാൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഞാനവിടെ പോയാൽ എന്തായിരിക്കും, അങ്ങനെ ഓരോ തരം സ്വപ്നങ്ങളാണല്ലോ ഓരോരുത്തർക്കും. ആ സ്വപ്നമൊക്കെ ഇങ്ങനെ നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ വരും അല്ലേ, നടന്നു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത്. പക്ഷെ സ്വപ്നം മാത്രം കണ്ടാൽ പോരാ, അത് നടത്തിയെടുക്കാനുള്ള പ്രയത്നവും വേണം.
1: പക്ഷെ ആ പാർവതി, നമുക്കൊരു മിക്കപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാറ്റഗറി ആയിട്ടുള്ള സ്വപ്നങ്ങളുണ്ടല്ലേ. ഞാൻ മിക്കപ്പോഴും കാണുന്ന ഈ ആകാശവും നക്ഷത്രങ്ങളും ഒക്കെ തന്നെയാണ്. ഇത് എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ നമുക്ക് ഒരുപാട് എനിക്ക് ഇഷ്ടമാണ് ഇതിനെയൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ രാത്രി കിടക്കുന്ന സമയത്ത് ആ ഒരു ഓർമ്മകളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അങ്ങനെ കാണുന്നതായിരിക്കാം ഒരു പക്ഷേ.
0: അതെ, നമ്മൾ മനസ്സിൽ ചിന്തിച്ച് കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് സ്വപ്നം കാണാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ രാത്രി എന്താണോ ചിന്തിച്ച് കിടക്കുന്നത്, ഇപ്പോൾ ചിലവർ നല്ല ഹൊറർ സിനിമയൊക്കെ കണ്ടിട്ടായിരിക്കും കയറി കിടക്കുന്നത്, അന്നേ രാത്രി അവർ ഭയങ്കരമായ ഒരു പേടി സ്വപ്നമൊക്കെ കണ്ടിട്ട് ചാടിയൊക്കെ എണീക്കാറുണ്ട്.
1: പക്ഷേ വളരെ രസകരമായിട്ടുള്ള സ്വപ്നങ്ങളും ഉണ്ട്. ഇപ്പം

0: നമ്മൾ പറയാറില്ല, ഞാനിപ്പോ അങ്ങനെ അത്തരത്തിലുള്ള രസകരമായിട്ടുള്ള സ്വപ്നം കാണുകയെന്ന് പറയാന്ന് വെച്ചാല് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കോ എന്നുള്ളത്. കാരണം നമ്മളിങ്ങനെ പ്ലെയിൻ എപ്പോഴും ആകാശത്തോടെ പോകുന്നത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ പ്ലെയിൻ താഴെ കൂടി റോഡിൽ കൂടി ഓടിപ്പോന്ന് കാണാം, നമ്മൾ അതിലൊരു യാത്ര ചെയ്യുന്നത് കാണാം, ഈ പ്ലെയിൻ ഓരോ സ്റ്റോപ്പിലും ഇങ്ങനെ പേര് പറഞ്ഞ് നിർത്തുന്നത് കാണാം. അങ്ങനെയൊക്കെയുള്ള രസകരമായിട്ടുള്ള
1: വ്യത്യസ്തതരമായ സ്വപ്നങ്ങളൊക്കെയാണ് ശ്രീലക്ഷ്മി കണ്ടുകൊണ്ടിരിക്കുന്നത്.
0: അല്ല, ഇതുപോലത്തെ എനിക്ക് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഞാൻ സ്വപ്നം കാണുന്നത് ഇതേപോലെ പല സ്വപ്നങ്ങളും കണ്ടിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുമായിരിക്കും അവിടെ, പക്ഷെ നമ്മൾക്ക് ഒരു പക്ഷേ നമ്മളുടെ കൂടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം, നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പം നമ്മളിത് പറയുന്നു, ഇപ്പം റേഡിയോ സാന്ത്വനാണ് ഒരു പക്ഷേ സ്വപ്നം കണ്ടതെന്നുണ്ടെങ്കിൽ ഈ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഒരു സ്റ്റൈലും ഒന്നും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല, വേറൊരു രീതി ആയിരിക്കാം. അപ്പം പക്ഷെ അത് വേറൊരു സ്ഥലത്തായിരിക്കാം. ഈ ഒരു പേരിങ്ങനെയൊക്കെ നമ്മുടെ സ്ഥലം ഇപ്പം നമ്മുടെ തിരുമുല്ലവാരമൊക്കെ പറയുന്നുണ്ടെങ്കിലും വേറൊരു സ്ഥലമായിരിക്കാം കാണുന്നത്. അതിൻ്റെയൊക്കെ അറ്റയിറക്കം മൊത്തത്തിൽ മാറ്റം ഉള്ളതായിട്ട് കാണാറുണ്ട്, പെട്ടെന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളും കാണാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കെന്താ ഞാനെന്താ ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് മാത്രമല്ല ഇങ്ങനത്തെ പ്രശ്നമുള്ളത്, പലരും ഇങ്ങനെ പല സ്വപ്നങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യുമ്പോൾ അവരുടേതായ രീതിയിൽ പല രീതിയിലും അവർ കാണാറുണ്ട്. അപ്പം എല്ലാവരും ഏകദേശം ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ കാണാറുണ്ട്, വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സ്വപ്നങ്ങളൊക്കെ. നമ്മളിങ്ങനെ ഈ ഒരു ചിന്തിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ വളരെ രസകരമായിട്ട് രാവിലെ ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സ്വപ്നങ്ങൾ നമ്മളിങ്ങനെ കാണാറുണ്ട്.
1: അതോടൊപ്പം എനിക്ക് ഏറ്റവും രസകരമായ സ്വപ്നങ്ങൾ കാണുന്നത് കുട്ടികളാണെന്ന് തോന്നിയിട്ടുണ്ട്. അവരുടെ ചില കാഴ്ചകൾ അല്ലെങ്കിൽ അവർ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കും അവർ കിടന്നുറങ്ങുന്നത്. ആ സമയങ്ങളിൽ അവർ സ്വപ്നം കാണും, പിറ്റേന്ന് എഴുന്നേറ്റ് വന്നിട്ട് ആ സ്വപ്നം നമ്മളോട് പറയും, ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടേ എന്നും പറഞ്ഞിട്ടായിരിക്കും അവർ പറയുന്നത്. വളരെ രസകരമായ സ്വപ്നങ്ങൾ കാണുന്നത് എപ്പോഴും കുട്ടികളാണ്. കാരണം വേറെ ചിന്തിക്കാൻ ടെൻഷനുകളോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ഒന്നും തന്നെ കുട്ടികൾക്കില്ല. അപ്പോൾ അവർ കാണുന്ന ചെറിയ ചെറിയ സ്വപ്നങ്ങൾ, ചിലപ്പോൾ ഒരു കാറ് കളിപ്പാട്ടം വാങ്ങുക, അല്ലെങ്കിൽ ചെറിയ ഒരു ഓടിക്കുന്ന ഒരു കാറ് വാങ്ങിക്കുക, അല്ലെങ്കിൽ അവിടെ പോകുക, അതൊക്കെ ആയിരിക്കും അവരുടെ സ്വപ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും അവരുടെ സ്വപ്നങ്ങളൊക്കെ അവർ കണ്ട് ഇങ്ങനെ വരുന്നത്. രാവിലെ എണീറ്റ് വന്ന് ഈ ഒരു സ്വപ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വരും. ചില കൊച്ചു കുട്ടികളൊക്കെ പറയും, സ്കൂളിൽ ആന വന്നതാണ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടത്, ആന വന്ന് കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആയിരിക്കും അവർ വന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നാം.
0: അതെ, സ്വപ്നം കണ്ടിട്ട് അടി കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചില സമയത്ത് നമ്മളിങ്ങനെ സ്വപ്നം കണ്ടിട്ട് ദേഹോപദ്രവം മറ്റുള്ള കിടക്കുന്നവരെ ഏൽപ്പിക്കാറുണ്ട്. ചിലപ്പോൾ അതൊക്കെ നമ്മുടെ പാവം, ചിലപ്പോൾ നമ്മുടെ സിബ്ലിങ്സ് ആയിരിക്കും അതിൻ്റെ ഒരു എന്താ അവസ്ഥ, അതിൻ്റെ ഒരു പരിതാപകരമായിട്ടുള്ള പ്രത്യേകത അനുഭവിക്കേണ്ടി വരുന്നത്.
1: അതെ, ഈ കസിൻസ് ഒക്കെ കൂടുമ്പോൾ എല്ലാവരും ഇരുന്ന് രാത്രി ഇരുന്ന് പ്രേത കഥകളൊക്കെ പറയും, എന്നിട്ട് കിടന്നുറങ്ങും. ആ രാത്രി ഒട്ടുമിക്ക എല്ലാ കസിൻസും പ്രേതത്തിനെയായിരിക്കും സ്വപ്നം കാണുന്നത്. അപ്പോൾ എപ്പോഴും സ്വപ്നങ്ങൾ എപ്പോഴും എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലേ. കാര്യം ചിലവർക്കത് ലക്ഷ്യങ്ങളുടെ സ്വപ്നമാണെങ്കിൽ ചിലവർക്കതൊരു ഫാൻറ്റസി ആയിരിക്കും, ചിലവർക്ക് എന്താണ് എന്നറിയാൻ പറ്റാത്ത സ്വപ്നമായിരിക്കും.
0: ചിലതൊക്കെ ഒരു സൂചനയാണെന്ന് പറഞ്ഞിട്ട് ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ സമയത്ത് നമുക്കൊരു ഇതിങ്ങനെ ആകാൻ ചാൻസ് ഉണ്ടോ, ചിലതൊരു അലേർട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചില സമയത്ത് നമ്മൾ സ്വപ്നങ്ങൾ കാണുകയില്ല, വളരെയധികം ക്ഷീണിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണ്ണിക്കുന്നത് മാത്രം നമ്മൾ അറിയാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു അതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, പക്ഷേ നമുക്ക് ഇത്ര ടൈം ഡ്യൂറേഷൻ നമ്മളിങ്ങനെ ഉറങ്ങുമായിരുന്നു എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രത്തോളം ഡീപ്പായിട്ട് നമ്മൾ കുറച്ചും കൂടി ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഏറ്റവും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സമയം ഈ ഡീപ്പ് സ്ലീപ്പാണെന്ന് പറയുന്നത്. അവിടെ നമ്മൾ സമാധാനമാണ്, അവിടെ നമ്മൾ ഒന്നും അറിയുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ലോകത്തെ പറ്റിയോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെ പറ്റിയോ ആവലാതികളെ പറ്റിയോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നാളത്തെ പ്രതീക്ഷകളെ പറ്റിയോ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അവിടെ നമ്മൾ ഡീപ്പ് സ്ലീപ്പാണ്. അവിടെ ഏറ്റവും നമ്മളോട് നമ്മളിങ്ങനെ ചേർന്ന് നിൽക്കുന്ന സമയമാണ്. അവിടെ ഒരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലേ. അത്രത്തോളം സുഖകരമായിട്ട് ഉറങ്ങുന്ന ചില സമയങ്ങളുണ്ട്. പക്ഷെ അവിടെ നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ ചിലപ്പോൾ പറ്റിയെന്നൊക്കെ വരത്തില്ല.
1: അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ സ്വപ്നങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ സ്വപ്നം കണ്ടുറങ്ങുക എന്നൊക്കെ പറയുന്നത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പോൾ സ്വപ്നം കണ്ടുറങ്ങാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ അല്ലെ. ഓരോരോ അതും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങി എണീക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമ്മളിങ്ങനെ ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളും അത് യാഥാർത്ഥ്യമായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും തമാശ രൂപേണുള്ള സ്വപ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785. അപ്പോൾ ശ്രീലക്ഷ്മി, വിശേഷങ്ങളിലൊക്കെ പോകേണ്ട സമയമായിട്ടുണ്ടല്ലോ.
0: അതെ, നമുക്ക് നമ്മുടെ മെസ്സേജുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മുടെ ദിലു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹാർട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദിലു, ഗുഡ് മോർണിംഗ്, സുഖമായിട്ടിരിക്കുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം. അതേപോലെ നമ്മുടെ ശ്രീകുമാരി തിരുമുലവാരം, ശ്രീകുമാരി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ ചെറുമകൻ അദ്വൈതിൻ്റെ ഒന്നാം പിറന്നാളാണ്, എൻ്റെ മകന് പിറന്നാൾ ആശംസകൾ പറയണം. അതേപോലെ തന്നെ അപ്പു, രവി, മാമൻ, രഞ്ജിത്ത് ഇവരൊക്കെ പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അദ്വൈതിൻ്റെ ഒന്നാം പിറന്നാളാണ്.

0: ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന അദ്വൈ ഇതിന് എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ്. അപ്പൊ ഒന്നാം പിറന്നാൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗ്രാൻഡ് ആയിട്ടാണ് നടക്കുന്നത് അല്ലേ?
1: അതെ.
0: അപ്പൊ നമ്മുടെ പക്ഷെ കുഞ്ഞ് അദ്വൈത് നാളെ അത് ഓർത്തിരിക്കുമെന്ന്. അപ്പൊ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല കളർഫുൾ ആയിട്ടൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ പിന്നീട് അദ്വൈതിന് ഒരു 10 വയസ്സൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും.
1: ഒരിക്കൽ കൂടി നമ്മുടെ റേഡിയോ സാന്ത്വനം ടീമിന്റെയും നമ്മുടെ ഒക്കെ വക ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ പറയുകയാണ്.
0: നല്ലൊരു പാട്ട് നമ്മൾ അദ്വൈതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്തത് പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, അത് സൗമ്യ അമൽ അടിമാലിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ അടിമാലിയിൽ നിന്നൊക്കെ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. രതീഷ് അടിമാലി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ നെൽസൺ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ രാജം ചേച്ചി ആൻസർ അയച്ചിട്ടുണ്ട് കേട്ടോ, നമുക്കതിനെക്കുറിച്ച് അങ്ങനെ പറയാം. ചേച്ചിയും ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ട്, ആൻസർ നമ്മൾ ആൻസറും അയച്ചിട്ടുണ്ട്. നമ്മളതും കറക്റ്റ് ആൻസറായിട്ട് തന്നെ പരിഗണിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മളുടെ അദ്വൈതിന് പിറന്നാൾ ആശംസകൾ അറിയിച്ച അനിത, അനിത ചേച്ചിയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അനിത ചേച്ചി നമ്മുടെ സ്വന്തം അനിത ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ ഷീബ ചേച്ചിയും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ആതിര, ഹായ് FM ഫാമിലി, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആതിര മാത്രമല്ല, ഇവിടെ ശ്രീലക്ഷ്മിയും പാർവതിയും ഉണ്ട്,
1: ഞങ്ങളും തിരിച്ച് ഹായ് പറഞ്ഞിരിക്കുന്നു അല്ലേ.
0: അപ്പൊ എനിക്ക് തോന്നുന്നു ചേച്ചി ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ചെറിയ പിണക്കമാണോ എന്ന് വെച്ചിട്ട്, പിണക്കമാണോ എന്നോട് ഇണക്കമാണോ എന്ന ആനന്ദഭദ്ര മൂവിയിലെ പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ വെച്ച് തരുന്നതാണ്. അതേപോലെ ചോദിക്കാനിരുന്നത് ആ സൗണ്ട് മാറ്റം, എനിക്കൊരു ചെറിയ സൗണ്ട് മാറ്റം ഉണ്ട്, സൗണ്ട് മാത്രമേ മാറിയിട്ടുള്ളൂ, ആൾ മാറിയിട്ടില്ല.
1: അപ്പൊ ശ്രീലക്ഷ്മിയെ ആതിരയും തിരക്കിയിട്ടുണ്ട്, അപ്പൊ ഓണയർ സീറ്റിൽ ഞാൻ പാർവതിയും കൂടി ഉണ്ട് അല്ലേ.
0: അതെ. അപ്പോൾ എന്തായാലും നമ്മുടെ രേഖ രാജീവ്, രേഖ ചേച്ചി ഹരിപ്പാട് നിന്നാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം എന്ന് ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ രേഖ ചേച്ചി, സുഖമായിരിക്കുന്നു, ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് സ്വപ്നദിനമാണെന്നറിഞ്ഞു, നല്ല ഉറക്കത്തിലാകുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. സത്യമാണ്, നമ്മൾ കാണുന്ന സ്വപ്നത്തിന് ഒരു മണ്ടത്തരം ഉണ്ടാവും അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്കും ചിലപ്പോൾ ഇങ്ങനത്തേക്കുള്ള രസകരമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ അത് വളരെ രസകരമാണ് കേട്ടോ. നമ്മളിങ്ങനെ പിന്നീട് ചിന്തിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഈ റോഡിൽ കൂടി പ്ലെയിൻ ഓടി പോവുക എന്നുള്ളതൊക്കെ, നമ്മളിങ്ങനെ ആകാശത്തോടെ മാത്രം പോകുന്നൊരു കാര്യം താഴെ റോഡിൽ കൂടി ഇങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ രസകരമാണ്. അത് എയർപോർട്ടിൽ നിന്നുള്ള പ്ലെയിൻ റോഡിൽ കൂടി പോവുകയാണ്, അതായത് നമ്മളുടെ ഈ ഒരു രാമകുളങ്ങര മരത്തിൽ ആ റോഡിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകുന്നുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അതേപോലെ ഉത്തരം ചേച്ചി ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഉത്തരം പക്ഷേ അത് എനർജി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ജി വരുന്ന സംഭവമാണ്, പക്ഷേ എനർജി അല്ല. പക്ഷേ എങ്കിലും ഹോസ്പിറ്റൽ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, നോക്കൂ ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്കത് ആൻസർ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ രാജം ചേച്ചി ഒരു ഒരുവിധ ആൻസർ കറക്റ്റായിട്ടാണ് അതിനകത്ത് ജിയിൽ അവസാനിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ ആൻസറായിട്ട് എടുക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും നമുക്ക് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമായി. അപ്പൊ എന്തായാലും നമ്മുടെ അദ്വൈത കുട്ടന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഇങ്ങനെ ഒരു പിറന്നാൾ ദിവസത്തിൽ നമ്മൾ ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യുകയാണ്. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. 1 വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0% down payment. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
2: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8138811.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് ഓണയിൽ സീറ്റിൽ ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ട് തന്ന് ടെക്കായിട്ട് നിന്നിരിക്കുന്നത് ആതിരയാണ്. യെസ്, അപ്പോൾ ശ്രീലക്ഷ്മി, നമ്മളൊരു കടങ്കഥയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: കടങ്കഥ എല്ലാവരും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ അങ്ങനെയാണ്, എന്നാൽ ഒരു ചെറിയ കുസൃതി ഇല്ലെന്ന് വെച്ചാൽ അങ്ങനെയാണ്. ചോദ്യം ഇതായിരുന്നു, ഞാൻ എല്ലാവർക്കും ഉപകാരിയാണ്, എൻ്റെ അക്ഷരം ജിയിലാണ് അവസാനിക്കുന്നത്. ജി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലെറ്റർ ജി എന്നുള്ളതിനേക്കാൾ ഉപരി ആ ജി എന്ന് പറയുന്ന ആ ഒരു എൻഡിങ് നമ്മളിങ്ങനെ പറയില്ലേ, അങ്ങനെയാണ് അതിൻ്റെ ഒരു ആൻസർ വരുന്നത്.

0: എന്നാൽ ഞാൻ ആരാണ് എന്നുള്ളതാണ് ആ ഒരു ചോദ്യം, ആ ഒരു ചോദ്യം.
1: അതെ,
0: അത് ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിന് നമ്മുടെ രാജൻ ചേച്ചി ഉത്തരം, അത് ഏകദേശം ആ ജി എന്നുള്ള ലെറ്ററിലാണ് അവസാനിക്കുന്നത്, ആ ഒരു പ്രൊനൗൺസിയേഷൻ അല്ല അയച്ചിരിക്കുന്നത്. എങ്കിലും നമുക്കതൊരു കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്ക, ഏകദേശം അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത്
1: ഒരു ക്ലൂവും കൂടി നമ്മൾ പറഞ്ഞായിരുന്നു.
0: അതെ, ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അപ്പൊ അവിടെ എല്ലാവർക്കും ഉപകാരപ്പെട്ട കാര്യങ്ങളാണല്ലോ വരുന്നത്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ഒരുപാട് ബോർഡുകളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് നമ്മളിങ്ങനെ വായിക്കുമ്പോഴത്തേക്കും ജി എന്നുള്ളതിൽ അവസാനിക്കും. അതായത് പ്രൊനൗൺസിയേഷൻ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴുള്ള ആ ഒരു ശബ്ദത്തിലാണ് കേട്ടോ.
1: അപ്പൊ എല്ലാരും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നമ്മളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ആൻസർ അയക്കേണ്ട ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ടല്ലേ, അത് നമുക്ക് കൊടുക്കാം. 8848585.
0: അപ്പൊ നമ്മുടെ ഷീബ ചേച്ചി ചോദിച്ചിരിക്കുന്നു, മോർണിംഗ് ആണോ ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ട്. മോർണിംഗ് അല്ല ആൻസർ. കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മള് ജി എന്ന ലെറ്റർ അല്ല, ജി എന്നുള്ള ഒരു ശബ്ദത്തിലാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത്.
1: അതായത് ആ വാക്കിന്റെ എൻഡ് വരുന്നത് ജി എന്നാണ്.
0: അതെ, നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മളിത് നോക്കും, നമ്മളിത് വായിക്കും. അപ്പൊ ഇത്രത്തോളം നമ്മൾ ക്ലൂ തന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ആൻസർ പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ ചോദിച്ച് പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ നെൽസൺ ചേട്ടൻ അതിനകത്ത് കുറേ ജി വരുന്ന കണക്ക് ഒരുപാട് വാക്കുകളുണ്ട്, അതിനകത്തൊരു ആൻസർ നെൽസൺ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, ഇതാണോ ഉത്തരം. ഓക്കെ, നമുക്ക് അതും പരിഗണിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആണ്, അപ്പം നമുക്ക് ഒരുപാട് ആ ഒരു ബന്ധപ്പെട്ട് ഇങ്ങനെ ഇത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് നെൽസൺ ചേട്ടൻ പറഞ്ഞ ആൻസറും തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആൻസറാണ് നെൽസൺ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ബാബുരാജൻ സാർ പറയുന്നു, നോ സ്മോക്കിംഗ് എന്ന് പറയുന്നു, നോ സ്മോക്കിംഗ് എഴുതി വെക്കുമല്ലോ, അതല്ല പക്ഷെ നമുക്ക് സ്മോക്കിംഗ് ഇങ്ങനല്ല വരുന്നത്, അത് ജി അവസാനിക്കണം.
1: യെസ്, അപ്പോൾ ജി അവസാനിക്കുന്ന വാക്കാണ് ആൻസർ എന്ന് പറയുന്നത്.
0: അപ്പൊ നമുക്ക് ബാബുരാജൻ സാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പാർവതിയുടെ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നല്ലേ, പാർവതിക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: താങ്ക് യു.
0: അതേപോലെ എനിക്കിന്ന് കുസൃത ചോദ്യമായിരിക്കണം, കൊച്ചിയിൽ വിതച്ചത് കൊല്ലത്ത് കായ്ച്ചു എന്നുള്ള രീതിയിൽ ഒരു കുസ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് അടുത്ത ദിവസം അത് നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, മണ്ണിൽ ഇന്ത കാതൽ എന്ന കേളടി കൺമണി എന്ന ചിത്രത്തിലെ പാട്ട് കേൾപ്പിക്കണം, നമ്മൾ എസ് പി ബിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് പി ബി സാറിൻ്റെ. അപ്പോൾ അദ്ദേഹം ആ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ജോബിച്ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂന്ന് റോസാപുഷ്പങ്ങളൊക്കെ തന്നിട്ടുണ്ട്.
1: ഗുഡ് മോർണിംഗ്.
0: അതേപോലെ തന്നെ ചേട്ടൻ നമുക്ക് എപ്പോഴും ഒരു നല്ലൊരു തോട്ട് നമ്മളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. മറ്റുള്ളവർ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ സ്വന്തം ജീവിതം എങ്ങനെ നന്നാക്കണം എന്ന് പഠിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നത്. മാറ്റം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, ആദ്യം നമ്മളിൽ നിന്ന് തുടങ്ങാം അല്ലേ. അതൊരു നല്ലൊരു ചിന്തയാണ് ചേട്ടൻ നമ്മളുമായിട്ട് ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷം, നല്ലൊരു മെസ്സേജ് നമ്മൾക്ക്, നമ്മളെ ഒരു നല്ലൊരു മെസ്സേജായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾക്ക് അടിപൊളിയാക്കി ചേട്ടൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെ അടിമാലി ബ്രദേഴ്സ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഡിയർ റേഡിയോ സാന്ത്വനം ടീം, ഹോപ്പ് യു ആർ ആൾ ഡൂയിങ് വെൽ. വി വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് യു ടു ഡെഡിക്കേറ്റ് ദ സോങ് പ്രണതോസ്മി ഗുരുവായൂർ കമ്പോസ്ഡ് ബൈ ശരത് ടു അടിമാലി ബ്രദേഴ്സ്, കൈൻഡ്ലി പ്ലേ ദിസ് ബ്യൂട്ടിഫുൾ സോങ് ത്രൂ റേഡിയോ സാന്ത്വനം. അതിനെന്താ നമ്മൾ അതൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്, ഇൻ കേസ് നമുക്ക് ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ആ ഒരു ലൈവിൽ ആ പാട്ട് പ്ലേ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട, നമ്മൾ ഉടനെ എന്തായാലും ആ പാട്ടൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ നമ്മൾ ലൈവിന് ശേഷമാണെങ്കിലും പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ ദിലു ഒരു പാട്ടൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് നിൽക്കുവാൻ യേശുവുണ്ട്, എല്ലാവരും വരുവൻ എന്ന ആ ഒരു പാട്ട്. എനിക്ക് ഒരു ക്രിസ്ത്യൻ സോങ് ആണ്, എസ് പി ബി പാടിയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ സോങ് ആണ്, ആ സോങ് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പാട്ട്
1: റീസെന്റ്ലി ഇപ്പോൾ ആ പാട്ട് ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ ആ പാട്ട് വന്നിട്ടുണ്ട്.
0: ആ അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്നതാണ്. അതേപോലെ അദ്വൈതിന് അടിമാലിക്കാരുടെ 1000 ജന്മദിന ആശംസകൾ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു മെസ്സേജ് വിരീശേഷം നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഈ മെസ്സേജ് വായിച്ചില്ലെങ്കിൽ കലാപം നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു മെസ്സേജ് വളരെ വലിയൊരു മെസ്സേജാണ് കേട്ടോ.
1: ഓക്കെ,
0: ചെറുതായിട്ട് എനിക്കിട്ടൊരു കുത്തുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ

0: നല്ല രസം നല്ല ഫണ്ണായിട്ട് നമുക്കത് എടുക്കാവുന്നതാണ്. അപ്പൊ എന്താണ്, അതായത് നമ്മൾ രണ്ട് കുറച്ച് നാളായിട്ട് ലൈവിലൊന്നും വരുന്നുണ്ടായിരുന്നില്ല.
1: ഓക്കെ,
0: അപ്പൊ അതിനെ പറ്റിട്ട് അദ്ദേഹത്തിന്റെ ഒരു നിഗമനം അദ്ദേഹം നമുക്ക് അയച്ചിരിക്കുകയാണ്. പാർവതിയുടെ വിവാഹശേഷം സത്യത്തിൽ ശ്രീലക്ഷ്മി കാലത്ത് നല്ല രീതിയിൽ ഒരു ലൈവ് അവതരിപ്പിക്കാൻ സാധിച്ചില്ല അത്രേ. സെപ്റ്റംബർ 8 ശ്രീലക്ഷ്മിക്ക് 40 ജന്മദിനം ആഘോഷിച്ചത് നമ്മൾ ആരും മറന്നിട്ടില്ല. പക്ഷെ പാർവതിയുടെ വിവാഹം കഴിയുകയും ചെയ്ത ഈ ഒരു സാഹചര്യത്തിൽ ശ്രീലക്ഷ്മി അതീവ ദുഃഖിതയായിരുന്നു. എനിക്കൊരു വിവാഹ ജീവിതം ഇനി എന്നു എന്ന ചിന്ത ഇത് മനസ്സിലാക്കിയ ശ്രീലക്ഷ്മിയുടെ വീടിനടുത്തുള്ള ഒരു നമ്മുടെ നെയ്ബറാണ് അമ്പിളി ചേച്ചി ഞങ്ങൾ അടിമാലിക്കാരെ വിളിക്കുകയും, ശ്രീലക്ഷ്മി നിങ്ങൾ നീലക്കുറിഞ്ഞ് കാണാൻ മൂന്നാറിലേക്ക് കൂട്ടിക്കൊണ്ട് പോകൂ, അവളുടെ മനസ്സിന് സന്തോഷമാകട്ടെ എന്ന് പറഞ്ഞു. പാർവതി ചോദിച്ചല്ലോ ശ്രീലക്ഷ്മിയുടെ ശബ്ദത്തിന് എന്ത് പറ്റിയെന്ന്. പാർവതിയുടെ വിവാഹശേഷം കരച്ചിൽ തന്നെയായിരുന്നു. എന്തായാലും ശ്രീലക്ഷ്മിയുടെ മനസ്സിനൊരു സന്തോഷമാകട്ടെ, ഞങ്ങൾ ശ്രീലക്ഷ്മിയെയും അമ്പിളി ചേച്ചിയും ഞങ്ങളുടെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ അടിമാലിക്കാർ എന്ന് പറഞ്ഞിട്ടാണ് വിനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് വിനീഷ് ഏട്ടൻ പറഞ്ഞ ബോംബ്. അപ്പൊ എന്തായാലും നമ്മുടെ പാർവതിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പാർവതി വന്നിട്ടുള്ളൊരു ലൈവാണ്.
1: അതെ,
0: ഞാൻ കുറച്ച് നാളായിട്ട് എനിക്കും ലൈവിൽ വരാൻ സാധിച്ചിരുന്നില്ല. അപ്പൊ എനിക്ക് നല്ലൊരു നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ സൗണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുവിധം ശരിയായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് നല്ല പനിയായിരുന്ന സമയത്ത് പനി മാറിയിട്ട് പോലും ശബ്ദം അത്ര ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കുറേ നാള് റേഡിയോയിൽ ഉണ്ടായിരുന്നില്ല, കുറച്ച് ദിവസം ലീവായിരുന്നു. അപ്പൊ അതൊക്കെ കൊണ്ടാണ് എനിക്ക് അന്ന് വരാൻ സാധിക്കാതിരുന്നത്. എങ്കിലും നമ്മുടെ ബിനീഷ് ഏട്ടൻ പറഞ്ഞത് കണക്ക് ഇനി എന്റെ കല്യാണം നടക്കാത്തതിന്റെ വിഷമം അങ്ങനൊന്നും എനിക്ക് അത്ര വലിയ വിഷമം ഒന്നും ഇല്ല കേട്ടോ. ആക്ച്വലി അതൊക്കെ അതിൻ്റെതായിട്ടുള്ളൊരു സമയത്ത് നടക്കുമെന്ന്, എല്ലാത്തിനും അതിൻ്റെതൊരു സമയമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഒരു ആളെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും. അപ്പോൾ നമുക്കത് നോക്കാം എന്നുള്ളതാണ്.
1: സെപ്റ്റംബർ 8 ശ്രീലക്ഷ്മിക്ക് 40
0: അതിപ്പോ നമ്മൾ വയസ്സ് ഇപ്പൊ നമ്മൾ പറയുന്നില്ല. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു മെസ്സേജാണ്, കുറച്ച് നമുക്ക് ചിരിക്കാൻ സാധിച്ചു എങ്കിലും
1: സാരമില്ല. നമ്മളെല്ലാരും ഫണ്ണി ആയിട്ടാണ് അത് എടുത്തിരിക്കുന്നല്ലേ, നല്ല രസമുണ്ട്. നമ്മളത് വായിച്ച് നമ്മൾ ആദ്യം ഓണറിലൊക്കെ ഇരുന്ന് ചിരിച്ചതിന് ശേഷമാണ്.
0: അതെ, നമ്മളത് വായിച്ച് ഞാനിങ്ങനെ പെട്ടെന്ന് എടുത്ത സമയത്ത് വലിയൊരു മെസ്സേജ് ആയിരുന്നു. അപ്പൊ ഞാനിത് ഇങ്ങനെ വായിച്ച് നോക്കുകയാണ്. അപ്പൊ അതിന്റെ ഓരോ വരിയും വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വായിക്കുമായിരുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്, നല്ലൊരു മെസ്സേജ് നമുക്ക് തന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു അപ്ഡേറ്റ്സിലോട്ട് പോകുമ്പോൾ ഇന്ന് ഇപ്പൊ സമയം 11:02. അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ മഴ കുറച്ചുനിന്ന് കുറയുകയും ഇടയ്ക്ക് മഴ കൂടുകയും ചെയ്യുന്നു അല്ലെ. ഇപ്പൊ ഇടയ്ക്കൊക്കെ നമുക്ക് മഴ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകളൊക്കെ വരുന്നുണ്ടായിരുന്നു, അലേർട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു.
1: ഒരു പ്രെഡിക്റ്റബിൾ അല്ലാത്തൊരു കാലാവസ്ഥയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ പവർ കട്ടും ഇല്ലേ, നമുക്കിപ്പോ 1 നമുക്ക് ഇങ്ങനെ പവർ കട്ടൊക്കെ പോകുന്നുണ്ട്. അത് രണ്ട് സമയങ്ങളിലായിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ പവർ കട്ടിലൂടെ
0: ഉറങ്ങി വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നമുക്കിപ്പോ ഒരു നോർമൽ ഒരു ടൈം 7, 7.5, 8 ആ ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒരു വട്ടം പോകും. അതിനുശേഷം നമ്മളൊന്ന് ഉറങ്ങാൻ പോകുന്ന ഒരു സമയത്താണ് ഈ ഒരു പവർ കട്ട്.
1: 11:45, 10:30 ഒരു ടൈം ഒക്കെ ആവുമ്പോ പവർ കട്ടൊക്കെ വരുന്നുണ്ട്.
0: എനിക്ക് തോന്നുന്നു കറക്റ്റ് 11 അല്ലെങ്കിൽ 10:30 അങ്ങനെ അല്ല പോകുന്നത്, കുറച്ച് 10:26 ആകുമ്പോഴത്തേക്കും പോകും. എന്നിട്ട് 11 മുൻപായിട്ട് തന്നെ അത് പവർ വരാറുണ്ട്.
1: അതെ, അതോടൊപ്പം നമ്മളെ ഒരുപാട് കുട്ടികളാണെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഇപ്പം അനുഭവിച്ചു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ പവർ കട്ടിനെ കുറിച്ചല്ല നമ്മൾ സംസാരിച്ച് വരുന്നത്.
0: അതെ അതെ, അപ്പോൾ എന്തായാലും ഇനിയും പവർ കട്ടൊക്കെ വരാനുള്ളൊരു സാധ്യത നമ്മളുടെ ഇങ്ങനെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വളരെയധികം ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സൂപ്പർ എൽനിനോയുടെ വരവ് അല്ലേ. അത് ചൂട് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു എൽനിനോ, ഈ സൂപ്പർ എൽനിനോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: അതെ, പസഫിക് സമുദ്രത്തിൽ രൂപപ്പെടുന്ന ചൂടിന്റെ ഒരു തരംഗം മാത്രമാണ് എൽനിനോ എന്ന് കരുതുന്ന എല്ലാവരും പറയുന്നത്. പക്ഷെ അത് അങ്ങനല്ല, നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു ഭയങ്കരമായൊരു ചൂടിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളിനി പോകാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് മുന്നേ ഇതൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു അലേർട്ട് തരുവാണ്.
0: സജ്ജമായിരിക്കുക അത്ര തന്നെ അല്ലേ. എന്തായാലും നമുക്ക്
1: ഇനിയിപ്പോ വൈദ്യുതി പ്രതിസന്ധിയൊക്കെ കൂടുതൽ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് ഇങ്ങനെ കൂടുതൽ.
0: അപ്പൊ നമ്മൾ എന്തായാലും എയർ കണ്ടീഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യും.
1: അതോടൊപ്പം നമ്മുടെ ഡാമുകളിലൊക്കെ വെള്ളം കുറയുന്നതോടുകൂടി നമുക്ക് ജലവൈദ്യുത നിലയങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടും. അപ്പോൾ കൂടുതൽ ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് നമ്മൾ എയർ കണ്ടീഷനൊക്കെ ഉപയോഗിക്കേണ്ടിയൊക്കെ വരുമ്പോൾ അതനുസരിച്ചുള്ള വൈദ്യുതിയിൽ നമുക്ക് കുറവ് വരും. അപ്പോൾ നിയന്ത്രണമൊക്കെ ഇനിയും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുക അല്ലാതെ കുറയാൻ സാധ്യതയൊന്നുമില്ല എന്നാണ് നമ്മൾക്കിങ്ങനെ മുന്നേ കൂട്ടി കരുതലൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്.
0: അതെ, ഒക്ടോബർ നവംബർ മാസങ്ങളിലായിരിക്കും കൂടുതലും ഇത്തരത്തിലുള്ള ഒരു ചൂട് കൂടുന്നത്. വരുന്ന മാസങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി ചൂട് കഠിനമായിരിക്കും. ഇത് ചിലപ്പോഴൊക്കെ നമുക്ക് അറിയാം ഒരുപാട് മഴയൊന്നും ലഭിക്കാതിരിക്കുന്ന സമയത്ത് അത് കാർഷിക മേഖലയെയും ഒക്കെ ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്.
1: അതോടൊപ്പം കുടിവെള്ള ക്ഷാമം ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ്.

0: അഭിപ്രായപ്പെടുന്നത്.
1: അതെ, അപ്പോൾ എന്തായാലും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മെട്രോ നഗരങ്ങളിലെ സൂപ്പർ എൽനോയുടെ കെടുതി വളരെ കൂടുതലായിരിക്കും അനുഭവിക്കുക. അതായത് ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ചും കൂടി ഇതിൻ്റെ പ്രത്യാഘാതം വളരെ കൂടുതലാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു എന്താ അറിയിപ്പൊക്കെയാണ് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്.
2: അപ്പോൾ ഇങ്ങനെ എൽനിനോ വന്ന് ചൂടൊക്കെ കൂടി കഴിയുമ്പോൾ നമ്മുടെ സാധനങ്ങൾക്കും വിലക്കയറ്റമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം
1: കാലാവസ്ഥാ
2: വ്യതിയാനം സംഭവിക്കുമ്പോൾ കാർഷിക വിളകളിലൊക്കെ വിളവെടുപ്പൊക്കെ കുറയും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ വിപണിയിൽ ഉണ്ടാകുന്ന അരി, പച്ചക്കറി, പാല് ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില ക്രമേണ കൂടാനും നിത്യ ജീവിത ചെലവുകളൊക്കെ കൂടാനൊക്കെ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്നും ആരും ഭയപ്പെടാനോ അല്ലെങ്കിൽ അയ്യോ ഇനി എന്താണ് എന്ന് പേടിച്ചിരിക്കാനോ വേണ്ടിയിട്ടല്ല, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അലേർട്ടുകളൊക്കെ തരുന്നത്.
1: എല്ലാം നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇപ്പോൾ വെള്ളം ഒക്കെ നമ്മൾ വളരെയധികം പരമാവധി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ ഒരു നമ്മൾ അലേർട്ടായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഇപ്പോൾ ലൈവിലൂടെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത്.
2: അതോ കൂടാതെ നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയിലാണ് എല്ലിനയുടെ വരവിനെ കുറിച്ച് പറയുന്നത്, ഇന്ത്യ ഒട്ടാകെ ഉണ്ട്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു മിതമായ കാലാവസ്ഥയാണ് അല്ലേ? ഇപ്പോൾ അങ്ങനല്ല എങ്കിൽ കൂടി ഒരു മിതമായ ഒരു കാലാവസ്ഥയാണ്. ഒരുപാട് ചൂടോ അല്ലെങ്കിൽ ഒരുപാട് തണുപ്പോ ഒന്നും നമ്മളങ്ങനെ ഫേസ് ചെയ്യാൻ വരുന്നില്ല. നമ്മളൊരു മിതമായ കാലാവസ്ഥയിലാണ് പോകുന്നത്. അതോടൊപ്പം നമുക്ക് മഴയും ലഭിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഇനി എല്ലിനോടെ വരവോടുകൂടി ഇതൊക്കെ ചെറുതായിട്ട് ചില മാറ്റങ്ങളൊക്കെ വരും എന്നാണ് പറയപ്പെടുന്നത്. ചെറിയ മാറ്റങ്ങളല്ല, അത് പോകെ മാസങ്ങൾ ഇങ്ങനെ വരും തോറും ചൂടിങ്ങനെ കൂടിക്കൂടി വരാനുള്ള സാധ്യതയുണ്ട്. കുടിവെള്ള ക്ഷാമമാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ കൂടുതലും മഴയാണ്. അപ്പോൾ നമുക്ക് ചെറിയ വിളകൾ, റബ്ബർ, ഏലം ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു ക്ലൈമറ്റുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതിനൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്.
1: അതെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ സമയം 11:07 ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എല്ലാവർക്കും ഉപകാരിയാണ്, എൻ്റെ അക്ഷരം ജിയിലാണ് അവസാനിക്കുന്നത്, ഒരു ഹോസ്പിറ്റലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകളാണ് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾ എന്തുത്തരം പറഞ്ഞാലും നമ്മളത് എന്താ കറക്റ്റായിട്ട് പരിഗണിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ആ ഉത്തരം എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. നമ്മുടെ ശൈല ചേച്ചിയാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായി.
2: യെസ്, അപ്പോൾ 11:07 ആയിട്ടുണ്ട്, നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ എത്തുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം നമ്മളിപ്പോൾ 11, 13 ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ട് ഓണേർ സീറ്റിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ശ്രീലക്ഷ്മി, നമ്മളൊരു കടങ്കഥയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
2: കടങ്കഥ
0: കടങ്കഥ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും
2: ഒരു ചോദ്യം നമ്മുടെ ശൈലചേച്ചിയാണ് ചോദിച്ചത്. ഞാൻ എല്ലാവർക്കും ഉപകാരിയാണ്. എന്റെ അക്ഷരം ജിയിലാണ് അവസാനിക്കുന്നത്. ജി എന്ന് പറയുമ്പോൾ ആ പ്രൊനൗൺസിയേഷൻ ആണ് കേട്ടോ, അതിലാണ് അത് അവസാനിക്കുന്നത്, അങ്ങനെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഉത്തരം അങ്ങ് പറയാല്ലേ.
0: അതെ,
2: അതായത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്,
0: ക്ലൂ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു.
2: അതെ, അതായിട്ടുള്ള ആൻസർ ആണ് വരുന്നത്. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ ഓരോ ബോർഡിൽ ഇങ്ങനെ പേര് കാണുമല്ലോ, ഒഫ്താൽമോളജി, കാർഡിയോളജി, ഓങ്കോളജി, അങ്ങനെയൊക്കെ ഉള്ളതില്. അതാണ് ഉദ്ദേശിച്ചത്.
0: ഉത്തരം ചോദ്യം തികച്ചും ശൈലജേച്ചിയുടെ ആയിരുന്നു അല്ലേ?
2: അതെ അതെ. അപ്പൊ നമ്മളുടെ നെൽസൺ ചേട്ടൻ ECG എന്ന് പറഞ്ഞിട്ടുണ്ട്,
0: അതൊന്നും പറയാവുന്നതാണ്.
2: അപ്പൊ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു അതൊക്കെ.
0: യെസ്, അപ്പൊ നല്ല രസമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഒരു ദിവസത്തിന് ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ലോക ഫാർമസിസ്റ്റ് ദിനമാണ്. യെസ്, അപ്പോൾ ഇന്ന് ലോക ഫാർമസിസ്റ്റ് ദിനമാണ്. എല്ലാ വർഷവും September 25 ലോക ഫാർമസിസ്റ്റ് ദിനം ആചരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഡോക്ടേഴ്സ് ഡേ ഉണ്ടാവും, അല്ലെങ്കിൽ നേഴ്സസ് ഡേ ഉണ്ടാവും, എല്ലാം. നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ നിൽക്കുമ്പോൾ എപ്പോഴും ആദ്യം മനസ്സിൽ വരുന്നത് ഡോക്ടർ, നേഴ്സ്, ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. ചുറ്റും നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ കുറിച്ച് നമ്മൾ അങ്ങനെ എടുത്ത് പറയാറില്ല. അതിലൊന്നാണ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. ഫാർമസിസ്റ്റ് നമ്മുടെ ലൈഫിൽ ഒരുപാട് വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ചെറിയൊരു ഡോസ് മാറിയാലും, അല്ലെങ്കിൽ ചെറിയൊരു ഗുളികയിൽ അതിലൊരു ചെറിയ വ്യത്യാസം എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഫാർമസിസ്റ്റ് ഒരുപാട് നമ്മൾക്ക് വേണ്ടി ഒരുപാട് കരുതലോടെയാണ്. നമ്മളൊരു ഒരു തുണ്ട് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡോക്ടേഴ്സ് എഴുതിയ ഒരു കുറിപ്പ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ വളരെ സൂക്ഷിച്ച് വളരെ കൈകാര്യം ചെയ്തിട്ടാണ് നമുക്ക് മരുന്നൊക്കെ എടുത്തു തരുന്നത്. ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെയാണ്. ഇപ്പോൾ പറയുന്ന മരുന്നിൻ്റെ ആ സെയിം ബ്രാൻഡ് ഇല്ലെങ്കിൽ നമ്മളോട് അവർ പറയും, ഈ സെയിം ബ്രാൻഡ് ഇല്ല, പകരം വേറൊരു ബ്രാൻഡ് ഉണ്ട്, അതെടുക്കട്ടെ എന്നൊക്കെ നമ്മളോട് ചോദിച്ചതിന് ശേഷം മാത്രമാണ് അവർ നമുക്ക് മെഡിസിൻ തരുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ സുരക്ഷിതത്വം അവർ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അല്ലേ.
2: അതെ, ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു വളരെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിലോട്ട് പോകാനായിട്ട് അല്ലേ.
0: അതെ,
2: നമ്മളത് വളരെയധികം അർജന്റ് ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ അവധി വരുന്ന സമയത്തൊക്കെ എന്താ ഇതേപോലെ മെഡിക്കൽ സ്റ്റോറുകൾക്കൊന്നും അവധി അങ്ങനെ കാണാറില്ല.
0: അതെ, ഫാർമസിസ്റ്റിനൊന്നും ഒരിക്കലും അവധി ഉണ്ടാവാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവരും ആരോഗ്യ മേഖലകളിൽ എപ്പോഴും അവധി എന്ന് പറയുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഫാർമസിസ്റ്റിനും അങ്ങനെ തന്നെയാണ്. അവരുടെ കൈകളിലാണ് നമ്മളുടെ ഒരു 1% ഇല്ലേ. ഡോക്ടേഴ്സ്, നേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഫാർമസിസ്റ്റിന്റെ കയ്യിലുമാണ് നമ്മളുടെ 1% എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു, ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ പ്രിസ്ക്രിപ്ഷൻസ് ഒന്നും ഇല്ലാതെ ചെന്ന് മരുന്നൊക്കെ വാങ്ങുന്നവരും ഉണ്ടാവും. ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്കൊരു ചുമയുടെ മരുന്ന് തരുമോ, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കൊരു തലവേദനയുടെ മരുന്ന് തരുമോ എന്നൊക്കെ ചോദിച്ച് വാങ്ങുന്നുണ്ടാവും. തീർച്ചയായും അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ പ്രിസ്ക്രിപ്ഷൻ മേടിച്ചുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും മെഡിസിൻ വാങ്ങാനായിട്ട്. അപ്പോൾ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പോയി ചോദിച്ച് മരുന്ന് മേടിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ദിവസം അവർക്ക് വേണ്ടിയാണ് ആചരിക്കുന്നത്.
2: അവരുടെ ഒരു വിലമതിക്കാനാകാത്ത സംഭാവനകളെ അംഗീകരിക്കാനും ബഹുമാനിക്കാനുമാണ് ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. 1912 സെപ്റ്റംബർ 25 ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ഫെഡറേഷൻ രൂപീകൃതമായത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് 2009 ഇസ്താംബൂളിൽ നടന്ന കൗൺസിലാണ് സെപ്റ്റംബർ 25 ലോക ഫാർമസിസ്റ്റ് ദിനമായിട്ട് പ്രഖ്യാപിച്ചത്. രോഗികളുടെ സുരക്ഷിതമായ ഔഷധ ഉപയോഗം ഉറപ്പാക്കുന്നതിനും അതേപോലെ ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഫാർമസിസ്റ്റുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് ഈ ഒരു ദിവസം മാത്രമല്ല കേട്ടോ, ഇത്തരത്തിൽ നമുക്കെപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ വലുതായിട്ട് ഓർക്കുന്നില്ലെങ്കിൽ പോലും അവർ വഹിക്കുന്ന പങ്ക് പാർവതി പറഞ്ഞതുപോലെ വളരെയധികം സുപ്രധാനമാണ്. നമ്മളുടെ ഒരു നമ്മൾ ഏറെ വിശ്വസിക്കുന്നവരാണല്ലേ ഡോക്ടേഴ്സ് നഴ്സ്, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്നവരാണ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്.
0: ഡിഫാമും ബിഫാമും ഒക്കെ കഴിഞ്ഞ് അവർ ലൈസൻസ് ഒക്കെ അവരുടെ കൂടിയാണ് നമ്മുടെ അരികിലേക്ക് അവർ എത്തുന്നത്. അപ്പോൾ ഒരുപാട് അതിന് പിന്നിൽ അവർ പ്രയത്നിച്ച് അവർ പഠിച്ചിട്ടാണ് അവർ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ ചെയ്ത് വരുന്നത്. എനിക്കെപ്പോഴും കൗതുകമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് എഴുതുന്ന ആ എഴുത്ത് ഫാർമസിസ്റ്റിന് വായിക്കാൻ പറ്റും. നമുക്ക് ഒരിക്കലും അത് വായിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഇങ്ങനെ എഴുതി വരുന്ന ഡോക്ടേഴ്സൊക്കെ ഉണ്ട്.
2: അതെ,
0: പക്ഷേ ഇങ്ങനെ 3-4 വരകളൊക്കെ ആയിട്ട് മാത്രം വരുന്ന ചില മരുന്നുകളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് ഫാർമസിസ്റ്റിന് നന്നായിട്ട് വായിക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇവരിത് എങ്ങനെ വായിക്കുന്നു എന്നുള്ളത്.
2: ആ ഒരു സമയം അല്ല, ഇപ്പോഴും നമുക്കൊരു ഇങ്ങനെ എന്താ വളരെയധികം കൗതുകമാണ്, ഇത് ഇങ്ങനെയാണ്, ഇത് എന്താണ് മനസ്സിലാവുന്നില്ല.
0: അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല, ഇവർക്ക് ഇത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതോടൊപ്പം ഡോക്ടേഴ്സ് ചിലപ്പോൾ ഈ എത്ര നേരം കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഉള്ളത് ആ ഒരു കുറിപ്പടിയുടെ എൻഡിലങ്ങാണ് ജസ്റ്റ് ഒന്നിങ്ങനെ മെൻഷൻ ചെയ്ത് പോകത്തേ ഉള്ളൂ. നമ്മളൊക്കെ ഫാർമസിസ്റ്റാണ് അത് പാക്കറ്റിൽ കറക്റ്റായിട്ട് ഏത് നേരം കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, ആഹാരത്തിന് മുമ്പ് കഴിക്കണോ ശേഷം കഴിക്കണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഫാർമസിസ്റ്റാണ്.
2: അതെ, അപ്പോൾ അതൊരു അവരുടെ ഒരു സ്കില്ല് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ ഒരു മരുന്ന് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വളരെയധികം നല്ല രീതിയിൽ നോക്കത്തൊന്നുമില്ല, നമ്മളിത് നേരെ കൊണ്ടുവന്ന് മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കത്തേയുള്ളൂ അല്ലേ. അപ്പോൾ അവരാണ് കൃത്യമായിട്ടെല്ലാം പറഞ്ഞു തരുന്നതെങ്കിലും നമുക്ക് ഡോക്ടർ പറഞ്ഞു തരും ഇല്ലാന്നല്ല, പക്ഷെ നമ്മൾ ഇത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളങ്ങനെ നോക്കാറില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഇതൊക്കെ കാണും, അതിലൊന്നും നമ്മൾ ഒരു ബോധേഡ് ആവാറില്ല ചിലപ്പോൾ കൊച്ചു നാളിലൊക്കെ. ഇപ്പം നമ്മൾ കുറച്ചും കൂടി അലേർട്ടാണ്, നമ്മൾ ഏത് ഗുളികയാണ് കഴിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണിത്, ഇത് ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടേതായ രീതിയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറൊക്കെ ഉണ്ട്.
0: ഇപ്പൊ എല്ലാവരും അങ്ങ് ഗൂഗിൾ ചെയ്യാന്നുള്ളതൊരു തീരുമാനമായിട്ടുണ്ട്. അതെ, ചാറ്റ് ജിപിടിയോട് ചോദിക്കാന്നുള്ളത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖമാണെന്ന് പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാലും ഡോക്ടർ അത് ഇങ്ങോട്ട് ചോദിക്കും, ചാറ്റ് ജിപിടി ചെയ്തായിരുന്നോ ഗൂഗിള് ചെയ്തായിരുന്നോ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പൊ ഒരുവിധം എല്ലാ അസുഖങ്ങളെ കുറിച്ചും നമുക്കൊരു അവയർനെസ് ഉണ്ട്. ആ പക്ഷെ അതൊരു തെറ്റായ അവയർനെസും കൂടി ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ചിലപ്പോൾ നമുക്ക് വളരെ

0: ചെറിയൊരു അസുഖമായിരിക്കാം, അത് വലിയ അസുഖമാണെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് പേടിച്ച് കരഞ്ഞ് സംസാരിക്കുന്ന പേഷ്യൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലൂടെയൊക്കെ പോകുമ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും, ചാറ്റ് ജി പി ടിയോട് ചോദിച്ചിരുന്നോ, പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കും.
1: ഇപ്പോഴാണ് ചാറ്റ് ജി പി ടി വന്നത്, അതിന് മുമ്പ് നിങ്ങൾ ഗൂഗിൾ ചെയ്തോ അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടോ? പല അസുഖങ്ങളും നമുക്കിതൊരു അസുഖമാണെന്ന് മനസ്സിലാവുന്നത് ഇതേപോലെ യൂട്യൂബിലൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് നോക്കുക അല്ലെങ്കിൽ ഗൂഗിളിനോട് ചോദിക്കുക. ഇപ്പം നമ്മൾ ചാറ്റ് ജി പി ടിയോട് ചോദിക്കും,
0: ഇപ്പം എന്ത് തന്നെ ചോദിച്ചാലും അവരതിൻ്റെ ഏറ്റവും എന്തിലത്തെ അസുഖം തന്നെയായിരിക്കും പറയുന്നത്. അപ്പം നമ്മൾ കരുതും ഈ സിംറ്റംസ് ഒക്കെ എനിക്കുണ്ടല്ലോ, അപ്പം ഇതെനിക്ക് ഈ അസുഖമാണ് എന്ന് നമ്മൾ അങ്ങ് കരുതും. പക്ഷേ ഇത് നമുക്കൊരു വലിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്താനുള്ള വളരെയധികം സാധ്യത കൂടുതലാണ്. ചെറിയ ഒരു മുറിവോ അല്ലെങ്കിൽ ചെറിയ ഒരു കാര്യം വന്നാൽ തന്നെ നമ്മൾ ഉടൻ തന്നെ നമ്മൾ ഗൂഗിൾ ചെയ്യുക, ചാറ്റ് ജി പി ടി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് ഇനി ചെയ്യരുത് എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ആ നമ്മളുടെ അസുഖം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രിയപ്പെട്ടവർ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അസുഖം വന്നെങ്കിൽ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കും. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷം പഠിച്ച് അവരുടെ ഒരു എക്സ്പീരിയൻസിൽ അവർ പറയുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള മരുന്നായാലും അസുഖം എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ടെസ്റ്റുകളുണ്ട്, അപ്പം അതൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മളൊരു ചാറ്റ് ജി പി ടിയോട് ചോദിച്ചോ അല്ലെങ്കിൽ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ അല്ല നമ്മളുടെ അസുഖം നമ്മൾ നിർണ്ണയിക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് ഈ സിംറ്റംസ് ഒക്കെ കാണുമായിരിക്കും, ചിലപ്പോൾ ഇതേപോലുള്ള വേറെ എന്തെങ്കിലും ഒരു അസുഖവും കാണുമായിരിക്കാം. അത് നമ്മൾക്കറിയില്ലല്ലോ നമ്മൾ എന്താണ് ചെയ്യുന്നത്. അതിനുള്ള ടെസ്റ്റുകളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്, നേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കറിയാം എന്താണ് കാര്യം എന്നുള്ളത്, ഏത് മെഡിസിൻ ആണ് കഴിക്കേണ്ടതെന്നുള്ളത്. മിക്ക ആൾക്കാരും ഗൂഗിൾ ചെയ്തിട്ട് അവർ ഒരു മെഡിസിൻ എടുക്കുക, അത് പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അതെ, പലയിടത്തും. പക്ഷേ എങ്കിലും എല്ലായിടത്തും മിക്ക സ്ഥലങ്ങളിലും ഡോക്ടറോട് കുറിപ്പടിയോടി മാത്രമേ എല്ലാവരും മരുന്ന് കൊടുക്കാറുള്ളൂ. ഇപ്പം നമ്മൾ
0: ഇപ്പോൾ അത് കുറേ കൂടി സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. കാരണം ഈ ഒരു ഗൂഗിൾ ആൾക്കാർ ഗൂഗിൾ ചെയ്ത് മെഡിസിൻ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം കുറച്ചും കൂടി അത് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്.
1: അതെ. അപ്പം ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഫാർമസിസ്റ്റ് ഉണ്ടാവില്ലേ, അവർക്കൊന്ന് വിഷ് ചെയ്യുക അല്ലേ, ഇന്ന് അവരുടെ ഒരു ദിവസം കൂടിയാണ്. അപ്പം നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ വളരെയധികം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2026 ഒരു പ്രമേയം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഭാവിക്കായി ഫാർമസിസ്റ്റുകളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഫാർമസിസ്റ്റും നമ്മൾ ഇങ്ങനെ ആശംസകൾ അറിയിക്കുകയാണ്.
0: അതെ, ഡേ ആൻഡ് നൈറ്റ് അവരും ഷിഫ്റ്റ് എടുത്താണ് ജോലി ചെയ്യുന്നത് അല്ലേ. നഴ്സസ് ആയാലും ഡോക്ടേഴ്സ് ആയാലും എല്ലാം ഡേ നൈറ്റ് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി ആരോഗ്യമേഖലയിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഫാർമസിസ്റ്റും, അവർ ഡേ ആൻഡ് നൈറ്റ് നമുക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നേ ദിവസം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ അവരെയൊക്കെ പോയി ഒന്ന് വിഷ് ചെയ്യുക.
1: അതെ. അപ്പം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്കുള്ളൊരു സമയമായി. നല്ലൊരു ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, നല്ല നല്ല വിശേഷങ്ങളും പാട്ടുകളൊക്കെ പങ്കുവച്ച് ഇന്ന് ഓണയർ സീറ്റിൽ ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം ശ്രീലക്ഷ്മിയാണ്. യെസ്, നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്.
5: നല്ല പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. ആ പാട്ടുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. ഇപ്പോൾ സമയം 11:29 ആയിരിക്കുന്നു. നമ്മുടെ കവിത ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആതിരക്കുട്ടി, പാർവതി, ശ്രീകുട്ടി, ശുഭദിനം നേരുന്നു. ഗുഡ് മോർണിംഗ് കവിത ചേച്ചി, നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സ്വപ്നത്തെ പറ്റി പറഞ്ഞല്ലോ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു, അത് പറയാം. എൻ്റെ അമ്മയെയും അമ്മുമ്മയെയും ഒരുമിച്ച് കണ്ടു, ഒരുപാട് നേരം സംസാരിച്ചു. അതെന്താന്ന് വ്യക്തമല്ല, പക്ഷെ നമ്മെ വിട്ടുപോയവർ സ്വപ്നത്തിലൂടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷത്തിലാണ് ഞാൻ. ഒപ്പം ചെറിയൊരു വിഷമവും എന്ന് ചേച്ചി പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വേൾഡ് ഡ്രീം ഡേ ആയതുകൊണ്ട് നമ്മൾ സ്വപ്നങ്ങളെ പറ്റി സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമാണ് ചേച്ചി നമ്മളോട് പങ്കുവച്ചത്.

0: കാണിച്ചത്. ശരിയാണ്, ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്നവർ ചില സമയത്ത് നമ്മൾ സ്വപ്നത്തിലൂടെ നമ്മൾക്ക് അവരടുത്തെത്താൻ സാധിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ചില സമയത്ത്
1: അതോടൊപ്പം നമ്മൾ ചില സിറ്റുവേഷൻസിൽ നമുക്ക് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടേ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വപ്നങ്ങളിൽ അവർ വന്ന് നമുക്ക് ഡിസിഷൻ പറയുന്ന സ്വപ്നങ്ങൾ വേറെ നമ്മൾ കാണാറുണ്ട്.
0: അതെ, ചില സൂചനകൾ പോലെയൊക്കെ നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ചില സ്വപ്നങ്ങളൊക്കെ ചിലതൊക്കെ നമ്മുടെ ഒരു സ്വപ്നങ്ങളായിരിക്കും, സ്വപ്നങ്ങളായിട്ട് തന്നെ വരുന്നത്.
1: അതെ,
0: അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോഴും നമുക്ക് ചിലപ്പോൾ ഒരു മുന്നോട്ട് പോകാനൊരു ഊർജ്ജം തരാറുണ്ട്. ചിലതൊക്കെ നമ്മളെ ഒന്ന് പേടിപ്പിക്കുമെങ്കിലും ചിലപ്പോൾ നമുക്കൊരു
1: നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം നമുക്ക് എപ്പോഴും ഉണ്ടാകും.
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ വനജാമ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരെയും അന്വേഷിച്ചു, അടിമാലിക്കാരെയൊക്കെ അന്വേഷിച്ചതായിട്ടുള്ളൊരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. വനജാമയ്ക്ക് ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാം റിക്കവറായിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും അതേപോലെ എല്ലാ പ്രാർത്ഥനയും വനജാമയോടൊപ്പം ഉണ്ട്. അതേപോലെ വിദ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഹായ് ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി പാർവതി, ഗുഡ് മോർണിംഗ് ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. മെസ്സേജ് ഇടാൻ പറ്റാറില്ല, സോറി കേട്ടോ, ബിക്കോസ് ഓഫ് സമയക്കുറവ്. ചേച്ചി അങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും സാരില്ല, പറ്റുന്ന സമയമൊക്കെ മെസ്സേജ് ഇടുക. അപ്പം ജോലി തിരക്കൊക്കെ ആണെങ്കിലും ആ ഒരു അതിലൊരു സമയം കണ്ടെത്തി നമുക്ക് മെസ്സേജ് ഇടുന്നു എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒരു എന്താ ഇത്തരത്തിൽ ഞാനും ഒരു പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആ ഒരു തിരക്കിനിടയിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലും ചേച്ചി നമുക്ക് എല്ലാം പതുക്കി നടക്കൂ എന്ന് പറഞ്ഞിട്ട് ചേച്ചി മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അസുഖങ്ങളൊക്കെ മാറി പെട്ടെന്ന് ആരോഗ്യത്തോടു കൂടി തിരികെ വരാൻ സാധിക്കട്ടെ എന്തുകൂടി ആശംസിക്കുന്നു. നമുക്ക് പിന്നെ ഷീവ ചേച്ചി പറയാണ്, ഇവിടെ മഴയൊക്കെ ഉണ്ട്, നമ്മൾ എൽനിനോടെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, അതുകൊണ്ട് ഈ മഴയൊക്കെ ഉണ്ട് അവിടെ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ ബാബുരാജൻ സാർ പറയാണ്, ആവശ്യപ്പെട്ട ഗാനം പ്ലേ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്നതാണ്. കേളടി കൺമണി എന്ന ചിത്രത്തിലെ മണ്ണിൽ ഇന്ത്യ കാതൽ അൻപിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനമാണ് സാർ ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അടിമാലി ബ്രദേഴ്സ് നമ്മളടുത്തൊരു പ്രണതോസ്മി ഗുരുവായൂരേശം ആ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ആ പാട്ടും നമ്മൾ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ അദ്വൈതിൻ്റെ പിറന്നാളായിരുന്നു, അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ പ്ലേ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡെഡിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്വൈത് എന്താ പിറന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, അതിൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സമയം 11:32 ആയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ലൈവ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
1: അതെ, നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഞാൻ പാർവതിയും എന്നോടൊപ്പം ശ്രീലക്ഷ്മിയും നമുക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ഇട്ട് തന്നോണ്ടിരുന്നത് ആതിരയായിരുന്നു.
0: അതെ അതെ, അപ്പൊ ഇന്നത്തെ ടെക്ക് നമ്മുടെ ആതിരയായിരുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറയുന്നു. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ 1400 ടി

0: ഇഇയു ചരക്ക് നീക്കി ചരിത്ര നേട്ടം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സുവർണ നേട്ടം. ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സിപി രാധാകൃഷ്ണൻ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. മാതാ അമൃതാനന്ദമയിയുടെ 73rd ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി നാളെ വൈകുന്നേരം അമൃതപുരിയിൽ നടക്കുന്ന പൊതുപരിപാടി ശ്രീ അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. അസമിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തന നിധിയിലേക്ക് അമൃതാനന്ദമയി മഠം നൽകുന്ന 2 crore rupees ചടങ്ങിൽ കൈമാറും. മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനമായ ഞായറാഴ്ച നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. 50 crore rupees ജീവകാരുണ്യ പദ്ധതികൾക്കും മഠം തുടക്കം കുറിക്കും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവാ സങ്കൽപ് അഭിയാന്റെ ഭാഗമായി വാരാണസിയിൽ നിന്ന് വഡ്നഗറിലേക്ക് യാത്ര ചെയ്യുന്ന സേവായാത്രികരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സർക്കാർ പദ്ധതികൾ രാഷ്ട്രീയ ലാഭത്തിനുള്ളതല്ലെന്നും പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലും എത്തിച്ച് ജനങ്ങൾക്ക് പുതുജീവിതം നൽകുന്നതിനുള്ളതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: सेवा यात्रियों के लिए ये भी एक प्रशिक्षण है कि सरकार की योजनाएं सिर्फ पैसे खर्च करना, राजनीतिक माइलेज कमाना इतना नहीं होता है. अगर वो योजना आखिरी व्यक्ति तक पहुंचती है तो उसके लिए तो एक नया जीवन शुरू हो जाता है और उसका जो संतोष है वो बड़ा अद्भुत होता है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 years പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ശ്രീ അന്ന പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും വിപണനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ശ്രീ അന്ന എന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചത് ഇന്ത്യയുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിന്റെ ഭാഗമായ ചെറുധാന്യങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ സഹായിച്ചു. നാരുകൾ, പ്രോട്ടീൻ, അയൺ, കാൽസ്യം തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയതും ഗ്ലൂട്ടൻ രഹിതവുമായ ചെറുധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ തടയാൻ സാധിക്കും. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദന ത്തിനൊപ്പം സംസ്കരണത്തിനും വിപണനത്തിനും മുൻഗണന നൽകി പദ്ധതി മുന്നേറുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കാവസ്ഥയിലുള്ള വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിത്തറയെന്ന് ദീൻദയാൽ ഉപാധ്യായ വിശ്വസിച്ചിരുന്നതായി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രധാനമന്ത്രി സ്മരിച്ചു. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരും. പരിസ്ഥിതി ലോല മേഖലയുടെ വിസ്തൃതി കുറയ്ക്കണം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ആശങ്കകൾ അറിയിക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ MSC ലൊറേറ്റോയിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ചരിത്ര നേട്ടം കുറിച്ചു. ഒരു ഇന്ത്യൻ തുറമുഖത്ത് ഒറ്റ വെസലിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ ചരക്ക് നീക്കങ്ങളിലൊന്നാണിത്. സിംഗപ്പൂരിൽ നിന്ന് കൊളംബോയിലേക്കുള്ള യാത്രക്കിടെ വിഴിഞ്ഞത്തെത്തിയ കപ്പലിലെ ചരക്ക് നീക്കം ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വേഗത്തിൽ പൂർത്തിയാക്കി. അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ ശേഷിയാണ് ഈ നേട്ടം തെളിയിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2nd gold. ഷൂട്ടിംഗ് റേഞ്ചിൽ 10 meter എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ കമൽജീത് സുരുജിത് സിംഗ് സഖ്യമാണ് സുവർണ നേട്ടം കൊയ്തത്. പുരുഷന്മാരുടെ 50 meter റൈഫിൾ 3-position ടീം ഇനത്തിൽ ഇന്ത്യയുടെ രുദ്രാംഗ്ഷ് പാട്ടീൽ, ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, നീരജ് കുമാർ എന്നിവരടങ്ങിയ ടീം വെള്ളിമെഡൽ കരസ്ഥമാക്കി. ഇതോടെ 2 swords, 8 gold, 9 gold ഉൾപ്പെടെ 19 medals ഇന്ത്യ 12th place ഉയർന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും മെഡൽ ജേതാക്കളെ അഭിനന്ദിച്ചു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റ് മൂന്നാം സീസണ് ഇന്ന് കണ്ണൂരിൽ തുടക്കമാകും. ജവഹർ

0: സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാറിയേഴ്സ് എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. മേയർ വി വി രാജേഷ് ഫെസ്റ്റിവൽ ബുക്കിന്റെ പ്രകാശനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: 6 ദിവസങ്ങളിലായി തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിൽ നടക്കുന്ന കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്രമേളയിൽ 30 വിഭാഗങ്ങളിലായി 300+ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഇറാനിൽ നിന്നുള്ള എ ഫോക്സ് അണ്ടർ എ പിങ് മൂണാണ് ഉദ്ഘാടന ചിത്രം. ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 30 തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ നടക്കുന്ന മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രമുഖ ആനിമേഷൻ ചലച്ചിത്രകാരി നിന സബ്നാനിക്ക് സമ്മാനിക്കും.
0: കേന്ദ്ര സർക്കാരിന്റെ പ്രമുഖ പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യ ആരംഭിച്ചിട്ട് ഇന്ന് 12 പൂർത്തിയാകുന്നു. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 പ്രമുഖ മേഖലകളെ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് 27 പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജി ഒ വി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ജൽശക്തി മന്ത്രി സി ആർ പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാർ ശുദ്ധജല സംഭരണി പദ്ധതിക്കായും സാങ്കേതിക വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 1-ാം സമ്മാനമായ 30 കോടി രൂപയുടെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് നാളെ നടക്കും. ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യും. ഈ വർഷത്തെ പൂജാ ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനവും മന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. അച്ചടിച്ച 90 ലക്ഷം തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകളിൽ 89.85 ലക്ഷം ടിക്കറ്റുകളും ഇതിനകം വിറ്റഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കി അണക്കരയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് രോഗിയുമായി വന്ന ആംബുലൻസ് നഗരത്തിന് സമീപം പാറക്കടവിൽ മറിഞ്ഞ് ഒരാൾ മരിച്ചു. അണക്കര സ്വദേശി രാജനാണ് മരിച്ചത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഭാരത സർക്കാരിന്റെ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്നതാണ് ഈ പുതിയ കേന്ദ്രം. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 1,800 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം 29 റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടപ്പാക്കും. കേരള നിയമസഭയുടെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച കമ്മിറ്റി തിങ്കളാഴ്ച രാവിലെ എറണാകുളം ജില്ലാ കളക്ട്രേറ്റിൽ യോഗം ചേരും. വ്യക്തികൾക്കും സംഘടനാ പ്രതിനിധികൾക്കും ഹർജിയും നിവേദനങ്ങളും യോഗത്തിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനത്തെത്തും. കൂട്ടായ പങ്കാളിത്തത്തിലൂടെയും പരിശ്രമങ്ങളിലൂടെയും മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി ലോല മേഖലാ കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഒറ്റ കപ്പലിൽ നിന്ന് 17,400 TEU ചരക്ക് നീക്കി ചരിത്ര നേട്ടം കുറിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സുവർണ നേട്ടം. ഷൂട്ടിംഗ് റേഞ്ചിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
2: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM. വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്.

പ്രധാന വാർത്തകൾ. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ

കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2-ാം സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: आएगी। चुनौतियों को चुनौती देने का तो संस्कार लेकर के हम चले, हर दिन एक नई ऊर्जा लेकर सेवा भाव के साथ राष्ट्र कल्याण, राष्ट्र सेवा का काम, जन सेवा से राष्ट्र सेवा। इस यात्रा में भी जितने ज्यादा लोगों को सेवा के काम में जोड़ेंगे ये यात्रा उतनी ज्यादा सफल होगी।
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും നടക്കുന്ന സേവാസങ്കൽപ് അഭിയാന്റെ ഭാഗമായാണ് യാത്ര സംഘടിപ്പിച്ചത്. സേവായാത്രികർ പ്രധാനമന്ത്രിയുമായി യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചു. യു എൻ പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂയോർക്കിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ ഈജിപ്ത്, ജോർദാൻ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ചർച്ച ചെയ്തു. ആന്റിഗ്വ ആന്റ് ബാർബുഡ പ്രധാനമന്ത്രി ഗാസ്റ്റൻ ബ്രൌണുമായും താജിക്കിസ്ഥാൻ, സിംഗപ്പൂർ, എസ്റ്റോണിയൻ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. മാലിദ്വീപ്, ഘാന പ്രതിനിധികളുമായും അദ്ദേഹം സംവദിച്ചു. ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അതിവേഗം ശക്തിപ്പെടുന്നതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. 30 ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കാണ് ഭാരതം കുതിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ നടന്ന പബ്ലിക് അഫയേഴ്സ് ഫോറം ഓഫ് ഇന്ത്യ വാർഷിക ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി സ്റ്റാർട്ടപ്പ് രംഗങ്ങളിൽ വളർച്ച കൈവരിച്ചതിനു പുറമെ സ്വകാര്യ റോക്കറ്റ് വിക്ഷേപണം നടത്തുന്ന മൂന്നാമത്തെ രാജ്യം എന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കിയതായി ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
2: Now when we negotiate, we are looking for fair, equitable and balanced agreement. We start from the Viksit Bharat 2047 stall. Today when we negotiate with the world, we put them to notice that we are a $4 trillion economy, but on a PPP basis, we already are a $20 trillion economy, the third largest in the world. And with this fastest growing large economy, we will be a $30 trillion economy.
1: കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. 2014 തുടക്കമിട്ട ഈ പദ്ധതി രാജ്യത്തെ നിർമ്മാണ സാങ്കേതിക നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് സൃഷ്ടിച്ചത്. നിലവിൽ 27 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മേക്ക് ഇൻ ഇന്ത്യ 2.0 മുന്നേറുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് ഉൽപ്പാദനം 1.9 ലക്ഷം കോടി രൂപയിൽ നിന്ന് 13 ലക്ഷം കോടിയായും മൊബൈൽ ഫോൺ നിർമ്മാണം 33 മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം കോടിയായും ഉയർന്നു. തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനം 4 മടങ്ങോളം വർദ്ധിച്ച് 1.78 ലക്ഷം കോടി രൂപയെന്ന സർവകാല റെക്കോർഡിലും എത്തി. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഉയർന്നുവരുന്ന വെല്ലുവിളികളെ രാജ്യങ്ങൾക്ക് ഒറ്റയ്ക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയില്ലെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര സ്ട്രാറ്റജിക് എൻഗേജ്മെന്റ് പ്രോഗ്രാം 4ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വസുധൈവ കുടുംബകം എന്ന ഭാരതീയ ചിന്താഗതി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ കൂട്ടായ ക്ഷേമത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി നാളെ കേരളത്തിൽ എത്തും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാസങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് സേവാസങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ബൃഹത്തായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടാണ് 2020 ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ വിപുലമായ അവസരങ്ങൾ ഇത് വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നു. നൈപുണ്യ വികസനം, ഗവേഷണം എന്നിവയ്ക്കും നയം പ്രോത്സാഹനം പകരുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഭാവിയിലെ തൊഴിൽ സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കൽ, ഇന്ത്യൻ ഭാഷകളുടെ പഠനത്തിന് പ്രത്യേക പ്രാധാന്യം എന്നിവയും ദേശീയ വിദ്യാഭ്യാസ നയം ഉറപ്പുവരുത്തുന്നു. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കൈരളി തിയേറ്ററിൽ വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി സി വിശ്വനാഥ് മേള ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് മൂൺ ചടങ്ങിനുശേഷം പ്രദർശിപ്പിക്കും. മേളയുടെ ആദ്യ ദിനമായ ഇന്ന് 23 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ഈ മാസം 30 വരെ കൈരളി ശ്രീ നില തിയേറ്ററുകളിലായാണ് മേള നടക്കുക. പരിസ്ഥിതി ലോല മേഖല കരട് വിജ്ഞാപനത്തിൽ നിന്ന് ജനവാസ മേഖലകളെ ഒഴിവാക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ആവശ്യമെങ്കിൽ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി ആശങ്കകൾ

0: അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
1: കേരള നിയമസഭാ സമ്മേളനം അടുത്ത മാസത്തിൽ ചേരുമ്പോൾ ആ നിയമസഭയിലും ഒരു പ്രമേയം കൊണ്ടുവന്ന് പാസാക്കി ഐക്യകണ്ഠേനെ കേരളത്തിന്റെ ESA ഇത്തരത്തിൽ ജനവാസ മേഖലകളെയും കൃഷി സ്ഥലങ്ങളെയും തോട്ടങ്ങളെയും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് വനാതിർത്തികളിൽ മാത്രം ഒതുക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻപിൽ ഈ കാര്യങ്ങൾ. കേരളം ഇത് ജനവാസ മേഖലകളെ കൃഷി സ്ഥലങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വനത്തിൽ മാത്രം പരിമിതപ്പെടുത്തണമെന്ന് കേരള സംസ്ഥാനം ആവശ്യപ്പെടുന്നത്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് രണ്ടാം സ്വർണം. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൽ ഫൈനലിൽ സുരജീത് സിംഗ് കമൽജിത്ത് സഖ്യമാണ് സ്വർണം കരസ്ഥമാക്കിയത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീം ഇനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാംഗ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. സ്ക്വാഷ് വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ അനാഹത് സിംഗും പുരുഷ സിംഗിൾസിൽ അഭയ് സിംഗും സെമിഫൈനലിൽ കടന്നു. മെഡൽ ജേതാക്കൾക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഭിനന്ദനം നേർന്നു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 9 വെങ്കലവും അടക്കം 19 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ് ഇന്ത്യ. പാലിന് പകരം സസ്യ എണ്ണകളും മറ്റ് കൃത്രിമ ചേരുവകളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പനീറിന് സമാനമായ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വിൽപ്പനയ്ക്കും രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്താൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചു. ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ലേബലുകളിലോ പരസ്യങ്ങളിലോ പനീർ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നും FSSAI വിജ്ഞാപനത്തിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന്റെ ഭാഗമായി കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീലും നെതർലാൻഡ്സ് മന്ത്രി യാപ് സ്ലോട്ട് മേക്കറും കൂടിക്കാഴ്ച നടത്തി. ഗുജറാത്തിലെ കൽപ്പസാഗർ ശുദ്ധജല സംഭരണി പദ്ധതിക്കായും സാങ്കേതിക വികസനത്തിനുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ 2 നിർണായക ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. വനം വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്നതിനുള്ള ശേഷി വികസന പദ്ധതിക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. സംസ്ഥാന വനം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി മാർഗമൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വനം വകുപ്പ് ജീവനക്കാരുടെ പരിശീലനം ഉൾപ്പെടെ ലക്ഷ്യമിടുന്ന പദ്ധതി 537 കോടി രൂപ ചെലവിലാണ് നടപ്പാക്കുന്നത്. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള വ്യക്തിയുടെ ഉന്നമനമാണ് രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന പണ്ഡിറ്റ് ഉപാധ്യായയുടെ ദർശനം ഏറെ പ്രചോദനം പകരുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണ് ഇത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്ന് കൂടി പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കൂവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. UN പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് ഇന്ന് 12 വർഷം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. തിരുവനന്തപുരത്തും കൊല്ലത്തും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2-ാം സ്വർണം. ഷൂട്ടിംഗിൽ സ്വർണവും വെള്ളിയും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി. ഗാനസല്ലാപം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.

0: വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാദ് ചിട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: അമ്മ ആണാണ് പെണ്ണാണോ?
1: എടി ഇത് പെണ്ണാടി അത് നടക്കണണ്ടില്ലേ?
2: ഇതെന്റെ അടുത്തേക്കുന്നു.
3: എടാ
1: കാര്യ അതൊന്നും ചെയ്യൂല,

50 കോടി ആദ്യം എടുത്തത് ഗില്ലി, പിന്നെ പോക്കിരി, അത് കഴിഞ്ഞ് പിന്നെ പുള്ളി കുറച്ച് കാലം കഷ്ടാലായിരുന്നു. വില്ല് അഴകിയ തമ്മിൽ സുറ, പിന്നെ പുള്ളി ഒക്കെ എന്തെങ്കിലും ഡൗട്ടുണ്ടോ?

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOS ന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക,

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2 കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ.

0: മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്ക് ഓവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1/2 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

നാടകത്തിന്റെ തിരശീലയ്ക്ക് മുന്നിലും അണിയറയ്ക്ക് പിന്നിലും നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ വിശേഷങ്ങളുമായി അരങ്ങും ജീവിതവും. അരങ്ങിലെ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതകഥകളും പങ്കുവയ്ക്കുന്ന സംഭാഷണ നിമിഷങ്ങൾ മറക്കാതെ കേൾക്കാം ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക്. ഏകോപനം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും മാധ്യമപ്രവർത്തകനുമായ ഷാനവാസ് എച്ച്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൻ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശരോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. Contact 8547944684. Number orikkal koodi 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 ഡൗൺ പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
6: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ. കോൺടാക്ട് 8113881138.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുണ്ടക മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാറ്റിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. ഈ വർഷത്തെ ഗാന്ധിജയന്തി ദിനാചരണം ജില്ലാ ഭരണകൂടത്തിന്റെയും ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെയും നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. ഗാന്ധിജയന്തി ദിനാഘോഷം സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന കൂടിയാലോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഒക്ടോബർ 2 ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, സർവമത പ്രാർത്ഥന, ഐക്യദാർഢ്യ പ്രതിജ്ഞ, പദയാത്ര എന്നിവ സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. യോഗത്തിൽ ADMS സജീദ്, സബ് കളക്ടർ ഡോക്ടർ എസ് മോഹനപ്രിയ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ പോൾ മത്തായി, സെക്രട്ടറി ജി ആർ കൃഷ്ണകുമാർ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരഭാഗികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള വീടിനൊപ്പം പഠനമുറി നിർമ്മിക്കുന്നതിന് 2 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കും. 1 ലക്ഷം രൂപ വരെ വാർഷിക കുടുംബ വരുമാനമുള്ള പട്ടികജാതി കുടുംബങ്ങളിലെ സർക്കാർ എ ടെക്നിക്കൽ സ്പെഷ്യൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും മറ്റ് ഏജൻസികളിൽ നിന്നും ഇതേ ആവശ്യത്തിന് ധനസഹായം ലഭിക്കാത്തവരായിരിക്കണം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയും അനുബന്ധ രേഖകളും അതത് ബ്ലോക്ക് കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുകളിൽ നൽകണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 19 ഒക്ടോബർ വൈകിട്ട് 5 മണി. വിശദ വിവരങ്ങൾക്ക് 0474279499 നമ്പർ ഒരിക്കൽ കൂടി 0474279499. സംസ്ഥാനത്തെ OEC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് CBSE ICC അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OEC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം. ഈ ഗ്രാൻഡ് പോർട്ടലിൽ സ്കൂളുകൾ വഴിയുള്ള ഡാറ്റ എൻട്രി പൂർത്തിയാക്കേണ്ട അവസാന തീയതി 20 ഒക്ടോബർ. വിവരങ്ങൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ കൊല്ലം മേഖല ഓഫീസുമായി ബന്ധപ്പെടുക. വിശദ വിവരങ്ങൾക്ക് 0474294417 നമ്പർ ഒരിക്കൽ കൂടി 0474294417. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായ കിറ്റ്സിൽ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് PG ഡിപ്ലോമയ്ക്ക് ഒഴിവുള്ള ഏതാനും സീറ്റുകളിലെ പ്രവേശനത്തിനുള്ള ആഭിമുഖ്യം സെപ്റ്റംബർ 28 നടക്കും. അടിസ്ഥാന യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 28 രാവിലെ 10:30 കിറ്റ്സിന്റെ തിരുവനന്തപുരം ഓഫീസിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് 0471232948 നമ്പർ ഒരിക്കൽ കൂടി 0471232953. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ പാമ്പുകടി ബോധവൽക്കരണ ദിനത്തിന്റെ ജില്ലാതല പരിപാടി കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുപമ PT ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രജനി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ശ്രീകുമാർ എസ് ദിനാചരണ സന്ദേശം നൽകി. വാർഡ് മെമ്പർ ജിഷ, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർമാരായ അജിത് കുമാർ, ഷാലിമ ടി, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു ചന്ദ്ര എന്നിവർ സംസാരിച്ചു. ഷെന്ത്രണി വൈൽഡ് ലൈഫ് സാങ്ച്വറി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ലിജു താജുദ്ദീൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. 2026-27 അധ്യയന വർഷത്തെ നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന്റെ അവസാന തീയതി ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ 31 ഒക്ടോബർ വരെ നീട്ടി. ANM, GNM, BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, PhD നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് ഡിപ്ലോമ നഴ്സ് പ്രാക്ടീഷണർ കോഴ്സുകൾക്കാണ് പുതിയ സമയപരിധി ബാധകമാകുന്നത്. ജി ദേവരാജൻ സാംസ്കാരിക കലാസ് കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഗീത സംവിധായകൻ ജി ദേവരാജന്റെ 99-ാം ജന്മദിനാഘോഷം സെപ്റ്റംബർ 27-5 ആശ്രമം ചിൽഡ്രൻസ് പാർക്കിന് സമീപം നീലാംബരി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടത്തും. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ ദിയ ആഹ്നസ് അധ്യക്ഷത വഹിക്കും. മേയർ AK ഹഫീസ് ജി ദേവരാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. വൈകിട്ട് 7 മുതൽ സംഗീതമേഘം 50 വർഷം പൂർത്തിയാക്കിയ ഇളയരാജയ്ക്ക് ആദരമർപ്പിച്ച് ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങൾ കോർത്തിണക്കിയുള്ള പരിപാടി ആശ്രാമം ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കൊല്ലത്തെ കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിക്കും. കാലാവസ്ഥ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്.

0: തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
5: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
6: അത്യദിനം തൃതീയാ വിഭക്തി പുല്ലിംഗ ഏകവചനെ, പുല്ലിംഗേ ഏകവചനെ വാക്യാനി പശ്യാമഹ. തൃതീയാ വിഭക്തിയിലെ 3 വിഭക്തിയിലെ പുല്ലിംഗത്തിലുള്ള ഏകവചന വാക്യങ്ങളെ നമുക്ക് നോക്കാം. അധ്യാപക സുധാഖണ്ഡേന ലിഖതി, അധ്യാപകൻ ചോക്ക് കഷ്ണം കൊണ്ട് എഴുതുന്നു. അധ്യാപക സുധാഖണ്ഡേന ലിഖതി, അധ്യാപകൻ ചോക്ക് കഷ്ണം കൊണ്ട് എഴുതുന്നു. അധ്യാപകൻ ചോക്ക് കഷ്ണം കൊണ്ട് എഴുതുന്നു. അധ്യാപക സുധാഖണ്ഡേന ലിഖതി, ഭവാൻ ചഷകേന ജലം പിബതി, താങ്കൾ ഗ്ലാസിൽ അല്ലെങ്കിൽ ഗ്ലാസിലൂടെ ജലം കുടിക്കുന്നു. ഭവാൻ ചഷകേന ജലം പിബതി, താങ്കൾ ഗ്ലാസിലൂടെ ജലം കുടിക്കുന്നു. താങ്കൾ ഗ്ലാസിലൂടെ ജലം കുടിക്കുന്നു. ഭവാൻ

0: चषकेन जलं पिबति तक्षकः वृक्षेण आसन्दं निर्माति मरपणिकारൻ वृक्षं കൊണ്ട് കസേര നിർമ്മിക്കുന്നു തക്ഷകഃ വൃക്ഷേണ ആസന്ദം നിർമ്മാതി മരപ്പണിക്കാരൻ വൃക്ഷം കൊണ്ട് കസേര നിർമ്മിക്കുന്നു മരപ്പണിക്കാരൻ വൃക്ഷം കൊണ്ട് കസേര നിർമ്മിക്കുന്നു തക്ഷകഃ വൃക്ഷേണ ആസന്ദം നിർമ്മാതി ചിത്രകാരഃ കൂർച്ചേണ ചിത്രം രചയതി ചിത്രകാരൻ ബ്രഷ് കൊണ്ട് ചിത്രം വരയ്ക്കുന്നു ചിത്രകാരഃ കൂർച്ചേണ ചിത്രം രചയതി ചിത്രകാരൻ ബ്രഷ് കൊണ്ട് ചിത്രം വരയ്ക്കുന്നു അല്ലെങ്കിൽ രചിക്കുന്നു ചിത്രകാരൻ ബ്രഷ് കൊണ്ട് ചിത്രം രചിക്കുന്നു ചിത്രകാരഃ കൂർച്ചേണ ചിത്രം രചയതി ബാലകഃ ശിലാഖണ്ഡേന ശുനകം താടയതി ബാലൻ കല്ലുകൊണ്ട് നായയെ തല്ലുന്നു ബാലകഃ ശിലാഖണ്ഡേന ശുനകം താടയതി ബാലൻ കല്ലുകൊണ്ട് നായയെ തല്ലുന്നു ബാലൻ കല്ലുകൊണ്ട് നായയെ തല്ലുന്നു ബാലകഃ ശിലാഖണ്ഡേന ശുനകം താടയതി സാ ഹസ്തേന രംഗവല്ലീം കരോതി അവൾ കൈകൊണ്ട് കോലം ഇടുന്നു സാ ഹസ്തേന രംഗവല്ലീം കരോതി അവൾ കൈകൊണ്ട് കോലം ഇടുന്നു അവൾ കൈകൊണ്ട് കോലം ഇടുന്നു സാ ഹസ്തേന രംഗവല്ലീം കരോതി അഹം പ്രോച്ഛേണ മുഖം മാർജയാമി ഞാൻ തൂവാല കൊണ്ട് മുഖം തുടയ്ക്കുന്നു അഹം പ്രോക്ഷേണ മുഖം മാർജയാമി ഞാൻ തൂവാല കൊണ്ട് മുഖം തുടയ്ക്കുന്നു ഞാൻ തൂവാലം കൊണ്ട് മുഖം തുടയ്ക്കുന്നു അഹം പ്രോക്ഷേണ മുഖം മാർജയാമി ദിനേശ ദന്തകൂർച്ചേണ ദന്തധാവനം കരോതി ദിനേശൻ ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ല് തേക്കുന്നു ദിനേശ ദന്തകൂർച്ചേണ ദന്തധാവനം കരോതി ദിനേശൻ ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ലു തേക്കുന്നു ദിനേശൻ ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ലു തേക്കുന്നു ദിനേശ ദന്തകൂർച്ചേണ ദന്തധാവനം കരോതി വിക്രേത കണ്ടോലേന ശാഖം നയാതി കച്ചവടക്കാരൻ കൊട്ടയിൽ അല്ലെങ്കിൽ കൊട്ട കൊണ്ട് പച്ചക്കറികൾ കൊണ്ടുവരുന്നു വിക്രേത കണ്ടോലേന ശാഖം നയാതി കച്ചവടക്കാരൻ കൊട്ടയിൽ പച്ചക്കറികൾ കൊണ്ടുവരുന്നു കച്ചവടക്കാരൻ കൊട്ടയിൽ പച്ചക്കറികൾ കൊണ്ടുവരുന്നു വിക്രേത കണ്ടോലേന ശാഖം നയാതി ശിശു ചമസേന ഔഷധം പിബതി ശിശു സ്പൂൺ കൊണ്ട് മരുന്നിനെ കുടിക്കുന്നു ഈ മരുന്നും കുടിക്കുന്നു ശിശു ചമസേന ഔഷധം പിബതി ശിശു സ്പൂൺ കൊണ്ട് മരുന്ന് കുടിക്കുന്നു ശിശു സ്പൂൺ കൊണ്ട് മരുന്ന് കുടിക്കുന്നു ശിശു ചമസേന ഔഷധം പിബതി
1: മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മംഗളവാസരേ സായം പാതോന സപ്തവാദനെ ചൊവ്വാഴ്ച വൈകുന്നേരം 6:45 ശുക്രവാസരെ സായം ശാർദ പഞ്ചവാദനെ വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 ദിനമിതം ശുഭം ഭൂയാത് ജേതു സംസ്കൃതം ജേതു ഭാരതം
2: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം ജേതു സംസ്കൃതം ജേതു ഭാരതം
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം ആശയം അവതരണം സോമയാജി സാങ്കേതിക സഹായം ശ്യാംദാസ്
4: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
2: നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.

0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: Music with Radio Sandvanam 90.4 FM. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 25. ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചതും ആദ്യത്തെ ടെലിഫോൺ സേവനം ആരംഭിച്ചതും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു സെപ്റ്റംബർ 25-നായിരുന്നു. സെപ്റ്റംബർ 25-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 25. അമേരിക്കയിലെ കേംബ്രിഡ്ജിലാണ് ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചത്. 1639 സെപ്റ്റംബർ 25-നായിരുന്നു പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചത്. ആദ്യ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടന്നത് 1844 സെപ്റ്റംബർ 25-നായിരുന്നു. കാനഡയും US തമ്മിൽ ന്യൂയോർക്കിലാണ് ആദ്യ മത്സരം നടന്നത്. September 1897 എന്നീ ദിവസമായിരുന്നു ബ്രിട്ടനിൽ ആദ്യ ബസ് സർവീസ് ആരംഭിച്ചത്. യുഎസിനും യൂറോപ്പിനും ഇടയിൽ ആദ്യത്തെ ടെലിഫോൺ സേവനം ആരംഭിച്ചത് 1956 സെപ്റ്റംബർ 25-നായിരുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കഴിഞ്ഞ് സൈന്യം ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയത് 1984 സെപ്റ്റംബർ എന്നീ ദിവസമായിരുന്നു. ജർണയിൽ സിംഗ് ബിന്ദ്രൻവാലിയുടെ നേതൃത്വത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനത്തെ അമർച്ച ചെയ്യാനായി 1984 ജൂൺ മാസത്തിൽ ഇന്ത്യൻ സേന സുവർണക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രഖ്യാപിച്ചത് 2014 സെപ്റ്റംബർ 25-നായിരുന്നു. വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത്. September 2015 25-നായിരുന്നു ദീൻ ദയാൽ ഉപാധ്യ ഗ്രാമീണ കുടിനീർ യോജന പദ്ധതി ആരംഭിച്ചത്. പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനും ISRO മുൻ ചെയർമാനുമായിരുന്ന പ്രൊഫസർ സതീഷ് ധവാന്റെ ജന്മദിനമാണ് ഇന്ന്. 1920 സെപ്റ്റംബർ 25-നായിരുന്നു അദ്ദേഹം ജനിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ ഇന്ത്യൻ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഇദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
5: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
6: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പൂത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

ഐശ്വര്യ ശക്തി വിശേഷം അങ്ങയുടെ വൈഭവത്തെ വിസ്തരിച്ചു തന്നെ വിഭൂതിം ച ജനാർദ്ദന. യോഗത്തെയും വിഭൂതിയെയും, യോഗം എന്ന് പറയുമ്പോ പലതായിട്ട് പരിലസിക്കുന്നു, അതിന്റെ ആവിഷ്കാരത്തെ, രക്ഷയെ, അനുഗ്രഹത്തെ, നിഗ്രഹത്തെ, വിലയനത്തെ എല്ലാം ഉദ്ദേശിക്കുന്നു. പലതായി തീർന്നതാണ് വിഭൂതി. ഈ യോഗത്തെയും വിഭൂതിയെയും ഭൂയഹ കഥയാ, ഹേ ഭഗവൻ, അങ്ങ് പല പ്രകാരത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കേട്ടില്ല, ഞാനതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നങ്ങ് വിചാരിക്കണ്ട. ഒരു പുതിയ സങ്കേതത്തിൽ ഇത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ഹോപ്പ് യു വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് മീ. കേട്ടില്ലേ, സഹായിക്കുന്നു വിചാരിക്കുകയാണ്. ഭൂയ കഥയാ, എന്താ അർജുന എത്രയും കേട്ടിട്ട് മതിയായില്ലേ? ട്രൂലി സ്പീക്കിംഗ്, ടു ബി ഫ്രാങ്ക്, ഐ എം നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ്. കേട്ടില്ലേ, തൃപ്തിഹി ശൃണ്വത നാസ്തി മേ, ഇത് കേട്ടിട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല. ഇത് ഉത്തമ ശിഷ്യന്റെ ലക്ഷണം, കേട്ടിട്ട് മതി വരുന്നില്ല. പരിതോഷ തൃപ്തി വന്നിട്ടില്ല, പരിതോഷം വന്നിട്ടില്ല, സന്തോഷം വന്നിട്ടില്ല. എന്താ കാരണം? ഇത് അമൃതമാണ്. അമൃതം എന്ന് പറഞ്ഞാല് ഇത് സകല മരണ ഭയങ്ങളെയും അതിക്രമിക്കാൻ സഹായിക്കുന്ന വിജ്ഞാനമാകുന്നു. വിസ്തരേണാത്മനോ യോഗം, ആത്മനഹ യോഗം, അങ്ങയുടെ യോഗ വിഭൂതികളെ, ഐശ്വര്യ വിഭൂതികളെ. വിസ്തരേണാത്മനോ യോഗം വിഭൂതിഞ്ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ മേ, ശൃണ്വതോ നാസ്തി മേ മൃതം. ഹേ ജനാർദ്ദന, ജനാർദ്ദന ശബ്ദത്തിന് പലയിടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള അർത്ഥങ്ങൾ, ജനാർദ്ദന എന്ന് വിളിക്കുമ്പോ ഓർമ്മിച്ചാൽ നന്നായിരിക്കും. ജനാർദ്ദന, അഭ്യുദയ നിശ്രേയസ പുരുഷാർത്ഥ പ്രയോജനം സർവൈഹി ജനൈഹി യാച്യതേ ഇതി ജനാർദ്ദന. അഭ്യുദയ നിശ്രേയസ, ധർമ്മം കൊണ്ട് സാധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളെ, മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയും അതുപോലെ തന്നെ ലിബറേഷനും, ഇത് രണ്ടിനും വേണ്ടി അഭ്യുദയ നിശ്രേയസ പുരുഷാർത്ഥ പ്രയോജനം, പുരുഷാർത്ഥങ്ങൾ ഇതിന്റെ പ്രയോജനത്തിന് വേണ്ടി സർവൈഹി ജനൈഹി യാച്യതേ, എല്ലാ ജനങ്ങളാലും യാചിക്കപ്പെടുന്നവൻ ആരോ അവൻ ജനാർദ്ദനൻ, ജനങ്ങളാൽ അർദ്ധിക്കപ്പെടുന്നവൻ, യാചിക്കപ്പെടുന്നവൻ ജനാർദ്ദനൻ. ജനാർദ്ദന ജായതേ ഇതി ജനഹ ഭൃത്യവർഗ, വേറൊരർത്ഥം ജനാർദ്ദന എന്ന് പറയുമ്പോ ഇത് ഓർമ്മ വന്നോട്ടെ. ജായതേ ഇതി ജനഹ ഭൃത്യവർഗ തം അന്തർബഹിശ്ച സർവത അർദ്ധതി വ്യാപ്നോതി ഇതി ജനാർദ്ദന. ജനിക്കുന്നത് ജനം, നമ്മളെല്ലാവരും ഭൃത്യവർഗം. ഈ ജനിച്ചവന്റെ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം, അകത്തും പുറത്തും ഒരുപോലെ തിങ്ങി വിളങ്ങി നിൽക്കുന്ന തത്വമാണ് ജനാർദ്ദനൻ. തം അന്തർബഹിശ്ച സർവത അർദ്ധതി വ്യാപ്നോതി ഇതി ജനാർദ്ദന. അപ്പൊ ആദ്യത്തെ വ്യാഖ്യാനത്തില് അർദ്ധതി എന്ന് പറഞ്ഞാൽ യാച്ചിയതേ എന്നർത്ഥം, രണ്ടാമത്തേല് വ്യാപിച്ചിരിക്കുന്നത് എന്നർത്ഥം. പരമേശ്വരസ്യ വാഗമൃതം ശൃണ്വത ശ്രോത്രാഭ്യാം പിപത മേ തൃപ്തി നാസ്തി തസ്മാത് പുനഃ കഥയ. ഇതായിരുന്നു അർജുന്റെ റിക്വസ്റ്റ് എന്ന് പറയാം. പരമേശ്വരസ്യ വാഗമൃതം, സാക്ഷാൽ ഭഗവാന്റെ വാഗമൃതം, വാപ്പിയൂഷം, വാക്കാകുന്ന അമൃതത്തെ കേട്ടിട്ട് ശൃണ്വത ശ്രോത്രാഭ്യാം പിപത, ഇത് ചെവിയിലൂടെയാണല്ലോ കുടിക്കുക, അങ്ങനെ ചെവിയിലൂടെ കുടിച്ച്

തൃപ്തിഹി മേ നാസ്തി തസ്മാത് പുനഃ കഥയ. എനിക്ക് തൃപ്തി വരുന്നില്ല, അതുകൊണ്ട് വീണ്ടും പറയൂ എന്ന് റിക്വസ്റ്റ് ചെയ്തു എന്ന് പറയാൻ. മനുഷ്യന് അടിസ്ഥാനപരമായി ജിജ്ഞാസയുണ്ട്. വി ഹാവ് ടു അപ്രീഷിയേറ്റ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു എൻകറേജ് ഇറ്റ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഈ ജിജ്ഞാസയെ, വിശേഷിച്ചും കൊച്ചുകുട്ടികളുടെ ജിജ്ഞാസയെ കഴിവതും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് പേടിയാ അവരെന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ അറിയില്ല എന്ന് വന്നാൽ. ഋഷി അടക്കം പറയണത് എന്താണെന്നറിയാമോ? ചോദിക്കൂട്ടോ, അറിയാമെങ്കിൽ പറയാം, ഇല്ലെങ്കിലോ അറിയില്ല എന്ന് പറയാം എന്ന് ഋഷി ധൈര്യം കാണിച്ചിരിക്കുന്നു. പിന്നെ അച്ഛനും അമ്മയും അധ്യാപകരൊന്നും ഇതിനെക്കുറിച്ച് സങ്കോചം പുലർത്തേണ്ട കാര്യമില്ല. അറിയില്ലെങ്കിൽ അറിയില്ലാന്ന് പറയാം, തള്ളാതിരുന്നാ മതി. പിന്നെയോ ചോദിച്ചു പറയാം, അല്ലെങ്കിൽ അന്വേഷിച്ച് അറിഞ്ഞ് പറഞ്ഞു തരാം. ഒരിക്കലും ഈ ജിജ്ഞാസയെ നിരുത്സാഹപ്പെടുത്തി കളയരുത് എന്ന് പറയും. മനുഷ്യന് അടിസ്ഥാനപരമായിട്ടുള്ള ജിജ്ഞാസയുണ്ട്. ഈ ജിജ്ഞാസ അനന്തമാണ് താനും, പക്ഷേ അത് ശ്രേയസ്കരമായ വിധം വഴിതിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ പോയി പെട്ട് കുടുങ്ങി നശിക്കാനിട വരും. ഇവിടെ അർജുനന്റെ പ്രാർത്ഥന പ്രത്യേകം പരിഗണിക്കാം എന്ന് പറയാ. എന്താ ഇവിടുത്തെ പ്രത്യേകത? സർവേശ്വര വിഭൂതി അറിയണം എന്നുള്ള കൗതുകം ഉണ്ടായി. അങ്ങനെ നമുക്കും ഉണ്ടാവട്ടെ. ഉപകാരമില്ലാത്ത വിഷയങ്ങളിൽ ശ്രദ്ധ കുരുങ്ങിപ്പോകാതിരിക്കാൻ, ശ്രേയസ്കരമായ കാര്യങ്ങളിൽ ശ്രദ്ധയെ ഉദ്ധരിച്ചു കേന്ദ്രീകരിക്കാൻ സാധിക്കുമാറാകട്ടെ. മനോബുദ്ധികൾ ഏതിലാണോ അഭിരമിക്കുന്നത്, ഇൻവോൾവ് ആയിരിക്കുന്നത്, അവിടെയാണ് നാം ജീവിക്കുന്നത് എന്ന് പറയാം. ഏത് ലോകത്തിലാന്നൊക്കെ ചോദിക്കില്ലേ, എന്താ അർത്ഥം? നിങ്ങളുടെ മനസ്സ് എവിടെയാണ്, നിങ്ങളുടെ ബുദ്ധി എവിടെയാണ്, അവിടെയാണ് നാം ഇരിക്കുക. ഇപ്പൊ സർവേശ്വരനിൽ എപ്പോഴും ഇരിക്കണമെങ്കിൽ സർവേശ്വര വിഭൂതികളെ കുറിച്ച് ബോധ്യമുണ്ടാവണം. ഇതാണ് അർജുനന്റെ ചോദ്യത്തിന്റെ പ്രത്യേകതയായിട്ട് നാം മനസ്സിലാക്കേണ്ടതും പ്രായോഗികമായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടതും. വേണ്ട അറിവ് കൊണ്ട് നമ്മുടെ മസ്തിഷ്കം സുസജ്ജമാവട്ടെ. സ്വാമിക്ക് പരിചയമുള്ള ഒരാള് ശരിക്കും അത്ഭുതാണ്. അയാൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വാഹനങ്ങൾ ഇങ്ങനെ കൊതിച്ചു പോവില്ലേ, അത്ഭുതം എന്താന്ന് വെച്ചാല് ഏത് വാഹനത്തിന്റെ നമ്പർ ചോദിച്ചോളൂ അയാൾ പറഞ്ഞുതരും. കേട്ടില്ലേ, ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അല്ല, അത്രയും കുറെ നമ്പറുകളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് വിശേഷിച്ചൊരു ഗുണം ഉണ്ടായില്ല എന്ന് പറയാം. എന്തായാലും അത്ഭുതം തന്നെയാണ്. സംസാരിച്ച് നടക്കുമ്പോ പോലും ഒരു വാഹനം മറുവശത്തേക്ക് പോയി അതിന്റെ നമ്പർ ചോദിച്ച പറയും. അതൊരു പ്രത്യേക സാമർഥ്യം. പക്ഷെ എവിടെയാണ് കൊണ്ടുപോയി വിനിയോഗിച്ചത്? ശേഷിയില്ല എന്ന് തള്ളാൻ പറ്റില്ല എന്ന് പറയാം. പക്ഷെ അത് എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു, എന്താണ് അതിൽ നിന്ന് ഗെയിൻ ചെയ്യുന്നത്, ആ വിഷയത്തില് ശരിയായ മാർഗദർശനം വേണം. ഇവിടെ അർജുനൻ ചോദിക്കുന്നു, നേടിയെടുക്കുന്ന ബോധ്യം കൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാവണം, അതിന് അങ്ങയുടെ വിഭൂതിയെ കുറിച്ച്, യോഗ ഐശ്വര്യത്തെ കുറിച്ച് പറഞ്ഞു തന്നാലും. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ സാധനാ പഞ്ചകത്തിൽ പറയും, വേദോ നിത്യമധീയതാം വർത്തമാനപത്രം നിത്യമധീയതാം എന്നല്ല പറഞ്ഞത് എന്ന് പറയാം. കാരണം അത് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിവരം ഉണ്ടാവും. പക്ഷെ ആ വിവരമൊക്കെ ദോഷമുള്ള വിവരങ്ങളായതുകൊണ്ട്
ദിവസവും പത്രം വായിക്കുന്ന ആളാരായി മാറും?

0: വിവരദോഷിയായി മാറും. കാരണം ദോഷമുള്ള വിവരമാണ് ഈ ശേഖരിക്കുന്നത്. അപ്പൊ വിവരദോഷികളായി നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി വേദോ നിത്യമധീയതാം, അവിടെ നിന്ന് ഗൈഡ്ലൈൻസ് സ്വീകരിച്ചുകൊണ്ട് തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം, വാട്ട് ടു ഡു, ഹൗ ടു ഡു, അതൊക്കെ വേദവിധി പ്രകാരം മനസ്സിലാക്കിയാൽ, വേദവിധി പ്രകാരം കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് രണ്ട് ഗുണമുണ്ടാവും. എന്തൊക്കെയാ രണ്ട് ഗുണം? അവനവന് ദോഷം ഉണ്ടാവില്ല, മറ്റുള്ളവർക്കും ദോഷം ഉണ്ടാവില്ല. കേട്ടില്ലേ, ഇത് രണ്ടുമാണ് ഗുണം. വേദവിഹിത കർമ്മങ്ങളുടെ പ്രത്യേകത അതാ, അവരവർക്കും ഗുണം, മറ്റുള്ളവർക്കും ഗുണം. അത് പ്രധാനമാണ്. വളരെ ഉപകാരമില്ലാത്തതായ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിച്ച് അതിൽ ഇങ്ങനെ വിഭവ ശേഖരണം നടത്തി വിവരദോഷികളായി മാറാതിരിക്കട്ടെ എന്ന് പറയുക. ഭഗവത്ഗീത പഠനത്തെ കുറിച്ച് പറയുമ്പോ നമ്മൾ ചോദിക്കും അതുകൊണ്ട് എന്താ ഗുണം? എന്നാ പല കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ചറിയുന്ന വിഷയത്തിൽ ഈ ചോദ്യം ചോദിക്കില്ല. അതുകൊണ്ട് എന്താ ഗുണം? ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ടൈം, എനർജി, പലപ്പോഴും മണി. ഒരു നോവലിന്റെ പേര് ജ്ഞാനഭാരം എന്ന്. സ്വാമിക്ക് അദ്ദേഹത്തിന്റെ നോവലുകൾ വായിച്ചപ്പോ നല്ല ഇഷ്ടം തോന്നി. അപ്പൊ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടു ഈ സന്തോഷ് കുമാർ. അപ്പൊ അദ്ദേഹം സ്വാമിയെ ആദ്യമായിട്ട് കാണാൻ വരുന്നത് അദ്ദേഹത്തിന്റെ ഈ ജ്ഞാനഭാരം എന്ന നോവലും കൊണ്ടാണ്. ഈ വർഷത്തെ വയലാർ അവാർഡ് ലഭിച്ചു അദ്ദേഹത്തിന്, തപോമയ്യയുടെ അച്ഛൻ എന്ന നോവലിന്. ജ്ഞാനഭാരം എന്ന നോവലിന്റെ ആമുഖമായിട്ടൊരു കാര്യം പറഞ്ഞത് വളരെ ടച്ചിങ് ആണ്. അതായത് ഒരു സംഭാഷണം പോലെ, ഒരാള് സർവവിജ്ഞാനകോശം മുഴുവൻ ഹൃദിസ്ഥമാക്കി. അപ്പൊ മറ്റേയാളെ ചോദിക്കുക, അയാൾ ഇപ്പൊ എവിടെയുണ്ട്? അയാള് മരിച്ചു. സർവവിജ്ഞാനകോശം മുഴുവൻ ഹൃദിസ്ഥമാക്കിയ ആള് മരിച്ചു. ഇപ്പൊ പിന്നെന്താ കാര്യം ചോദിക്കുക? ഈ ഒരു കരുതൽ ഉണ്ടാവട്ടെ എന്ന് പറയാം. കേട്ടില്ലേ, ഏതിലാണോ താല്പര്യം അതിൽ നമ്മുടെ ശ്രദ്ധയെ ആണി അടിച്ചുറപ്പിക്കുന്നത് പോലെ ഭഗവാൻ ഉറപ്പിക്കുമെന്ന് ഏഴാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: പഴയ ഫോൺ ഇനി വെറുതെ കയ്യിൽ വെക്കണ്ട, പുതിയതിലേക്ക് മാറാൻ ഇതാ ഒരു അവസരം. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റ്. ഫോൺ ഡെഡ് കണ്ടീഷൻ ആണെങ്കിലും പേടിക്കണ്ട, ഏത് കണ്ടീഷൻ സ്മാർട്ട് ഫോൺ ആയാലും മിനിമം 500 രൂപ എക്സ്ചേഞ്ച് വാല്യൂ. കീപാഡ് ഫോൺ ഉണ്ടോ, അത് മാറ്റി സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണ്ടേ, 1000 രൂപ വരെ എക്സ്ചേഞ്ച് വാല്യൂ. ഒരു വർഷത്തിലേറെ പഴക്കമുള്ള പഴയ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മോഡലിനും കണ്ടീഷനും അനുസരിച്ച് 50% മുതൽ 80% വരെ എക്സ്ചേഞ്ച് വാല്യൂ. അത് മാത്രമല്ല, പലിശയില്ലാതെ സ്മാർട്ട് ഫോൺ വാങ്ങാം 24 മാസം വരെ EMA, അതും 0 down പേയ്മെന്റിൽ. അപ്പൊ പഴയ ഫോൺ മാറ്റാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഇല്ല.
1: പഴയ ഫോൺ മാറ്റൂ, പുതിയ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കൂ. സ്കൈസെൽ മെഗാ എക്സ്ചേഞ്ച് ഫെസ്റ്റിലൂടെ കോൺടാക്ട് 8113881138.
2: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്ര ക്ഷമിക്കണം ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്നും മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തം നാൾ കേരളത്തിലെത്തും. കൊല്ലം അമൃതപുരിയിൽ നടക്കുന്ന മാതാ അമൃതാനന്ദമയിയുടെ ജന്മദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തിരുവനന്തപുരത്ത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസ് ബിരുദദാന ചടങ്ങിലും ഉപരാഷ്ട്രപതി സംബന്ധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സഹകരണ മേഖലയിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം കുണ്ടറയിൽ നാളെ ഉച്ചതിരിഞ്ഞ് തുടക്കം കുറിക്കും. തുടർന്ന് അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയുടെ 73-ാം ജന്മദിനാഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് നടക്കുന്ന പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമൃതകീർത്തി പുരസ്കാരം മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് സമ്മാനിക്കും. ഭൂമി കൈയേറ്റം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും കുടിയേറ്റ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് സർക്കാർ കൂടെ നിൽക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. ഇടുക്കിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയെന്നത് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ള കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കളക്ടറേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടയ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുമെന്നും 5000-ത്തോളം പട്ടയങ്ങൾ ഉടൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവയെ പൂർണമായും ഒഴിവാക്കി സംസ്ഥാനത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശം 8,590.69 km² ആക്കി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച കരട് വിജ്ഞാപനത്തിൽ ഭേദഗതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ കൈമാറിയത്. കേരളത്തിന്റെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ഐക്യകണ്ഠേനയുള്ള പ്രമേയം പാസാക്കുമെന്ന് സംസ്ഥാന പരിസ്ഥിതി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിലെത്തി കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകരുടെ സുരക്ഷയും സൌകര്യങ്ങളും ഉറപ്പാക്കാൻ വിപുലമായ പോലീസ് സംവിധാനം ഒരുക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് തീർത്ഥാടകർ വെർച്വൽ ക്യൂ സംവിധാനം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന ബോധവൽക്കരണം നടത്തുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അവലോകന യോഗത്തിൽ അറിയിച്ചു. ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ തീർത്ഥാടകരോട് സൌഹൃദപരമായ സമീപനം സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെയും സേവനം കാര്യക്ഷമമായി വിന്യസിക്കും. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളും പോലീസ് സേവനങ്ങളും കുറ്റമറ്റ രീതിയിൽ ഏകോപിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.
0: സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ UDF പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ഇൻഷുറൻസ് രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചത്. പദ്ധതിയുടെ വിശദമായ റിപ്പോർട്ട് 4 മാസത്തിനകം സമർപ്പിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി PC വിഷ്ണുനാഥ് മേള ഉദ്ഘാടനം ചെയ്തു. കൈരളി, ശ്രീ നീള തിയേറ്ററുകളിലായി ഈ മാസം 30 വരെയാണ് മേള നടക്കുക. ഉദ്ഘാടന ചിത്രമായ എ ഫോക്സ് അണ്ടർ എ പിങ്ക് ഉൾപ്പെടെ 23 ചിത്രങ്ങളാണ് മേളയുടെ ആദ്യ ദിനമായ ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ജൽജീവൻ ദൌത്യത്തെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ വീടുകളിലും വ്യക്തിഗത ഗാർഹിക ടാപ്പ് കണക്ഷനുകൾ വഴി സുരക്ഷിതമായ കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 ഓഗസ്റ്റ് 15 ജൽജീവൻ ദൌത്യത്തിന് തുടക്കം കുറിച്ചത്. പദ്ധതി ആരംഭിച്ച സമയത്ത് 3.23 കോടി ഗ്രാമീണ വീടുകളിൽ മാത്രം

0: ഉണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇപ്പോൾ 15.83 കോടിയിലധികമായി ഉയർന്നു. പദ്ധതിയുടെ കാലാവധി കേന്ദ്ര സർക്കാർ 2028 ഡിസംബർ വരെ നീട്ടിയിട്ടുണ്ട്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഇന്ന് 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവുമടക്കം 6 മെഡലുകൾ കരസ്ഥമാക്കി. 10 മീറ്റർ മിക്സഡ് എയർ പിസ്റ്റൾ ഫൈനലിൽ സുരുജി സിംഗ് കമൽജിത്ത് സഖ്യമാണ് ഇന്ത്യയ്ക്ക് 2ാം സ്വർണം നേടിക്കൊടുത്തത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ ടീമിനത്തിൽ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, രുദ്രാംശ് പാട്ടീൽ, നീരജ് കുമാർ സഖ്യം വെള്ളി മെഡൽ നേടി. അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഷോട്ട്പുട്ടിൽ മൻപീർ കൌറും വനിതകളുടെ പോൾ വാൾട്ടിൽ ഭരണിക ഇളങ്കോവനും ടേബിൾ ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ ദിയ ചിറ്റില, മനുഷ സഖ്യവും വെങ്കലം സ്വന്തമാക്കി. കബഡിയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ പ്രവേശിച്ചു. ഏഷ്യൻ ഗെയിംസിൽ നിലവിൽ 2 സ്വർണവും 8 വെള്ളിയും 13 വെങ്കലവുമടക്കം 23 മെഡലുകൾ നേടി മെഡൽ പട്ടികയിൽ 12ാം സ്ഥാനത്താണ് ഇന്ത്യ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാർഡുകളുടെ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ചൊക്രമുടിയിൽ നീലക്കുറിഞ്ഞി വസന്തം കാണാൻ ഇതിനോടകം എത്തിയത് 10,000 സഞ്ചാരികൾ. മൂന്നാറിലെ പ്രധാന മേഖലകളിൽ വ്യാപകമായി കുറിഞ്ഞി പൂത്തത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവാണ് നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ശനി, ഞായർ ഉൾപ്പെടെയുള്ള പൊതു അവധി ദിവസങ്ങളിലാണ് ചൊക്രമുടിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത്. വനംവകുപ്പിന്റെ ചൊക്രമുടി ട്രയൽ സെന്ററിലെത്തുന്ന സഞ്ചാരികളിൽ പകുതി പേർ മാത്രമാണ് ദുർഘടമായ പാത താണ്ടി മലമുകളിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകാറുള്ളൂ. ചൊക്രമുടിക്ക് പുറമെ മാട്ടുപെട്ടി, കൊരണ്ടക്കാട്, പള്ളിവാസൽ, കുരിശുമല എന്നിവിടങ്ങളിലും ഇത്തവണ കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. മഴ മാറുംതോറും വരും ദിവസങ്ങളിലും ചൊക്രമുടിയിലെ കുറിഞ്ഞി വസന്തം സഞ്ചാരികൾക്ക് മനമയക്കുന്ന കാഴ്ചയായി തുടരും.
0: സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച കുറ്റപത്രം ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മടക്കിയതിനെ തുടർന്ന് വനംവകുപ്പ് പുതിയ കുറ്റപത്രം സമർപ്പിച്ചു. ഗുരുതരമായ സാങ്കേതിക പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി കുറ്റപത്രം മടക്കിയത്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസും ഇൻവേസീവ് ടെക്നോളജീസും ചേർന്ന് ചിത്ര കോർ എന്ന കൊറോണറി സ്റ്റെന്റ് അവതരിപ്പിച്ചു. കൊബാൾട്ട് ക്രോമിയം അലോയ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ചിത്ര ക്രോറിൽ നിലവിൽ വിപണിയിലുള്ള സ്റ്റെന്റുകളെ അപേക്ഷിച്ച് 30 മുതൽ 40% ലോഹം കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 27-ന്. പരിപാടിയുടെ 138-ാം പതിപ്പാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 315 പോയിന്റ് ഉയർന്ന് 73,895-ലും നിഫ്റ്റി 77 പോയിന്റ് നേട്ടത്തിൽ 23,140-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 120 രൂപ വർദ്ധിച്ച് 112,080 രൂപയും ഗ്രാമിന് 14,010 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ പാനൂരിനടുത്ത് കുന്നോത്തുപറമ്പിൽ ഇന്ന് രാവിലെ തെരുവുനായയുടെ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി മറ്റന്നാൾ കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നാളെ സംസ്ഥാനത്ത്. ജനവാസ മേഖലകളിലെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി സാങ്കേതിക സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനത്തിന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. 1 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
3: വാർത്താ വീക്ഷണം. രജത ജൂബിലി പ്രഭയിൽ സേവനത്തിന്റെ മഹായാത്ര. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം തുളസീദാസ് പരമേശ്വരൻ. സദ്ഭരണവും പൊതുസേവനവും വികസന സന്ദേശങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളിലൂടെ ഇന്ത്യയുടെ സമഗ്ര വികസന ചരിത്രത്തിൽ വിപ്ലവാത്മക മാറ്റങ്ങൾ കുറിച്ച കരുത്തുറ്റ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. കഴിഞ്ഞ 25 വർഷത്തെ പ്രഗത്ഭമായ പൊതുപ്രവർത്തനത്തിലൂടെയും മികച്ച ഭരണപരിചയത്തിലൂടെയും രാജ്യത്തിന്റെ വളർച്ചയ്ക്കും ജനക്ഷേമത്തിനും സമാനതകളില്ലാത്ത സംഭാവനകളാണ് അദ്ദേഹം നൽകിയത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതുമുതൽ വികസന കേന്ദ്രീകൃതമായ ഭരണശൈലിയിലൂടെയും ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനായി. 2001 ഒക്ടോബർ മുതൽ 2014 മെയ് വരെ തുടർച്ചയായി 12 വർഷത്തിലധികം
4: listening an entertainment world radio santanam 90.4 fm stay tuned

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOS പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്.
1: ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനെ.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രധാന വാർത്തകൾ. ജനപങ്കാളിത്തത്തോടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിൽ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആയുഷ്മാൻ ഭാരത് പദ്ധതി രാജ്യത്തെ ആരോഗ്യമേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങളാണ് വരുത്തിയതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഐക്യരാഷ്ട്രസഭയിൽ മാറ്റങ്ങൾ അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പരിസ്ഥിതി ലോല പ്രദേശത്തിൽ നിന്നും ജനവാസ മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, തോട്ടങ്ങൾ എന്നിവ ഒഴിവാക്കിയുള്ള അന്തിമ വിജ്ഞാപനത്തിനായി കേന്ദ്രത്തിന് മുന്നിൽ നിർദ്ദേശം സമർപ്പിച്ച് കേരളം. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഒരു സ്വർണവും രണ്ട് വെള്ളിയും മൂന്ന് വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ മാത്രമേ

0: വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സേവായാത്രയുടെ ഭാഗമായി വാരാണസിയിൽ നിന്നും വഡ്നഗറിലേക്ക് മടങ്ങുന്ന യാത്രികരുമായി ഓൺലൈനിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കുമിടയിലെ അന്തരം കുറയ്ക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. യുവജനങ്ങളുടെ ഈ യാത്ര മനുഷ്യത്വത്തിലൂന്നിയുള്ള സാമൂഹ്യ സേവനത്തിന്റെ സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസന പദ്ധതികൾ ജനങ്ങളിലെത്തുകയും അതിലൂടെ ജനങ്ങൾക്ക് പുതുജീവിതം ലഭിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
1: इस सरकार की योजनाएं सिर्फ पैसे खर्च करना, राजनीतिक माइलेज कमाना इतना नहीं होता है. अगर वो योजना आखिरी व्यक्ति तक पहुंचती है तो उसके लिए तो एक नया जीवन शुरू हो जाता है और उसका जो संतोष है वो बड़ा अद्भुत होता है.
0: प्रधानमंत्री नरेंद्र मोदी भरण नेतृत्व 25 वर्ष

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. ഇത് സെപ്റ്റംബർ മാസം, സിക്കിൾ സെൽ ഡിസീസ് അവയർനെസ് മന്ത്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് സിക്കിൾ സെൽ അവബോധ മാസമായി ആചരിക്കുന്നത്. അരിവാൾ കോശ രോഗത്തെക്കുറിച്ചും അത് രക്തത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ആളുകളെ പഠിപ്പിക്കുന്നു. രോഗത്തിനുള്ള പുതിയ ചികിത്സകൾ കണ്ടെത്താനും രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനും ഫണ്ട് ശേഖരിക്കുന്നു. രോഗികൾക്ക് പതിവായി രക്തം ആവശ്യമായി വരുന്നതിനാൽ സന്നദ്ധ രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ മാസം തന്നെയാണ് ബാല്യകാല ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നത്. കുട്ടികളിലെ ക്യാൻസർ രോഗങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകാനും രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണയേകാനും ഈ മാസം ലോകമെമ്പാടും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഗോൾഡ് റിബൺ ബാല്യകാല ക്യാൻസർ അവബോധത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും നിറവുമാണിത്. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: നേരത്തെയുള്ള രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ, രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റുക എന്നിവയാണ്. സെപ്റ്റംബർ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അഥവാ PCOS അവബോധ മാസം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലാണ് ആചരിക്കുന്നത്. സ്ത്രീകളിലെ ഹോർമോൺ അസന്തുലിതാവസ്ഥ സംബന്ധിച്ച പ്രശ്നങ്ങൾ, പ്രാരംഭ രോഗനിർണയത്തിന്റെ പ്രാധാന്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് സമൂഹത്തിൽ അറിവ് നൽകാനാണ് ഈ മാസം ലക്ഷ്യമിടുന്നത്. കൃത്യസമയത്തുള്ള രോഗനിർണയം ഉറപ്പാക്കുക, ശരിയായ ആരോഗ്യ വിവരങ്ങൾ എത്തിക്കുക, മാനസികവും ശാരീരികവുമായ പിന്തുണ നൽകുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. PCOSന്റെ പ്രധാന ലക്ഷണങ്ങൾ: ക്രമരഹിതമായ ആർത്തവം, ശരീരഭാരം വർദ്ധിക്കുക, മുഖത്തും ശരീരത്തും അമിതമായ മുടിവളർച്ച ഉണ്ടാകുക, മുഖക്കുരു ഉണ്ടാകുക എന്നിവയാണ്. ഇവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ: ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക, ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുക എന്നിവയാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: Radio Santhanam 90.4 FM il ippol kelkam students guest of the day. Aashayam avadaranam RJ Adira. Sangeethika sahayam Adarsh Ajay.
3: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുട്ടികളുടെ വിശേഷങ്ങളും അവരുടെ കലാപരമായിട്ടുള്ള വൈഭവങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പൊ ഇന്നും അതുപോലെ മനോഹരമായൊരു അധ്യായവുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു സംഗീതം കേൾക്കുമ്പോൾ ആദ്യം തന്നെ ആസ്വദിക്കുന്നത് ആ ഒരു സംഗീതത്തിന്റെ മെലഡി പോർഷനാണ്. അപ്പൊ ഈ മെലഡി പോർഷന് ജീവൻ നൽകുന്നത് ഒരുപാട് കലാകാരന്മാരുടെ ഒരു എഫേർട്ട് തന്നെയാണ്. അത്തരത്തിൽ മനോഹരമായ ആ ഒരു കല നമ്മിലേക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ യങ് ടാലന്റഡ് മ്യൂസീഷ്യനാണ് ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മുടെ കുട്ടി അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടി സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനോഹരമായി നമ്മെ കീബോർഡിലൂടെ വിസ്മയിക്കുന്ന ഒരു യങ് കീബോർഡിസ്റ്റ് ആയിട്ടുള്ള എബിൻ. വെൽക്കം എബിൻ.
4: നമസ്കാരം.
3: ഒത്തിരി സന്തോഷമുണ്ട് എബിൻ. എബിന്റെ ഒരു എന്താ പറയാ കീബോർഡിലെ ഒരു മാന്ത്രികത കേൾക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വിശേഷങ്ങൾ എബിൻ പറയുന്നത് കേൾക്കാൻ ഞാനും നമ്മുടെ ശ്രോതാക്കളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു കുറച്ച് നിമിഷങ്ങൾ, ഈ ഒരു സമയം എന്താണ് തോന്നുന്നത്?
4: ഈ ഒരു സമയം എനിക്ക് അല്പമായിട്ട് നെർവസ്നെസ് ഉണ്ട്, എന്നാലും
3: അതിനാവശ്യമില്ല, അത് ഞാൻ മാറ്റിത്തരാം. ഈ ഒരു കുറച്ച് നേരത്തിനുള്ളിൽ അത് മാറുന്നതായിരിക്കും. അതെ. അപ്പൊ ഈ ഒരു ടൈമിൽ എന്താണ് തോന്നുന്നത്? റേഡിയോയിലൊക്കെ ആദ്യമായിട്ടാണോ എബിൻ ഇങ്ങനെ സംസാരിക്കാനായിട്ടൊക്കെ?
4: അതെ അതെ, എന്റെ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു റേഡിയോയിൽ വന്നിരിക്കുന്നത്. ഞാൻ ഈ സ്റ്റേജ് ഷോ ഒക്കെ ഞാൻ ഒരുപാട് ചെയ്യാറുണ്ടെങ്കിലും ഈ ഒരു റേഡിയോയിൽ വന്ന് ആദ്യമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്.
3: അതെ. അപ്പോ റേഡിയോയില് സംസാരിക്കുന്നത് കുറച്ച് പൊതുവെ കുറവാണ്, പക്ഷെ പെർഫോമിംഗ് ആണ് കൂടുതൽ
4: അല്ലേ?
3: അപ്പൊ ഒരു കീബോർഡിസ്റ്റ് ആണ്, പക്ഷെ എങ്കിലും കീബോർഡ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ വൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ.
4: ഇപ്പൊ
3: ഒരു എന്താ പറയാ പെർഫോമർ എന്ന രീതിയിലൊക്കെ, ഒരു സ്റ്റേജ് പെർഫോമർ എന്ന രീതിയിലൊക്കെ വളരെ വിപുലമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു തുടക്കമാവട്ടെ, സംസാരിച്ച് അടിപൊളിയായിട്ട് എബിൻ മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മനോഹരമായിട്ട് തന്നെ നമുക്ക് ഈ അധ്യായം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ഒരു കീബോർഡ് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഇങ്ങനെ ഓടിയെത്തുന്നത് കുറെ ഈ പിയാനോസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറെ ബീജിയംസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരുപാട് സംഗീതത്തിലെ ബീജിയംസ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ രസമായിട്ടൊക്കെ വായിക്കുന്ന അല്ലെങ്കിൽ നിന്നിങ്ങനെ വായിക്കുന്ന കാണുക അല്ലെങ്കിൽ അതിന്റെ ഒരു സൗണ്ടിങ് ഒക്കെയാണ് എന്റെ മനസ്സിൽ. അപ്പൊ അങ്ങനെ പ്രതീക്ഷയോട് കൂടിയാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു ആകർഷണം തീർച്ചയായിട്ടും ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിനുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു ആകർഷണം നമുക്ക് തോന്നി ഈ ഒരു ഇൻസ്ട്രുമെന്റ്സിനോട്. അപ്പൊ എബിന്റെ തുടക്ക കാലഘട്ടത്തില് എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഒരു ആകർഷണം ഉണ്ടാവുന്നത്?
4: ഇത് ഞാൻ ഒരുപാട് സെലിബ്രിറ്റീസ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണുമായിരുന്നു. എനിക്ക് പാട്ടൊക്കെ കേൾക്കാനും, ഫോർ എക്സാമ്പിൾ സ്റ്റീഫൻ ദേവസി, പുള്ളിയുടെ ഓരോ പെർഫോമൻസസും ഓരോ ഷോസും കാണുമായിരുന്നു. അന്നേരം നമുക്കൊരു ആഗ്രഹം വരും, ഇത് കണക്ക് നമുക്കും ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ

0: ഇത് എനിക്ക് 5 വയസ്സുള്ളപ്പം നടക്കുന്ന കാര്യമാണ്. 5 വയസ്സുള്ളപ്പം നേരെ ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, ആഗ്രഹമുണ്ട്. എന്നാലും നേരം ആദ്യം ഒക്കെ പാടായിരുന്നു, പാട്. എന്തായാലും ഒരു സ്റ്റാർട്ട് ചെയ്ത് വരുമല്ലേ, അങ്ങനെ പാടായിരുന്നു. അങ്ങനെ ഇത് പ്രശ്നമില്ലാതെ പോയി. ഓരോ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മുടെ സാറ് പ്രത്യേകിച്ച് പറഞ്ഞു തരും, നമുക്ക് വേണേ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പുള്ളി നല്ലവണ്ണം ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ഓരോ ഇതുണ്ട്. നല്ല സാറായിരുന്നു.
1: അതെ, അപ്പൊ നല്ലൊരു അധ്യാപകനെ കൂടി എബിന് കിട്ടി. അതുകൊണ്ട് തന്നെ അത് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വയസ്സ് തൊട്ടേ സ്റ്റാർട്ട്
0: ചെയ്തതാണ്.
1: അപ്പോ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടാൻ കാരണം സ്റ്റീഫൻ ദേവസ്യാണ്. അതപ്പോ അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിലൊക്കെ വളരെ മനോഹരമായിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു മലയാളിയെ സംബന്ധിച്ച് നോക്കുമ്പോ, ഇപ്പൊ ഒരു ഇന്ത്യൻ കൾച്ചറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോ, ഇതൊരു ആർട്ട് ഫോം അല്ലെങ്കിൽ ഇതിനൊരു പെർഫോമിങ് സ്റ്റൈലിംഗ് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും സ്റ്റീഫൻ ദേവസ്യാണെന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും എങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് അദ്ദേഹം ഇങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പോലെ തോന്നാറുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ എബിന്റെയും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യ പോലെ ഒരു പെർഫോമർ ആകുമോ ഭാവിയില്?
0: വളരെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്.
1: അതെ, അത് അത്ര കോൺഫിഡന്റ് ആയിട്ടാണ് എബിൻ പറയുന്നത്. എനിക്ക് അതുപോലെ തന്നെ ആവണം അല്ലേ. നമ്മൾ ഒരുപാട് വലിയ സ്വപ്നങ്ങളിലൂടെ പോയാലേ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തപ്പെടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. സ്റ്റീഫൻ ദേവസ്യ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു മികച്ച ഒരു പെർഫോമർ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ ശ്രോതാക്കളും ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ കൈവിരലുകളിലെ ഒരു മാജിക് എന്ന് പറയുന്നത് അല്ലെ. കീബോർഡിൽ നമ്മുടെ എബിൻ വളരെ മനോഹരമായിട്ടാണ് ഓരോ പാട്ടുകളും ഇങ്ങനെ പ്ലേ ചെയ്യുകയും, ഇപ്പൊ പള്ളികളിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസും പുറത്തും ഒക്കെ ഒരുപാട് പാട്ടുകളൊക്കെ ഇങ്ങനെ മനോഹരമായിട്ടാണ് എബിൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എബിൻ ഏത് പാട്ടായിരിക്കും ആദ്യം ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് പ്ലേ ചെയ്യുന്നത്?
0: ഞാൻ ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്ന പാട്ട് നമ്മുടെ പണ്ട് വളരെ പണ്ടിറങ്ങിയ ഒരു പാട്ടാണ്, നമ്മുടെ ഒരു നീ മതുപകരു എന്ന് പറഞ്ഞ
1: പാട്ട്. അപ്പൊ അത് പഴയ പാട്ടാണ്. പക്ഷെ എബിൻ അത് എന്താ പറയാ, കൈവിരൽ കൊണ്ട് ആ ഒരു മാജിക് കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. തീർച്ചയായിട്ടും ആ മനോഹരമായ ഗാനം നമുക്കൊന്ന് എബിൻ പ്ലേ ചെയ്യുന്നത് കേൾക്കാം.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് ഇതാ വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ എബിൻ അടിപൊളിയായിട്ടാണ് ആ ഒരു കീബോർഡിൽ ആ ഒരു പഴയ പാട്ടിങ്ങനെ നമുക്ക് വേണ്ടി പ്ലേ ചെയ്തത്. തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എബിൻ്റെ വിശേഷങ്ങളിലേക്ക് വീണ്ടും നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നു. മനോഹരമായിട്ട് ഇതൊരു പാഷൻ വിത്ത് പ്രൊഫഷൻ ആക്കിക്കൊണ്ട് ഇരിക്കാനാണ് എബിൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എബിൻ്റെ പഠന മേഖല കൂടി, 9th standard കാരനായതുകൊണ്ട് കുറച്ച് പഠിത്തത്തിലൊക്കെ ഇങ്ങനെ പഠിക്കേണ്ട ഒരു സാഹചര്യം കൂടാണ് അല്ലേ? അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ടെൻഷൻ ഉണ്ടോ?
2: എനിക്ക് ടെൻഷൻ ഇതിനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ല. ഞാൻ പഠിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇത് പഠിക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡിൽ കീബോർഡും കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് ഇത്ര നാളും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് 9th ആണ്, നല്ലോണം പഠിക്കണം, ഭയങ്കര പാടാണ്, അടുത്തത് 10th ആണ് എന്നെല്ലാം. അത് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ടഫായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഭയങ്കര കൂളായിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ഇങ്ങനെ ക്യാരി ഓൺ ചെയ്ത് പോകുന്നു. ഇതിപ്പോൾ 9th എന്തായാലും ഉണ്ട്, പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷത്തൊക്കെ വെച്ച് നോക്കുമ്പം എന്തായാലും കുറച്ച് ടഫാണ്, എന്നാലും കൊണ്ടുപോകാതെ പറ്റത്തില്ലല്ലോ.
1: തീർച്ചയായിട്ടും. അപ്പോ ഞാൻ ഇങ്ങനെ എബിനെ ഇങ്ങനെ ലിസൺ ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെയും കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഞാൻ എന്റെ പഠനമാണ് അവിടെ നടക്കുന്ന കുഞ്ഞുങ്ങളുടെ കൂടെ. എബിനെ നിന്ന് ഞാൻ പഠിച്ചത് എബിൻ വളരെ കൂളാണ്, ഞാൻ പഠിക്കും, ഞാൻ പ്ലേ ചെയ്യും, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എബിൻ അത് എനിക്കിപ്പോ സ്റ്റീഫൻ ദേവസ്യ പോലെ അതിനേക്കാൾ എന്നാ ഇപ്പോഴേ ആഗ്രഹിക്കുകയാണ്, അല്ലാതെ നടക്കുവോ അവരൊരു കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ അത് കൊള്ളാം, അപ്പൊ അത് അങ്ങനെ തന്നെ ക്യാരി ചെയ്യുക. പഠനത്തിനോടൊപ്പം തന്നെ ഇതും കൊണ്ടുപോകുന്നു, അത് എനിക്ക് സാധിക്കുമെന്ന് തന്നെ എബിൻ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് സ്കൂളിലാണ് എബിൻ പഠിക്കുന്നത്?
2: ഞാൻ ട്രിനിറ്റി ലൈസിയം, കൊല്ലത്ത് ഫാത്തിമ റോഡിന്റെ സൈഡിലായിട്ടുള്ള. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈ സ്കൂള്. ഇത് ഭയങ്കര നല്ല, എല്ലാരും ഫ്രണ്ട്ലി ആണ്, അവിടെയുള്ള ടീച്ചേഴ്സ് ഫ്രണ്ട്സ് എല്ലാരും നല്ല ഫ്രണ്ട്ലിയാണ്. അതുപോലെ അവിടെ നല്ലോണം പഠിപ്പിക്കും. നമ്മുടെ ഇവിടെ കൊല്ലത്തിലുള്ള വെച്ചിട്ട് തന്നെ ഏറ്റവും നല്ല സ്കൂളാണ്. നമ്മുടെ ഏറ്റവും വലിയ റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അത് കണക്ക് എല്ലാവരും നല്ല സ്കൂളാണ്.
1: നമ്മുടെ സ്കൂളാണ്,
2: ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴേ നമുക്കൊരു വൈബാ.
1: അപ്പൊ അത് പോകണമെന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ അങ്ങനെ എബിൻ സ്കൂളിനെ പറ്റിയും വളരെ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എബിന്റെ സ്കൂളിലെ ക്ലാസ് ടീച്ചർ ആരാണ്?
2: എന്റെ ക്ലാസ് ടീച്ചർ പ്രിയ ജോണി മിസ് ആണ്. മിസ് ഭയങ്കര ഫ്രണ്ട്ലിയാ നമ്മുടെ, ഭയങ്കര കുട്ടാ ഒന്നേ ചെല്ലാം.
1: അത് നമുക്കൊരു എനർജി ആണ്. എങ്ങനെയൊക്കെ വിളിക്കുമ്പോ ടീച്ചേഴ്സ് ഒരു ഫ്രണ്ട്.

0: ിനെ പോലൊക്കെ ബിഹേവ് ചെയ്യുന്നല്ലേ. യെസ്, അപ്പൊ അങ്ങനെ എബിൻ സ്കൂളിലും വളരെ രസമായിട്ടാണ് സ്കൂൾ ലൈഫ് എന്ന് എബിൻ പറയാണ്. അപ്പൊ ഒരു ടെൻഷനും ഇല്ലാതെ ഇപ്പൊ നയൻത്തും വളരെ മനോഹരമായിട്ട് കൂളായിട്ട്. എനിക്ക് തോന്നുന്നു എബിൻ ഇങ്ങനെ കൂൾ മെൻ ആക്കിയത് പാരന്റ്സും ടീച്ചേഴ്സും ഒക്കെ ചേർന്നിട്ടാണെന്ന് എനിക്ക് തോന്നുവാണോ? അതെ. അപ്പൊ എബിൻ, അപ്പൊ തീർച്ചയായിട്ടും സ്കൂളിന്റെ കാര്യം പറയുമ്പോൾ ഇതുപോലെ ഒരു കലാകാരൻ എന്ന രീതിയിൽ ഇപ്പൊ പഠനത്തിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഒരു ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ രണ്ടും കൊണ്ടുപോകുമ്പോൾ ടീച്ചർ
1: ടീച്ചേഴ്സ് നമുക്ക് ഒരു എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാ അപ്പോഴേ നമ്മളെ പിടിക്കും. എടാ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, നീ ചെയ്യുന്നോ, നിനക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊട്ട് ഓടി വരും. ഓരോ ടീച്ചർമാരും കൾച്ചറൽ ഫെസ്റ്റ്, ആർട്സ് ഫെസ്റ്റിവൽ, ഇങ്ങനെ കുറെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അവര് നമുക്ക് പെട്ടെന്ന് നമ്മുടെ തൊട്ട് വരും പേര് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് വേണ്ടിയിട്ട്. പിന്നെ സെലക്ഷൻ അങ്ങനെ പാടുള്ളതല്ല, ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ പ്രോഗ്രാംസിലും കയറി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൈസ് കിട്ടുന്നതല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ
0: അതെ അതെ. അപ്പൊ ആ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ടീച്ചേഴ്സ് അങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാതെ നയൻത് ആണ് പഠിക്കണം അങ്ങനെ ഒരു പ്രഷർ ഇല്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന രീതിയിൽ തന്നെയാണ് അല്ലെ.
1: നമ്മളിങ്ങനെ ഈ ഒരു പ്രോഗ്രാം ചെയ്യുമ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഏറ്റവും മുഖ്യം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ചെയ്യാൻ ഒരു കഴിവുണ്ടെന്ന് ആൾക്കാർ അറിയും, അങ്ങനെ നമുക്ക് പിന്നെയും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം, അല്ലാതെ പ്രൈസ് കിട്ടുന്നതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല.
0: അതെ. അപ്പൊ അതും കൊള്ളാം. പിന്നെ അതെനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് ഇഷ്ടപ്പെട്ടു. പ്രൈസിങ് അല്ല, തീർച്ചയായിട്ടും ഒരു എക്സ്പീരിയൻസ് ആണ്. അത് എക്സ്പീരിയൻസ് കൊണ്ട് ആ ഒരു കഴിവിനെ ഡെവലപ്പ് ചെയ്യുക എന്നാണ് എബിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ആ ഒരു കലാകാരനാകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ പോകുമ്പോൾ സ്കൂളിങ്ങിനെ പറ്റി പറഞ്ഞു, ഇനി നമുക്ക് നമ്മുടെ പേരൻസ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു കൊച്ചുമിടുക്കനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തീർച്ചയായിട്ടും അതിൽ നല്ലൊരു പ്രാധാന്യം അല്ലെ ഒരു പങ്ക് പേരൻസ് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഒരു കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റിൽ തീർച്ചയായിട്ടും ഈ ഒരു ആർട്ടിസ്റ്റ് മേഖല കൂടി ആവുമ്പോൾ നല്ല രീതിയിൽ മോൾഡ് ചെയ്താൽ മാത്രമേ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ അതിന് തീർച്ചയായിട്ടും പേരൻസിന്റെ ഒരു ഹെൽപ്പ് വേണം. പേരൻസിനെ പറ്റി നമുക്ക് കേൾക്കാം എബിന്റെ.
1: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ കീബോർഡ് എന്ന മേഖലയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്റെ അമ്മയാണ്. എന്റെ അമ്മ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നതും എന്റെ അച്ഛനാണ്, അപ്പായാണ്. അപ്പായ കണക്ക് എന്നെ അമ്മയും കൂടെ ഇരുന്നിട്ടുണ്ട്. ഇവർ എന്ത് പ്രോഗ്രാം വന്നാലും എന്നെ തള്ളി അങ്ങോട്ട് വിട്ട് കളയും,
0: നീ പോയി ചെയ്യ് അല്ലേ, വേണ്ട ഇന്ന് പോണ്ട അങ്ങനൊന്നും ഇല്ല, എപ്പോഴും ഉണ്ടെങ്കിലും പോയി
1: ചെയ്യാം,
0: കൂടെ വരും അല്ലേ. അപ്പോ അച്ഛന്റെ അമ്മയുടെ പേരൊക്കെ എന്താണ്?
1: എന്റെ അച്ഛന്റെ പേര് ബാബു എന്നാണ്, എന്റെ അമ്മയുടെ പേര് അനുമോൾ.
0: പിന്നെ സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ്?
1: സഹോദരങ്ങൾ എനിക്ക് 10 വയസ്സുള്ള ഒരു അനിയനുണ്ട്, പിന്നെ 3 മാസം മാത്രം പ്രായമുള്ള വേറെ ഒരു കൊച്ചനിയനും കൂടിയുണ്ട്.
0: അതെ. അപ്പൊ അങ്ങനെ 3 പേരാണ് അല്ലേ. അപ്പൊ ഈ ഇളയ രണ്ടാമത്തെ ആള് പാടുകയും എനിക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടോ?
1: അയാള് പഠിക്കും, പഠിക്കുന്നതിലോട്ടാണ് അയാള് ഭയങ്കര
0: കൂടുതൽ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നൊരു ഞാനിങ്ങനെ കേട്ടു. ആണോ?
1: ഭയങ്കര
0: സംസാരമാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ എബിൻ എബിന്റെ വീട്ടില് ഏറ്റവും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പേരൻസിനെ പറ്റിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പെർഫോമിംഗ് ആർട്ട് അല്ലെങ്കിൽ അത് കീബോർഡിൽ ഇങ്ങനെ ഫെയിം ആവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജ് പെർഫോമർ ആവാൻ ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യ പോലെ എന്നാണ് എബിൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് എങ്ങനെയാണ് എബിൻ? അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്?
1: ഞാൻ സ്റ്റീഫൻ ദേവസ്യ പോലെ ഇത്രയും പാട്ടിൽ ഇങ്ങനെ ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാവാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പാട്ട് കേൾക്കും. പാട്ട് കേൾക്കുമ്പം അതിനകത്തുള്ള റിതം, മെലഡി, കമ്പോസിങ് എല്ലാം ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ നോക്കും. കാര്യം ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ഒരു കീബോർഡിലോട്ട് പിന്നെയും പകർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പം അതൊരു 10-20 തവണ എങ്കിലും കേൾക്കും. അത് കേട്ടിട്ട് എന്താ ഓരോ മ്യൂസിക്കൽ കീസ്, പിന്നെ റിതം, മെലഡി ഇതെല്ലാം കേട്ടിട്ട് അത് മൂളി മൂളി എടുക്കാൻ നോക്കും. നമ്മള് പാട്ടിങ്ങനെ മൂളുമല്ലോ സാധാരണ, അങ്ങനെ മൂളി എടുക്കാൻ നോക്കും. ഇത് മൂളി എടുക്കുമ്പോൾ നമുക്ക് ഈ കീബോർഡിൽ എങ്ങനെ ചെയ്യണമെന്ന് ഐഡിയ കിട്ടും. അത് കണക്ക് ഞാൻ എന്നിട്ട് അത് ചെയ്തിട്ട് ഓരോ ഈ പാട്ടിനെ ചെറിയ ബിറ്റ്സ് ആക്കി തിരിച്ചിട്ട് അത് ചെയ്തെടുക്കാൻ നോക്കും. ഒരു മൊത്തം പാട്ടും കൂടി ഒരു ഒറ്റ അടിക്ക് ചെയ്തെടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല. ഓരോ പാട്ട് ഓരോ പീസസ് ചെയ്തെടുക്കും. അങ്ങനെ ഇത് ചെയ്യുമ്പം ആദ്യം എല്ലാം തെറ്റും, എന്തായാലും തെറ്റേ പറ്റൂ. അങ്ങനെ തെറ്റുമ്പം ഓരോ കീസ് മാറ്റി നോക്കി അങ്ങനെയാണ് ഓരോ പാട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ തന്നെ അല്ല എല്ലാരും അങ്ങനെ ചെയ്യുന്നതാണ്.
0: ആദ്യം തെറ്റി തെറ്റി പിന്നീടാണ് പഠിക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ഇപ്പൊ ഒരു പാട്ട് കേട്ട് അത് അതുപോലെ തന്നെ ചെയ്യാതെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ഒരു എബിന്റെ തന്നെ ഐഡിയയിൽ ട്യൂൺസ് ഒക്കെ ചെയ്യാറുണ്ടോ?
1: എന്റെ തന്നെ ഐഡിയയിൽ ചെയ്യാറുണ്ട്.
0: അതെ അല്ലേ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ എബിൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു എന്താ പറയാ തെന്നിന്ത്യയിലെ തന്നെ ഇപ്പൊ ലോക സംഗീതത്തിൽ തന്നെ ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്ന മ്യൂസീഷ്യൻസ് ആണ് ഇളയരാജ, എ ആർ റഹ്മാൻ അല്ലെ. അപ്പൊ അവരൊക്കെ തുടക്കകാലത്ത് കീബോർഡ് പ്രോഗ്രാമറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീടാണ് അവര് സംഗീത മ്യൂസീഷ്യനായിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്, ഇങ്ങനെ ക്രിയേറ്റിവിറ്റിയിൽ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു മ്യൂസീഷ്യൻ ആവണമെന്നൊരു ആഗ്രഹം എബിനുണ്ടോ?
1: എനിക്ക് ഉണ്ട്, ഒരുപാട് അധികം ഉണ്ട്. ഞാൻ ഇത് പരിശീലിക്കുന്നത് ഇതുകൊണ്ടാണ്.
0: അതെല്ലേ, അതെ. അപ്പൊ മ്യൂസിക് ഡയറക്ടർ ആയിട്ട് മെബിൻ മാറും, അല്ലെങ്കിൽ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു സ്വതന്ത്ര മ്യൂസീഷ്യൻ ആയിട്ട് അങ്ങനെ മാറാനും ഈണങ്ങൾ പുതിയത് കണ്ടുപിടിക്കാനും ഈ കൊച്ചു കലാകാരൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ അത്രയും കോൺഫിഡന്റ് ആയിട്ട് തന്നെ മെബിൻ പറയാണ് എനിക്കാവണം അങ്ങനാണ് എന്നുള്ളത് അല്ലെ.
1: യെസ്.
0: അപ്പൊ നമ്മുടെ പാരന്റ്സും ടീച്ചേഴ്സും എല്ലാം സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെർഫോമർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ കീബോർഡ് വായിക്കുന്നതാണ്, സാധാരണ നമ്മൾ സ്കൂളിങ്ങിലൊക്കെ കീബോർഡ് വായിക്കുന്ന അല്ലെങ്കിൽ വയലിൻ വായിക്കുന്ന ഗിറ്റാർ വായിക്കുന്ന ചേട്ടന്മാരുടെ ഒക്കെ ഒരു ക്രഷ് ഒക്കെ തോന്നാറുണ്ട്, ആ ഒരു ഇഷ്ടം. അങ്ങനെയൊക്കെ എബിൻ്റെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയാണ് എബിനോട് കീബോർഡ് വായിക്കും എന്ന രീതിയിലൊക്കെ ഉണ്ടോ?
1: അതെ അതെ, ഉണ്ട് ഉണ്ട്
0: ഉണ്ട് ഉണ്ട്.
1: നമ്മള് കീബോർഡ് വായിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും നമ്മളെ ശ്രദ്ധിക്കും. ആരെയും കീബോർഡ് വായിക്കുന്നവരും ഗിറ്റാർ വായിക്കുന്നവരും അല്ലെ വയലിൻ വായിക്കുന്നവരും ഇവരൊക്കെ കുറവാ. ഓരോരുത്തർക്കും ഓരോ കഴിവാണല്ലോ.
0: ചിലര്
1: സ്പോർട്സിലായിരിക്കും, ചിലപ്പോ ചിലർ ആർട്സിലായിരിക്കും. അന്നേരം ഇതിനകത്ത് ആർട്സിൽ വന്നാല് തന്നെ ഈ കീബോർഡ് ഒക്കെ ചെയ്യുന്നവർ കുറവായിരിക്കും. മിക്ക ആൾക്കാരും ഡാൻസ് മ്യൂസിക് ഇതൊക്കെ ഉള്ള മേഖലയിലൊക്കെ.
0: കീബോർഡ് എന്ന് പറയുമ്പോൾ കുറച്ച് റെയർ ആണ്. നമ്മള് സ്കൂളിലൊക്കെ ഒരു സ്റ്റാർ ആണോ?
1: അതെ
0: അതെ അതെ. അപ്പൊ അങ്ങനെ ഇപ്പോ കീബോർഡ് ഇപ്പൊ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ കീബോർഡ് ഒക്കെ, അല്ലാതെ പ്രാക്ടീസ് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകാറുണ്ടോ? പെർഫോമിന് അല്ലാതെ
1: കൊണ്ടുപോകാറുണ്ടോ? ഭയങ്കര
0: കുറവാണ്.
1: കാര്യം ഇത് ഒരു വലിയ ബൾക്കി ഇൻസ്ട്രുമെന്റ് ആണ്, കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ.
0: അതപ്പോ ഈ പ്രാക്ടീസിനൊക്കെ കൊണ്ടുപോകുമ്പോ സ്കൂളിലൊക്കെ ചേട്ടാ എനിക്ക് ഇതൊന്ന് വായിക്കോ, അല്ലെങ്കിൽ എബിൻ ഇതൊന്ന് വായിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ശല്യപ്പെടുത്താറുണ്ടോ?
1: ശല്യപ്പെടുത്താറുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ പറയാൻ പറ്റത്തില്ല. അരി ഇത് ഇവരുടെ ഒരു കൗതുകമാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്, അത് അവരുടെ ഒരു ആഗ്രഹമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒന്ന് കാണണം എന്നുള്ളത്. അന്നേരം നമ്മൾ അത് ചെയ്തു കൊടുത്തേ പറ്റൂ. ഓരോരുത്തർ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്.
0: അതൊരു ശല്യമല്ല, നമ്മുടെ ഒരു പാഷന്റെ പുറത്ത് അവരുടെ ഒരു എക്സൈറ്റ്മെന്റിനെ അതേ രീതിയിൽ ആസ്വദിപ്പിക്കുക അല്ലേ. അപ്പൊ അതുകൊണ്ട് എബിൻ അത് തീർച്ചയായിട്ടും അതൊരു ബുദ്ധിമുട്ടൊന്നും അല്ല, ഇഷ്ടമാണ് എബിന് അങ്ങനെ ഒരാള് പാടി ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോ അല്ലെ. അടിപൊളി. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു എബിൻ. അപ്പൊ എബിൻ ഒരിക്കലും അത് ഒരു നമ്മൾ ചിലപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചിലര് ഒന്ന് ഇതൊന്ന് പ്ലേ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇപ്പൊ സമയമില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നില്ല, പക്ഷെ എബിൻ ആ ഒരു ടൈപ്പ് അല്ല. അപ്പൊ ഞാനും അത് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ എബിൻ? അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും എബിൻ അതിൽ ഇഷ്ടമാണ്, എബിന് ഇത് വായിക്കണം എന്ന് പറയുന്നത് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അടുത്തത് ഏത് പാട്ടാണ് എനിക്കും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എബിൻ പാടാൻ പോകുന്നത്?
1: അടുത്തത് ഇസ്രായേലിൻ നാഥനാമെന്ന് പറഞ്ഞ പാട്ടാണ്.
0: അതെ, ബ്യൂട്ടിഫുൾ സോങ് ആണ് അല്ലെ. യെസ്. അപ്പൊ തീർച്ചയായിട്ടും ആ മനോഹരമായിട്ടുള്ള ഗാനം നമ്മുടെ എബിൻ ദാ ഇവിടെ പ്ലേ ചെയ്യാൻ പോവാണ്.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പൊ ഇന്ന് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും നമുക്ക് ഇങ്ങനെ എന്താ പറയാ, വിരലുകൾ കൊണ്ടൊരു മാന്ത്രികത തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എബിനാണ് ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ എബിന്റെ പാട്ടുകളും അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള എബിൻ പറയാണ് ഞാൻ ഇന്നതാകും എന്ന് വളരെ ശക്തമായിട്ട് ആ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എബിൻ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അപ്പൊ എബിൻ, നമ്മൾ ഇങ്ങനെ പാട്ടുകൾ പാടി അല്ലെങ്കിൽ പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കീബോർഡിസ്റ്റ് എന്ന രീതിയിൽ തന്നെ അതിനൊരു പാഷൻ വിത്ത് പ്രൊഫഷൻ ആക്കണമെന്ന് തന്നെയാണ് എബിന്റെ ആഗ്രഹം അല്ലെ. അപ്പൊ ഈ ഒരു പഠനത്തെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ഇത് കൂടെ കൊണ്ടുപോകാം അല്ലെ. അപ്പൊ അത് ഈ ഒരു 9th standard പഠനവും ഈ ഒരു പാഷനും എങ്ങനെയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് എബിൻ?
2: ഞാൻ എനിക്ക് രാവിലെ 9 സ്കൂളിലെത്തണം, അവിടെ പോയിട്ട് കുറെ പഠിക്കണം. എനിക്ക് സാധാരണ സ്റ്റുഡൻസിന് 8 ഉണ്ടെങ്കിൽ എനിക്ക് 9 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 2 അങ്ങനെ ഞാൻ വീട്ടിലെത്താൻ തന്നെ ഒരു 7:30 അങ്ങനെ ഈ സമയത്ത് ഞാൻ എത്തിയിട്ട് വീട്ടിൽ വന്ന് ഫ്രഷാകും. ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ വേറൊന്നും ഇല്ല, വീട്ടുകാരുടെ അടുത്ത് ആരുടെ അടുത്തും വലുതായി സംസാരിക്കത്തില്ല.
1: പിന്നെ അത് പറ്റില്ല,
2: ഒരു മണിക്കൂറെങ്കിലും സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് നടക്കുന്നത് ഞാൻ ഇത് കീബോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാ ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഇവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത്. ഇത് ചെയ്യുമ്പം ഇതിനകത്ത് ചെയ്ത് ഞാൻ അങ്ങ് ഇതിനകത്തോട്ട് മുഴുകിയിരുന്നു. പിന്നെ ആരും വിളിച്ചാലൊന്നും അറിയത്തില്ല, അതാ ഞാൻ പറഞ്ഞത് സംസാരിക്കത്തൊന്നും ഇല്ല അവരുതായിട്ടൊന്നും.
1: അതെ. അപ്പൊ എന്തായാലും എബിന് സംസാരിക്കാൻ പോലും സമയമില്ല, കാര്യം ഒരുപാട് പഠിക്കാനുണ്ട്. 9th standard ആണ്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ചു നേരമെങ്കിലും ഒരു ദിവസം ഈ ഒരു കീബോർഡിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സിനൊരു സുഖമില്ല. അപ്പൊ അതുകൊണ്ട് അതെ അല്ലെ, എല്ലാ ദിവസങ്ങളും ആ ഒരു ഡെയിലി റുട്ടീൻ പോലെ വായിക്കാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അല്ലെ. എങ്കിലും എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, വീട്ടിൽ സംസാരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ എബിൻ, സമയം തീരെ ഇല്ല, ഈ ഒരു ടൈം ഇല്ല, 9th ആണ്. പക്ഷെ എങ്കിലും ആ ഒരു എന്താ പറയാ, കീബോർഡിനോടുള്ള സ്നേഹം കൊണ്ട് കുറച്ചു നേരമെങ്കിലും അത് പ്ലേ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും എല്ലാ ആർട്ട് ഫോംസിലും അതുണ്ട്. എങ്കിലും നമുക്കിപ്പോ ഈ ഒരു പെർട്ടിക്കുലർ പറയുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് അവന്റെ സ്കിൽസും ഒക്കെ ഒരുപാട് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പഠിക്കാൻ ഇപ്പൊ അത് എങ്ങനെയാണ് എന്ന് കറക്റ്റിന് കിട്ടുന്നവരെ അതൊരു ബുദ്ധിമുട്ടാണ് ആ ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സ്കിൽസും ക്രിയേറ്റിവിറ്റിയിലേക്ക് ഒക്കെ പോകുമ്പോൾ?
2: ഈ കീബോർഡ് എന്ന് പറഞ്ഞാൽ മേഖലയിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി, ടെക്നീക്, എക്സ്പ്രഷൻ, ഇത് ഈ 3 ആണ് ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുന്നു, പാട്ട് കേൾക്കുമ്പോൾ അതൊരു വേറൊരു രീതിയിലായിരിക്കും ആ പാട്ടിൻ്റെതായിട്ടുള്ള അതിൻ്റെതായ രീതിയിൽ. നമ്മൾ ഇതിനകത്തോട്ട് ചെയ്തെടുക്കുമ്പം ഇതിനകത്ത് വോക്കൽസ് ഇല്ല, ലിറിക്സ് ഇല്ല, നമുക്ക് ഇതിനകത്ത് ലിറിക്സ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, മനസ്സിലായ. അങ്ങനെ നമ്മൾ വേറൊരു രീതിയിലായിരിക്കും നമുക്ക് ഇതിനകത്ത് പാട്ട് റീക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അന്നേരം ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ നോക്കും. എത്ര ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നോ അത്രയും കേൾക്കുന്നവർക്ക് ഒരു എൻജോയബിൾ ആയിരിക്കും, ഭയങ്കര അവർക്ക് കേട്ടിരിക്കുമ്പോ കേട്ടോണ്ടിരിക്കാൻ തോന്നും. അത് കണക്കുള്ള ഒരു ഇതാണ്, അത് കണക്കുള്ള ഒരു മേഖലയാണിത്. അങ്ങനെ നമ്മള് എന്തോ ടാർഗറ്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേൾവിക്കാർക്ക് അത്ര നേരം കേട്ടിരിക്കാൻ നോക്കണം, മടുക്കരുത്.
1: അതെ അതെ അതെ, കേൾവിക്കാരെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് അതൊരു മടുപ്പ് അല്ലെങ്കിൽ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യണമെന്ന് തോന്നരുത് അല്ലെ. ഇപ്പൊ ഒരു പെർഫോമിങ് എന്ന രീതിയിലാണെങ്കിലും അല്ലാതെ ഒരു ട്യൂണിങ്ങിലേക്ക് പോകുമ്പോഴും അതൊരു മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ക്രിയേഷൻസ് ഉണ്ടാവണമെന്നല്ലേ. അപ്പൊ അതെ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ ഒരു നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിസ്മയം തന്നെയാണ് അല്ലെ. ഇപ്പൊ ഒരു സിനിമയുടെ കാര്യത്തില് ഒരു എന്താ പറയാ, ഒരു ആത്മാവ് തന്നെയാണ് സംഗീതം എന്ന് പറയുന്നത്. ഇപ്പൊ പല സിനിമകളുടെയും ഒരു BGMs പല രംഗങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത്. ഇപ്പൊ മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞ സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുള്ള BGMs അതിന്റെ ത്രെഡ് കിടക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എബിൻ പറഞ്ഞ കാര്യം അത് തന്നെയാണ്, ഒരിക്കലും മടുപ്പും ആ ഒരു ക്രിയേഷൻ അപ്പുറത്തേക്ക് പോകരുത്. ആ കേൾക്കുന്നവർക്ക് അതിൽ തന്നെ ഐക്കോൺ ആയിട്ട് നിൽക്കാൻ സാധിക്കണം എന്നുള്ളതാണ് അല്ലേ.
2: അതെ അതെ, ഈ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കാനായിട്ടാണ് ഈ മനുഷ്യര് മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. അന്നേരം ഈ മ്യൂസിക് ചെയ്യുമ്പം പിന്നെ എന്തെങ്കിലും മടുത്തു കഴിഞ്ഞാൽ അന്നേരം ഒരു കാര്യമില്ല മ്യൂസിക്കിന്.
1: അതെ, മടുപ്പില്ലാതെ ഇങ്ങനെ പോവാണ് അല്ലേ. അപ്പൊ അങ്ങനെ
2: എൻജോയ് ചെയ്യാൻ.
1: യെസ്, അപ്പൊ തീർച്ചയായിട്ടും. അപ്പൊ എബിൻ, അപ്പൊ അങ്ങനെ പറയുമ്പോ ഫ്രീ ടൈംസ് കിട്ടാറില്ല എങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ ഒരു പഠനത്തിനോടൊപ്പം ഇത് കൊണ്ടുപോകുമ്പോ ഒരു ഒരു റിലാക്സേഷൻ തന്നെയാണല്ലേ എബിനി ഒരു. അതെ, അതെങ്ങനെയാണ് ഒരു മ്യൂസിക് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും നമുക്കൊരു മനസ്സമാധാനമാണ്, അല്ലെങ്കിൽ സന്തോഷമാണ്. അപ്പൊ അതെങ്ങനെയാണ് എബിൻ എബിന്റെ കാര്യത്തില്?
2: എന്റെ കാര്യത്തിൽ മ്യൂസിക് എന്ന് പറയുന്നത് എനിക്ക് മ്യൂസിക് ഇല്ലാതെ പറ്റത്തില്ലെന്നാണ്. അത് മ്യൂസിക് ഇല്ലെങ്കിൽ ഭയങ്കര ആ ദിവസം ഭയങ്കര ബോറായിരിക്കും, ഇങ്ങനെ നടന്നു പോകത്തില്ല. നമ്മള് പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, പിന്നെ ട്യൂഷൻ വന്നിരുന്നു, അവിടെ ഇരുന്ന് പഠിക്കുന്നു. നേരെ ഇതിന്റെ ഇടയ്ക്ക് ഒന്നുമില്ല, ഒരു
1: എന്റർടൈൻമെന്റ് ഇല്ല. അതെ, അപ്പൊ കുറച്ച് ട്യൂഷനും സ്കൂളിങ്ങും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി ബോറിംഗ് ആണല്ലേ
2: എപ്പോഴും
1: പഠിത്തം. ടീച്ചേഴ്സ് ഒക്കെ കേൾക്കും ഇത്. യെസ്, അപ്പൊ കുറച്ച് എന്നാലും എല്ലാ സ്റ്റുഡൻസും പറയുന്ന ഒരു കാര്യമാണല്ലേ, എപ്പോഴും നമ്മൾ പഠിത്തം എന്ന രീതിയിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബോറിംഗ് ആണ്. അപ്പൊ അതിനകത്ത് നിന്ന് ഡൈവേർട്ട് ചെയ്ത് മാറണമെങ്കിൽ ഇതുപോലുള്ള ഒരു ആർട്ട് ഫോം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണ് എന്നാണ് എബിൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പഠനത്തിനെയും ഇത് സഹായിക്കും ഒരു തരത്തിൽ അല്ലേ. അതെ, അപ്പൊ ഇപ്പൊ കുറച്ച് നേരം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഒന്ന് ചെറിയൊരു ബ്രേക്ക് കൊടുത്ത് ഈ കീബോർഡിലേക്ക് പോകുമ്പോ പെട്ടെന്ന് നമുക്ക് ഒന്ന് റീഫ്രഷ് ആവും.
2: മെന്റൽ റീഫ്രഷ്മെന്റ് ആവും നമുക്കിത്. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കാൻ പറ്റും. ഇത് കണക്കുള്ള റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കാര്യമായാലും, പഠിക്കുന്നതായാലും ജോലി ചെയ്യുന്നതായാലും കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കായാലും മടുത്തുപോകും, ഇത് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ ഇത് കണക്കുള്ള ഒരു നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ്, ഹോബീസ്, ഇത് കണക്കുള്ള ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് എന്തായാലും ഫുഡ് കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു ടി വി ഇട്ടൊരു സിനിമ ആണെന്ന്, ഇതെല്ലാം നമുക്ക് മനസ്സിനൊന്ന് ഇച്ചിരി ഫ്രഷ് ആക്കുന്ന ആക്ടിവിറ്റീസാണ്. നമുക്ക് ഇത് ചെയ്യുമ്പം പ്രത്യേകിച്ച് പണിയൊന്നും വേണ്ട, കഷ്ടപ്പെടേണ്ട, ഇരുന്ന് നമുക്ക് സുഖമായിട്ട് നമ്മുടെ സമയം എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇതൊക്കെ അതൊക്കെ നമുക്ക് ഒരു മനസ്സിനൊരു സന്തോഷം തരുന്ന കാര്യമാണ്.
1: അതെ, അപ്പൊ എബിൻ, അപ്പൊ എബിൻ അത് പറഞ്ഞപ്പോ എബിൻ പറയാണ് എന്ത് കാര്യമാണെങ്കിലും കുറച്ച് അധികം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മടുപ്പ് തോന്നും എന്നുള്ളത്. പക്ഷെ കീബോർഡ് പ്ലേ ചെയ്യുമ്പോൾ മടുപ്പ് തോന്നാറുണ്ടോ?
2: കീബോർഡ് ചെയ്യുമ്പോഴും ഓഫ്കോഴ്സ് മടുക്കും, രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും നടുവേദന എടുക്കും.
1: അപ്പൊ എല്ലാ കാര്യത്തിലും നമുക്ക് മനുഷ്യന്മാർക്ക് ഒരു മടുപ്പ് തോന്നും. അപ്പൊ അതിനൊന്ന് സ്കിപ്പ് ചെയ്ത് മറ്റെന്തെങ്കിലും കാര്യം ചെയ്തിട്ട് വീണ്ടും. അതെ, കീബോർഡ് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ കൂടിയും ഒരേ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മടുപ്പ് തോന്നുന്നു അല്ലേ. അതെ, അപ്പൊ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കീബോർഡിൽ ഫോക്കസ് ചെയ്യുന്ന എങ്ങനെയാണ്? ഫാസ്റ്റ് നമ്പേഴ്സ്, വെസ്റ്റേൺ, ഈസ്റ്റേൺ, അതുപോലെ മെലഡീസ് എങ്ങനെയാണ്? ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണ് എബിന്?
2: എനിക്ക് വെസ്റ്റേൺ മ്യൂസിക്കും ഇഷ്ടമാണ്, അതേസമയം ഈസ്റ്റേണും ഇഷ്ടമാണ്. കാരണം വെസ്റ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈസ്റ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ ആൾക്കാർ തന്നെ ഇറക്കിയ നമ്മുടെ കൾച്ചറിലുള്ള ഒരു സോങ് രീതിയാണ്. നമുക്കതുകൊണ്ട് നമ്മുടെ ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് എൻജോയബിലിറ്റി ആയിരിക്കും. നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഈസ്റ്റേൺ കൾച്ചറിലുള്ള സോങ്സ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുമ്പം നമ്മുടെ ഇവിടുത്തുള്ള ആൾക്കാരില്ലേ എന്തായാലും മെജോറിറ്റി ആയിട്ട് കേൾക്കുന്നത്, അന്നേരം അവർക്ക് ഇത് ഇഷ്ടപ്പെടും.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതായത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ്
2: ആയിരിക്കും.
1: പുറത്തൊക്കെ ചെയ്യുമ്പോൾ വെസ്റ്റേൺ ടൈപ്പിലേക്ക് പോകും എന്ന് അല്ലേ?
2: പുറത്ത് ചെയ്യുമ്പോഴും വെസ്റ്റേണും ചെയ്യണം, എന്നാൽ അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ കൾച്ചറും അവിടെ എക്സ്പ്രസ് ചെയ്യണം.
1: അന്നേരം
2: എന്നാലല്ലേ നമ്മുടെ നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഇവിടുത്തെ ഈ സോങ് രീതികൾ ഇങ്ങനെയാണ്, ഇത് ഇത്ര നല്ല കേൾക്കാൻ നല്ല ഒരു എൻജോയബിൾ
1: ആയിട്ടുള്ള
2: അങ്ങനത്തെ ഉള്ള പാട്ടാണ് അവിടുത്തെ ആൾക്കാർ അറിയത്തുള്ളൂ.
1: അത് കൊള്ളാം, കൊള്ളാം. തീർച്ചയായിട്ടും അത് വെസ്റ്റേൺ, ഈ കീബോർഡിലൊക്കെ കൂടുതലും ആൾക്കാർ വെസ്റ്റേൺ ആണ് ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റീഫൻ ദേവസ്യൊക്കെ കൂടുതലും നാട്ടിൽ വരുമ്പോൾ എല്ലാം ചെയ്യുന്നുണ്ട് മിക്സ്. പക്ഷെ ഇത് എബിൻ പറയുന്നത് നമ്മുടെ കൾച്ചർ ഇതാണ്, നമ്മുടെ സംഗീതം ഇതാണ് എന്നുള്ളത് വൈഡായിട്ട്, വേൾഡ് വൈഡായിട്ട് അറിയണമെന്നാണ് എബിന്റെ ആഗ്രഹം അല്ലേ. അതെ, അപ്പൊ അങ്ങനെ ആവട്ടെ. അപ്പൊ എബിന്റെ ഒരു ഐഡന്റിറ്റി കീബോർഡിസ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയായിരിക്കും?
2: അങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ആർട്ടിസ്റ്റ്, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന ഈ ആർട്ട് ഫോമിന്റെ ഒരു ഇതായിരിക്കും, ഫേസ് കാർഡ് ആയിരിക്കും ഈ ഒരു. ഫോർ എക്സാമ്പിൾ കീബോർഡ് എടുക്കുന്നു, നമ്മൾ കീബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഈ കീബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീൽഡിന്റെ ഫേസ് കാർഡ് എന്ന് പറയുന്നത് സ്റ്റീഫൻ ദേവസ്യാണ്. നമ്മള് നീ കീബോർഡ് വായിക്കൂ, ഓ നമ്മുടെ സ്റ്റീഫൻ ദേവസ്യയുടെ ഏരിയ
1: അല്ലേ. അപ്പൊ അതിനി പറയേണ്ടത് നമ്മുടെ എബിന്റെ ഏരിയ അല്ലേ എന്ന് പറയണം അല്ലേ, അതല്ലേ ഉദ്ദേശിച്ചത്. അല്ല, അങ്ങനെ ആവട്ടെ. അപ്പൊ ഒരു സ്റ്റീഫൻ ദേവസ്യയുടെ ഒരു സ്റ്റൈലിംഗ് അല്ലേ, അല്ലെങ്കിൽ കീബോർഡ് എന്ന് കേൾക്കുമ്പോൾ ഈസ് ഇക്വൽ ടു സ്റ്റീഫൻ ദേവസി എന്നാണ് നമുക്ക് തോന്നുന്നെങ്കിൽ ഇനി ഭാവിയിൽ അതൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എബിൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ മനോഹരമായിട്ട് എബിൻ ഒരു കീബോർഡിന്റെ അയാൾക്ക് കൈവിരലുകൾ കൊണ്ടുള്ള വിസ്മയം മാത്രമല്ല സംസാരത്തിലും എബിൻ അടിപൊളിയായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ എബിൻ

0: തീർച്ചയായിട്ടും അടുത്തൊരു പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. സംസാരം മാത്രമല്ല, ശ്രോതാക്കൾക്ക് എങ്ങനെയാണ് എബിൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ പാട്ട് ഏതൊക്കെയാണെന്നൊക്കെ കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അടുത്ത പാട്ട് ഏത് പാട്ടായിരിക്കും എബിൻ നമുക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നത്?
1: അടുത്ത പാട്ട് ഒരു തമിഴ് പാട്ടാണ്, ഏതോ ഒരു പാട്ടേ എൻ കാതൽ കേൾക്കും.
0: ആ പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ? അപ്പൊ നമ്മുടെ എബിൻ അടുത്തത് ഒരു തമിഴ് സോങ് ആണ് നമുക്ക് വേണ്ടിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: Once again, welcome back to Radio Sandhuvanam 90.4 FM. Students, guest of the day, നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. നമ്മൾ ഇങ്ങനെ കീബോർഡിലെ വിസ്മയം, കീബോർഡിനെ പറ്റി ഒരുപാടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല, പക്ഷെ എങ്കിലും അത് കേട്ടിങ്ങനെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും ഞാനൊരു എൻ്റെ ഒരു കൗമാര കാലഘട്ടത്തിലൊക്കെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി തുടങ്ങിയത് എബിന് സ്റ്റീഫൻ ദേവസി ആണെങ്കിൽ എനിക്ക് നോട്ട്ബുക്ക് എന്ന ചിത്രത്തിൽ പിയാനോ വായിക്കുന്ന ഒരു പയ്യനുണ്ടായിട്ട് നമ്മുടെ മെജോജ് സാറ്, അതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ അതിലൊരു മാജിക് ഇങ്ങനെ തീർക്കുന്നതും അതിനെ പറ്റിയാണ് എനിക്ക് കൂടുതൽ അറിയുന്നത്. ഇപ്പം സിനിമകളിലൂടെയും നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുകൾ മാത്രമാണ്. അപ്പോൾ എബിൻ അതിൽ കുറച്ചും കൂടെ വൈഡായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം എബിൻ ഇപ്പോൾ ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ മറ്റൊരാൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു സോങ് കേൾക്കുമ്പോൾ ആ സോങ്ങിൽ ഒരു കീബോർഡിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ ഒരു സോങ്ങിൻ്റെ അകത്ത് കീബോർഡ് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനെ പറ്റി തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പം എങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കുന്നത്, ഈ കീബോർഡ് ഇതിന് അത്രമാത്രം പ്രാധാന്യം ഈ ഒരു പാട്ടിന് കൊടുക്കുന്നുണ്ട് എന്നെങ്ങനെയാണ് എബിൻ മനസ്സിലാക്കുന്നത്?
2: ഒരു പാട്ടാകുമ്പോൾ അതിനകത്ത് കുറെ ലെവൽസ് കാണും, വോക്കൽസ്, ബീറ്റ്, മെലഡി, പിന്നെ റിതം, ഇതിനൊക്കെ കുറെ ബീറ്റ് ലെവൽസ് കാണും. ഇതിനകത്ത് ഒരു എലമെന്റ് ആണ് നമ്മുടെ ഈ കീബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പാട്ട് പാടുമ്പോൾ വോക്കൽസ് മാത്രം എന്തായാലും വിട്ടു പാടിക്കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖം കാണത്തില്ല. അന്നേരം ഇതിന് ഒരു കേട്ടിരിക്കുമ്പോൾ ഒരു എൻജോയബിൾ ആയിട്ട് തോന്നാനായിട്ട് വേണ്ടിയിട്ടാണ് ഇവർ ഇതിനകത്ത് കീബോർഡ്, ഡ്രംസ്, പിന്നെ ഫ്ലൂട്ട്, ഇതിനൊക്കെയുള്ള കുറെ അധികം ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചാണ് ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു പാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കുറെ നേരം എടുക്കുന്നതും കുറെ ആൾക്കാരെ എടുക്കുന്നതും കുറെ ഇത് ഫണ്ടിങ് വേണ്ടി വരുന്നതും
1: കുറെ. അപ്പൊ ഇതിൽ കീബോർഡിന്റെ ഒരു കോൺട്രിബ്യൂഷൻ പ്രത്യേകിച്ചും എടുത്ത് കേൾക്കുമ്പോൾ മനസ്സിലാവോ അത് ഇത് ഇന്ന രീതിയിൽ ഇന്ന നോട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കുവോ എബിൻ?
2: ഞാൻ ഇത് ചെയ്യുന്നതല്ല, അതുകൊണ്ട് എന്തായാലും എനിക്ക് മനസ്സിലാവും, മനസ്സിലാവാൻ പറ്റൂ.
1: അപ്പോ എബിൻ, എബിൻ ഇപ്പോ കീബോർഡിൽ ഇങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തിലധികമായിട്ട് ഒരു പഠനമാണെങ്കിലും അതില് ഒരു പാഷൻ എന്ന രീതിയിലാണെങ്കിലും അതിന്റെ ഒരു ഇന്നോവേഷൻസും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അതില് ഇപ്പൊ എബിൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ 5 വയസ്സിലാണ് ഈ ഒരു കീബോർഡ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്, അതും എന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു ഇന്നാള് പഠിപ്പിക്കും. അതിൽ നിന്ന് പിന്നീട് പതുക്കെ സ്റ്റീഫൻ ദേവസി അത് ഒരു ആ ഒരു മാജിക് മൈൻഡിലേക്ക് കൊണ്ടുവരികയും ആ പെർഫോമൻസ് കണ്ടു പഠിക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പോ എത്തി നിൽക്കുകയാണ് പിന്നെ ഒരുപാട് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഐഡിയസിലൂടെ ഒക്കെ ട്യൂൺസ് വരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു 10 വർഷത്തെ ഒരു ജേണി വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കീബോർഡിസ്റ്റ് ആയിട്ടുള്ള എബിനിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഇന്ന് എത്തി നിൽക്കുമ്പോൾ തോന്നുന്നത്?
2: അന്ന് 5 വയസ്സുള്ള എന്നിൽ നിന്നും എനിക്കിപ്പം നല്ല മാറ്റമുണ്ട്, ഒരുപാട് പ്രോഗ്രസ് ഉണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. അന്ന് 5 വയസ്സുള്ളപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു.
1: എന്താണെന്ന് അറിയില്ല,
2: പിന്നെ 1-2 വർഷം കഴിഞ്ഞിട്ടും പിന്നെയും എനിക്ക് സാർ എന്നെ സാർ പാടിപ്പിച്ചു തരുന്ന ഓരോ പാട്ടുകൾ മാത്രമേ എനിക്ക് ചെയ്യാൻ അറിയത്തുള്ളായിരുന്നു. എന്നാലും ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് അറിയാം. ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ തന്നെ എങ്ങനെ ചെയ്തെടുക്കണം, ഒരു പാട്ട് എങ്ങനെ വേറെ രീതിയിലേക്ക് സ്റ്റൈൽ മാറ്റിയെടുക്കാം എന്നിങ്ങനെ കുറെ അറിയാം. നമ്മൾ ഒരു കാലം പൊയ്ക്കൊണ്ടിരിക്കും തോറും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കും. അത് പഠിക്കണം, അത് പഠിച്ചാലേ നമുക്ക് ഇത് കണക്കുള്ള ഒരു ഏരിയയിൽ നമുക്ക് ഇത് നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ശോഭിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അത് പഠിക്കണം. എന്റെ അടുത്ത് കൂടെ എനിക്ക് എബിൻ പറയുന്നത് കേട്ടിട്ട് അയ്യോ ഞാൻ പഠിക്കണം എന്ന് തോന്നുകയാണ്. അപ്പൊ ഇനി പുതിയതായിട്ട് ഒരു കീബോർഡിസ്റ്റ്, ഇപ്പൊ കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ റെയർ ആണ് എന്നുള്ളത് എബിൻ തന്നെ പറയാണ്, കുറച്ച് റെയർ ആണ്. ഇപ്പൊ സ്കൂളിലാണെങ്കിലും വോക്കലിൻ്റെ അത് കാണും, അങ്ങനെ കുറെ ആർട്ട് ഫോംസ് ഒക്കെ വേറെ കാണും, പക്ഷെ കീബോർഡിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് സംതിങ് ഡിഫറെന്റ് അല്ലെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഉള്ളൂ ഇത്. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് ഇത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവര് അവർക്ക് വേണ്ടിയിട്ട് കുട്ടി ശ്രോതാക്കൾ ഒരുപാട് പേരുണ്ട് കേൾക്കുന്നത്. അപ്പൊ അവരോട് എന്താണ് എബിന് പറയാനുള്ളത്? ഒരു കീബോർഡിസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കൺഫ്യൂഷന് നിൽക്കുന്ന നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്?
2: ഇത് കീബോർഡ് പഠിക്കണമെങ്കിൽ നല്ലൊരു സാറിനെ കണ്ടുപിടിക്കണം, നല്ലൊരു ടീച്ചറിനെ കണ്ടുപിടിക്കണം. അതായത് ടീച്ചറിന്റെ അടുത്ത് നമ്മൾ എപ്പോഴും അവർ പറയുന്നത് കേട്ട് തലയാട്ടി ഇരുന്നാൽ പോരാ, നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അങ്ങോട്ട് ഡൗട്ട്സ് ചോദിക്കണം. സാർ പിന്നെ ഈ ഒരു പാട്ട് എനിക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമോ, ഈ ഒരു പാട്ട് പഠിക്കാൻ എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കണം. അന്നേരം അവർക്ക് നമ്മളെ പഠിപ്പിക്കാനായിട്ട് അവർക്കും ഒരു ആഗ്രഹം തോന്നും. അതൊക്കെ നമ്മൾ ഇതൊക്കെ ചോദിക്കണം അവരുടെ അടുത്ത്. അത് പോരാഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എപ്പോഴും, എന്തായാലും പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഒരു പാട്ട് തന്നെ ഒരു ചെയ്തെടുക്കാൻ പഠിച്ചാൽ പോരാ, പഠിച്ചു കഴിഞ്ഞാൽ അത് മറന്നു പോകും. അത് മറന്നു പോകാതിരിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി പ്രാക്ടീസ് എങ്കിലും ചെയ്യണം. ഇതുകണക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ മതി. ഇമ്പ്രൂവ് അങ്ങനെ നമ്മൾ ഇത് എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്യണം.
1: അതെ, അപ്പൊ തുടക്കത്തിൽ തീർച്ചയായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാവും, മേബി പറഞ്ഞതാണ് തുടക്കത്തിൽ ഈ കേസ് എങ്ങനെയാണ്, ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മുടെ ഒരു ആഗ്രഹത്തെ മാറ്റി വെച്ചിട്ട് ഇത് പാടാണ്, ഇത് സ്കിപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കാതെ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസിൽ കൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. അപ്പൊ എബിന് അതുകൊണ്ട് അങ്ങനെ തെളിയിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. നമ്മുടെ കുഞ്ഞു ശ്രോതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ട് പക്ഷെ പേടിയാണ്, എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നവരിലേക്ക് നിരന്തരമായ പ്രാക്ടീസും നല്ലൊരു അധ്യാപകനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് എബിൻ പറയുന്നത്. അങ്ങനെ മിടുക്കനായിട്ട് 14 വയസ്സുകാരനാണെങ്കിൽ കൂടിയും ഒരുപാട് സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ് എബിൻ. അപ്പൊ ഒരു ഡ്രീം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്വപ്നം കാണും, ഒരു പഠനം അല്ലെങ്കിൽ ഒരു തൊഴിൽ എന്നതിലുപരി ഈ കലാപരമായിട്ടുള്ള മേഖലയിൽ ഒരു ഡ്രീം എബിന് കാണും. എന്തായിരിക്കും ഒരു ഡ്രീം എന്ന് പറയുന്നത്?
2: എന്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ അറിയപ്പെടണം
1: സ്റ്റീഫൻ ദേവസി പോലെ. അതെ, അപ്പൊ സ്റ്റീഫൻ ദേവസി വിട്ടൊരു കളിയില്ല, എവിടെയെങ്കിലും ഇരുന്ന് സ്റ്റീഫൻ ദേവസി കേൾക്കുന്നുണ്ടെങ്കിൽ എബിൻ തീർച്ചയായിട്ടും അത് എന്താ പറയാ, എബിൻ ആഗ്രഹിക്കുകയാണ് സ്റ്റീഫൻ ദേവസി പോലെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അതിൽ മുകളിൽ ഒരു ആർട്ടിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചുണ്ടെങ്കിൽ അത് തന്നെയാണ് ഡ്രീം അല്ലെ, നല്ലൊരു പെർഫോമർ ആവുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ഒരു പെർഫോമർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചിരിച്ച് വളരെ പ്ലസന്റ് ആയിട്ടൊക്കെ നിന്ന് ഫേസ് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് ഇങ്ങനെ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എബിനെ തന്നെ അല്ലെ. യെസ്, അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ഒരുപാട് എബിൻ ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓഡിയൻസിന്റെ റെസ്പോൺസിന് അനുസരിച്ച് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അയ്യോ കൺഫ്യൂഷൻ ആണോ, നെർവസ് ആണോ, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ?
2: അങ്ങനെയൊന്നും നമുക്ക് തോന്നാറില്ല. സാധാരണ അവർ നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുമ്പം ഒരു ചെയ്തോണ്ടിരിക്കുമ്പം എത്ര നന്നായിട്ട് ചെയ്യുവാണെങ്കിൽ അവരത് കേട്ടിരുന്നു പോകും.
1: നെർവസ് ഇങ്ങനെ സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക്, ഞാൻ ഇപ്പൊ വേദിയിൽ നിൽക്കുമ്പോൾ എത്ര വർഷം എന്ന് പറഞ്ഞാലും എനിക്ക് പേടിയാണ്. തുടക്കത്തെ എനിക്ക് പേടിയാണ്. അങ്ങനെ ഒരു സ്റ്റേജ് ഫിയറൻസ് ഉണ്ടോ?
2: അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു, എന്നാലും ചെയ്തു വരുമ്പോൾ നമുക്ക് മാറും.
1: മാറും അല്ലേ, എനിക്കിതുവരെ മാറിയിട്ടില്ല, എന്ത് ചെയ്യും ഞാൻ? അതപ്പോ എനിക്കിങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെ ഒന്ന് കേറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പക്ഷെ തുടക്കത്തിൽ എനിക്കൊരു നെർവസ്നെസ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഒരു ടിപ്പ് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, എങ്ങനെയാണ് എന്നുള്ളത്. എബിന് എന്തായിരിക്കും കേറുമ്പോ ഒരു നെർവസ്നെസ് ഉണ്ടാവുമ്പോ, എങ്ങനെയായിരിക്കും ആ റുട്ടീൻ, എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് ഒന്ന് കേറുമ്പോ? എന്തൊക്കെയാണ് എബിൻ എങ്ങനെയൊക്കെയാണ് സ്റ്റേജ് പെർഫോമൻസിന് ഹാൻഡിൽ ചെയ്യുന്നത്?
2: കേറുമ്പോഴാണ് സ്റ്റേജ് ഫിയർ ഉണ്ടാവുന്നതെങ്കിൽ കേറുന്നതിനെ കുറിച്ച് ആലോചിക്കണ്ട, ഇറങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ.
1: അതെ അതെ, അത് കൊള്ളാം. അപ്പൊ കേറുമ്പോഴാണ് പക്ഷെ പെർഫോം നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇതെനിക്ക് ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻറ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോ എബിന് ടെൻഷൻ ഒന്നും ഇല്ല. അപ്പൊ അതെ, എബിൻ വളരെ കൂളായിട്ടാണ് അത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ സാധാരണ ഞാൻ ഈ ഒരു കുഞ്ഞി ആർട്ടിസ്റ്റിൻസിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ പേടിയുണ്ട്, കേറുമ്പോൾ പേടിയുണ്ടെന്ന് പറയാം. പക്ഷെ എബിൻ, എനിക്ക് പേടിയൊന്നും ഇല്ല, അങ്ങനെ തന്നെ എബിൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും ഭാവിയിലും അത് ഉപകരിക്കട്ടെ. നമ്മുടെ ഒരു നമ്മളൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ഭയമാണ് ആദ്യം എടുത്ത് മാറ്റേണ്ടത് അല്ലെ. ഭയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, എത്ര പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാലും ഭയം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മുടെ ഒരു ആ ഒരു കഴിവിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഒരു അതിഥി തന്നെയായിരുന്നു ഇന്നത്തെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ നമ്മുടെ കൂടെ. കുറച്ച് നേരം ആണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് ടൈം പോയ പോലെ എനിക്ക് തോന്നുകയാണ് എബിനുമായിട്ടാണോ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്?
2: വന്നിരുന്നത് ഓർമ്മയുണ്ട്, ഇപ്പം തീരാൻ പോകുന്നത്.
1: അതെ, വിഷമമുണ്ടോ? ഒരു ഒരു ഒരു വെട്ടം കൂടെ ഒന്ന് വന്നാലോ, അങ്ങനെ ആഗ്രഹമുണ്ട്. ഇനി ഒരു സ്റ്റീഫൻ ദേവസി, അപ്പൊ എന്റെ ഒക്കെ മൈൻഡിൽ എന്താണെന്ന് അറിയോ, ഇത് ഒരു സ്റ്റീഫൻ ദേവസി ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഇനി ഭാവിയിലെ ഒരു സ്റ്റീഫൻ ദേവസി ആ ഒരു ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ച വരൂ?
2: പിന്നല്ലാതെ
1: വന്നല്ലേ പറ്റും. അപ്പൊ എനിക്ക് എടുക്കാൻ സാധിക്കട്ടെ, അത്രയും ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള

0: അത്രയും ഒരു പെർഫോമർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എബിൻ മാറട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. ഒരു വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത് അങ്ങനെ തന്നെ ആ ഒരു സ്കെയിൽ അങ്ങനെ തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത്രയും നേരം ഈ ഒരു എക്സ്പീരിയൻസ് ഈ റേഡിയോ സാന്ത്വനത്തിൽ വന്നിരുന്ന് നമ്മുടെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഒരു കുട്ടി അതിഥിയായിട്ട് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എന്താണ് അവസാനമായിട്ട് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടും എന്നോടും ഒക്കെ പറയാനുള്ളത്?
1: നമ്മളൊരു മ്യൂസിക് കേൾക്കുമ്പോൾ ആ മ്യൂസിക് എൻജോയ് ചെയ്യാൻ നോക്കുക. അത് നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനം കിട്ടും, നമുക്ക് മൈൻഡിനൊരു പ്രസന്റ് നേച്ചർ, ഒരു കാം നേച്ചർ കിട്ടും, നമുക്ക് നല്ല നമ്മുടെ ജീവിതം ഒരു സ്മൂത്തായിട്ട് പോകുന്നതാണ് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല മ്യൂസിക്കൊക്കെ കേൾക്കാൻ നോക്കുക. അത് കണക്ക് തന്നെ ഈ ഇപ്പം പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന കുട്ടികളുടെ അടുത്ത് ഇവർ നിങ്ങൾ എന്തായാലും തെറ്റുന്നെന്നും പറഞ്ഞ് പകുതി കിട്ടുകൊണ്ട് പോകരുത്. അതൊന്നും കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇത് മാറി, നമുക്ക് ഒരു പ്രോബ്ലത്തിനോടുള്ള ഒരു പേടി മാറി, അത് നമുക്കൊരു ഇതായിട്ട് കിട്ടും, ഒരു ജീവിതത്തിൻ്റെ ഒരു പാർട്ടായാണെന്ന് നമുക്ക് തോന്നും. നമുക്കിപ്പം ആദ്യമായിട്ടൊരു പാർട്ട് ചെയ്യുമ്പം തെറ്റുന്നെന്നും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യണം, കൺസിസ്റ്റൻസി.
0: യെസ്, തീർച്ചയായിട്ടും തെറ്റുന്നെന്നും പറഞ്ഞ് നമ്മൾ ഇട്ടിട്ടൊന്നും പോകരുത്. നമ്മുടെ ഒരു കഴിവാണ് അല്ലെ, അതിനെ ഡെവലപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ മനോഹരമായിട്ട് എബിൻ അതൊരു പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എബിൻ, തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ എബിൻ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഇങ്ങനെ വളർത്തുന്നതിൽ പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ എബിനോടൊപ്പം ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റ് വ്യക്തികൾ ആരൊക്കെയാണ് എബിൻ?
1: എന്റെ അങ്കിൾ, എന്റെ സോളി അങ്കിൾ, പുള്ളിയുടെ പേര് സോളിസ്റ്റർ എന്നാണ്. ഞങ്ങള് സോളി എന്ന് വിളിക്കും, സോളി അങ്കിൾ. പുള്ളിയാണ് കീബോർഡ് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത്.
0: ഓ, ശരി ശരി ശരി.
1: ഈ മേഖലയിലോട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും പുള്ളിയാണ്. പുള്ളി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഏകദേശം ഈ 10 വർഷത്തിൽ എന്തൊക്കെ ചെയ്തെന്ന് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കധികം ഉണ്ട്.
0: അതെ, അങ്ങനെ തുടക്കത്തിലെ ആ ഒരു 5 വയസ്സുകാരനെ ദാ ഇന്ന് കാണുന്ന രീതിയിൽ വലിയ ഹൈയിലേക്ക് ചിന്തിക്കാൻ പഠിപ്പിച്ചത് സോളിയങ്കിളാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ എബിൻ ആ ഒരു കാര്യം ഇപ്പോഴും ഓർക്കുകയാണ്, തീർച്ചയായിട്ടും. പിന്നെ ആരൊക്കെയാണ് എബിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്?
1: പിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടിംഗ് ആയിട്ട് ഫാമിലി, ഫ്രണ്ട്സ് ഒരുപാട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം ഫ്രണ്ട്സ് എന്ന് പറയുമ്പം നമ്മൾ അവർ ഏകദേശം സെയിം ഏജ് ഗ്രൂപ്പിലായതുകൊണ്ട് നമ്മളെല്ലാരും ചിന്തിക്കുന്ന ഒരു ഏകദേശം ഒരു സെയിം രീതിയിലായിരിക്കും,
0: ഒരേ വേവ് ലെങ്ത് ആണ്. നിങ്ങൾ എല്ലാരും ഭയങ്കര കോൺഫിഡൻസ് ഉള്ള കുട്ടികളാണെന്ന് തോന്നുന്നല്ലേ? അതെ, ഭയങ്കര ഒരു വല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ വേറിട്ട രീതിയിലൊക്കെ ചിന്തിച്ച് ഞാൻ അങ്ങനാണ്, അത് അത്രയും കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ പോലെ തന്നെയാണോ എല്ലാരും തോട്ട് പ്രോസസ് ഒക്കെ?
1: ഏകദേശം ഒരേ കണക്കാണ്. എന്നാലും ഞങ്ങൾ എല്ലാരും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട്, അംബീഷൻ, ഡ്രീംസ്, ഇതിലെല്ലാം വ്യത്യാസമുണ്ട്,
0: പാഷൻസിലൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷെ തോട്ട് പ്രോസസ് എല്ലാവർക്കും ഒരുപോലാണ്, നല്ല രീതിയിൽ വിജയിക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴും ചെറിയ പ്രായത്തിൽ. അതെ, അടിപൊളിയായിട്ട് പോട്ടെ, നല്ല കുട്ടികളായിട്ട് തന്നെ മുമ്പോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ ഒരു ഡ്രീം ഉണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞ എബിന്റെ കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് എനിക്ക് മതിയാവുന്നില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു എനിക്ക് തന്നെ എനർജി തന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ എനർജിയേക്കാൾ കൂടുതൽ എബിൻ ഇങ്ങനെ അടിപൊളിയായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ എബിൻ, എന്നാലും ഈ ഒരു ടൈം ലിമിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം നമ്മൾ പൈൻറ്റപ്പിലേക്ക് കടക്കുമ്പോൾ അവസാനമായിട്ട് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ആ ഒരു മാജിക്, ആ കൈവിരലുകളുടെ ഒരു മാജിക് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു ഷോയിൽ. അപ്പൊ എന്തായാലും ഈ അവസാനം പാടുന്ന പാട്ട് ഏതായിരിക്കും എബിൻ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ?
1: അവസാനം പാടാൻ പോകുന്ന പാട്ട് നമ്മുടെ പുലിമുരുകനൂർ സിനിമയിലെ കാടണയും കാറ്റിലമ്പേ കാനനമൈനി.
0: അത് എനിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണോ? അതെ. അപ്പൊ തീർച്ചയായിട്ടും ആ മനോഹരമായിട്ടുള്ള ഗാനം ദാ എബിൻ നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യാൻ പോവാണ്. ഇനിയും എബിന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കാനും ഇങ്ങനെ വർത്താനം, ഇത്ര കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ വർത്താനം പറയാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ അധ്യായത്തിന്റെ സമയം ഏകദേശം കഴിയാറായോണ്ട് എബിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി നമ്മൾ ദാ ഇന്നത്തെ ഈ മനോഹരമായ നിമിഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഞാൻ ആതിരയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് സ്റ്റീഫൻ ദേവസിയെ പോലെ ആകാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കീബോർഡിസ്റ്റ്, യങ് മ്യൂസീഷ്യൻ ആയിട്ടുള്ള എബിൻ ആയിരുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള അധ്യായവുമായി നിങ്ങളിലേക്ക് എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM സൈനിങ് ഓഫ്. ദിസ് ഇസ് RJ ആതിര.

0: 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

ഹായ് കൊച്ചുകുട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ചക്രവർത്തിയുടെ പട്ടി എന്ന കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. പണ്ട് കാലത്ത്, അതായത് പണ്ട് ചൈനയിൽ വാങ്സുൻ എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പട്ടിയെ താലോലിച്ച് വളർത്തിയിരുന്നു. ചോങ് എന്നായിരുന്നു അതിൻ്റെ പേര്. കൊട്ടാരത്തിൽ വലിയ ഗമയിലായിരുന്നു ചോങ് ജീവിച്ചിരുന്നത്. വെള്ളം കുടിക്കുന്നത് വെള്ളിക്കപ്പിൽ, ആഹാരം കഴിക്കുന്നത് സ്വർണത്തളികയിൽ, ഉറക്കം സിൽക്കുമെത്തയിൽ, നടക്കാൻ ഇറങ്ങുമ്പോൾ രാജമുദ്രയുള്ള തുകൽ പട്ട കഴുത്തിലുണ്ടാകും. കൂടെ മൂന്ന് ഭൃത്യന്മാരും. ഒരു ഭൃത്യൻ തുടയിൽ എപ്പോഴും പിടിച്ചിരിക്കും. നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിലൂടെ മാത്രമേ അതിനെ നടക്കാൻ അനുവദിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഭൃത്യന്റെ കയ്യിൽ ഒരു സിൽക്ക് മെത്തയുണ്ടാകും. നടന്ന് ക്ഷീണിക്കുമ്പോൾ സിൽക്ക് മെത്തയിലാണ് ചോങ് വിശ്രമിക്കുക. മൂന്നാമത്തെ ഭൃത്യൻ കയ്യിൽ ഒരു സിൽക്ക് തൂവാല കരുതിയിട്ടുണ്ടാകും. ചോങ്ങിന്റെ ദേഹത്ത് പറ്റുന്ന പൊടിയും അഴുക്കും തുടച്ചെടുക്കുകയാണ് അയാളുടെ ജോലി. ഇത്രയൊക്കെ സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ചോങ് സംതൃപ്തനായിരുന്നില്ല. ഭൃത്യന്മാരുടെ നിയന്ത്രണമൊന്നുമില്ലാതെ ഇഷ്ടം പോലെ ചുറ്റി നടക്കണം എന്നായിരുന്നു ആ പട്ടിയുടെ ആഗ്രഹം. മറ്റു പട്ടികളെ പോലെ ചെളിയിലും പൊടിയിലും ഉരുണ്ട് പിരണ്ട് കളിക്കാൻ അതിന് മോഹമുണ്ട്. ഒരു ദിവസം രാവിലെ ചോങ് കൊട്ടാരത്തിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. എങ്ങനെയെങ്കിലും പുറത്തു ചാടാൻ കഴിഞ്ഞെങ്കിൽ, മഴ കഴിഞ്ഞ് പുറത്തെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്നു. അന്തരീക്ഷം തെളിഞ്ഞിട്ടുണ്ട്. മനോഹരമായ ഈ ദിവസം എന്തുകൊണ്ട് ചെളിയിൽ കിടന്ന് ഉരുണ്ടുകൂടാ, ചോങ് വിചാരിച്ചു. അതിന് അത് വാതിലിന് സമീപം വന്നു. തക്കം നോക്കി നിന്നു. ഭൃത്യന്മാർ ചോങ്ങിനെ കണ്ടു. പട്ടി വെളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നു, ഒന്നാമത്തെ ഭൃത്യൻ പറഞ്ഞു. പട്ടി നടക്കാൻ ഇറങ്ങിയതായിരിക്കും, രണ്ടാമത്തെ ഭൃത്യൻ പറഞ്ഞു. എന്നാൽ നമുക്ക് പട്ടിയെ പുറത്തു കൊണ്ടുപോകാം, മൂന്നാമത്തെ ഭൃത്യൻ പറഞ്ഞു. ഒന്നാമത്തെ ഭൃത്യൻ ചോങ്ങിന്റെ കഴുത്തിൽ തുകൽ പട്ട കെട്ടി ചങ്ങല പിടിപ്പിച്ചു. രണ്ടാമത്തെ ഭൃത്യൻ സിൽക്കുമെത്തയും മൂന്നാമത്തെ ഭൃത്യൻ മിനുസമുള്ള തൂവാലയും എടുത്തു. ചോങ്ങും ഭൃത്യന്മാരും നടക്കാനിറങ്ങി. അവർ രാജവീതിയിൽ മുന്നോട്ടു നീങ്ങി. ചോങ് വിചാരിച്ചു, എനിക്ക് സ്വതന്ത്രനാകണം, കഴുത്തിലെ ബെൽറ്റ് കടിച്ചു പൊട്ടിക്കണം. മറ്റു പട്ടികളെ പോലെ പൊടിയിലും ചെളിയിലും ഉരുണ്ട് പിരണ്ട് കളിക്കണം. പെട്ടെന്ന് ആകാശത്ത് നല്ല ഭംഗിയുള്ള രണ്ട് പഞ്ചവർണ കിളികൾ പറന്നെത്തി. ഹായ്, എന്തു ഭംഗി, ഒന്നാമത്തെ ഭൃത്യൻ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. മൂന്ന് പേരും കൗതുകത്തോടെ ആ പക്ഷിയെ നോക്കി നിന്നു. പട്ടിയുടെ കാര്യം അവർ മറന്നു. ഒന്നാമത്തെ ഭൃത്യൻ ചങ്ങലയിൽ നിന്ന് കൈവിട്ടയുടൻ ചോങ് മുന്നോട്ടോടി. വളരെ ദൂരെ ഓടിയിട്ട് തിരിഞ്ഞു നോക്കി. ഭൃത്യന്മാരെ കാണാനില്ല. കഴുത്തിലെ നൂൽപ്പട്ട ചോങ് കടിച്ചു പൊട്ടിച്ചു. പൊടിയിലും ചെളിയിലും കിടന്നുരുണ്ടു. ഇപ്പോൾ കണ്ടാൽ ചക്രവർത്തിയുടെ പട്ടിയാണെന്ന് ആരും പറയുകയില്ല. പട്ടണത്തിലെത്തിയ ചോങ് കടകളുടെ മുമ്പിൽ കൗതുകത്തോടെ നോക്കി നിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾക്കും വേണ്ടി പരക്കം പായുന്ന ആളുകളെ കണ്ടു. കുട്ടികൾ അവനെ കല്ലെടുത്തെറിഞ്ഞു. കുറെ കഴിഞ്ഞു ദാഹിച്ചപ്പോൾ കൊട്ടാരത്തിലെ വെള്ളക്കിണ്ണത്തെ പറ്റി ചോങ് ഓർമ്മിച്ചു. വിശന്നപ്പോൾ സ്വർണത്തളികയിൽ ആഹാരം നൽകാൻ ആരുമില്ല. നടന്ന് ക്ഷീണിച്ചപ്പോൾ തെരുവിലൊരിടത്തായി ചോങ് വിശ്രമിച്ചു. പട്ടിയെ കാണാതെ മൂന്ന് ഭൃത്യന്മാരും മടങ്ങിയെത്തി. കൊട്ടാരത്തിലും ചോങ് എത്തിയിട്ടില്ല. ഒന്നാമത്തെ ഭൃത്യൻ കൊട്ടാരത്തിന്റെ പരിസരം മുഴുവൻ തിരക്കിയിട്ടു പറഞ്ഞു, പട്ടി ഇവിടെ ഒരിടത്തും ഇല്ലല്ലോ.
ഷെടാ, പിന്നെ അവൻ എവിടെ പോയി? രണ്ടാമത്തെ ഭൃത്യൻ ചോദിച്ചു. ഉടനെ തന്നെ ചോങ്ങിനെ കണ്ടെത്തണം, ഇല്ലെങ്കിൽ കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ പുറത്താകും. മൂന്നാമത്തെ ഭൃത്യൻ പറഞ്ഞു. അവർ ചോങ്ങിനെ അന്വേഷിച്ചിറങ്ങി, മൈലുകളോളം നടന്നു, ക്ഷീണിച്ചു. ഒരിടത്ത് പട്ടിയുടെ കാലിന്റെ അടയാളം കണ്ടു. അടയാളം ലക്ഷ്യമാക്കി അവർ നടന്നു. കുറേ ദൂരം കൂടി നടന്നു പോയപ്പോൾ ചോങ്ങിന്റെ കഴുത്തിൽ കെട്ടിയിരുന്ന തുകൽ പട്ട പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു. അതും എടുത്തുകൊണ്ട് അവർ നടന്നു. കുറേ ദൂരം കൂടി ചെന്നപ്പോഴോ തെരുവീതിയിൽ ഒരിടത്ത് ദേഹമാസകലം ചെളിപുരണ്ട ഒരു പട്ടി നിൽക്കുന്നു. അത് ചോങ് ആണെന്ന് ഭൃത്യന്മാർക്ക് മനസ്സിലായില്ല. അപ്പോഴേക്ക് ചോങ്ങിന് സ്വാതന്ത്ര്യം മതിയായി കഴിഞ്ഞിരുന്നു. ഭൃത്യന്മാർ കൂട്ടിക്കൊണ്ടുപോയെങ്കിൽ എന്ന് അവൻ ആശിച്ചു. പൊടിയിലും ചെളിയിലുമൊക്കെ ഉരുണ്ട് പിരണ്ട് കളിച്ച ചോങ് ക്ഷീണിതനായിരിക്കുന്നു. ഭൃത്യന്മാരെ കണ്ടയുടൻ ചോങ് അവരുടെ അടുത്തേക്ക് ഓടി വന്നു. വാലാട്ടിക്കൊണ്ട് അവൻ ഉറക്കെ കുരച്ചു. മൂന്ന് ഭൃത്യന്മാരും ചോങ്ങിനെ നോക്കി. ഇത് ചക്രവർത്തിയുടെ പട്ടിയാണോ? ഒന്നാമത്തെ ഭൃത്യൻ ചോദിച്ചു. ഏയ്, അല്ലേ അല്ല, രണ്ടാമത്തെ ഭൃത്യൻ പറഞ്ഞു. ഇത് തെരുവിലെ ഏതോ വൃത്തികെട്ട പട്ടിയാണ്. ഭൃത്യന്മാർ തിരിഞ്ഞു നടന്നു. ചോങ് അവരുടെ പിറകെ കുരച്ചുകൊണ്ട് നടന്നു. കുര കേട്ടപ്പോൾ മൂന്നാമത്തെ ഭൃത്യൻ പറഞ്ഞു, ഇത് വൃത്തികെട്ട പട്ടിയാണെങ്കിലും ചക്രവർത്തിയുടെ പട്ടിയെ പോലെ കുരയ്ക്കുന്നല്ലോ. ചോങ് വീണ്ടും വീണ്ടും കുരച്ചു. ശരിയാ, ഇത് ചക്രവർത്തിയുടെ പട്ടി തന്നെ, ഒന്നാമത്തെ ഭൃത്യൻ പറഞ്ഞു. അതെ അതെ, രണ്ടാമത്തെ ഭൃത്യൻ ചരിവച്ചു. ശരിയാണ്, ദേഹത്തൊക്കെ

0: ഓടിപ്പോയത്? രണ്ടാമത്തെ ഭൃത്യൻ ചോദിച്ചു. ആർക്കറിയാം, എന്തായാലും കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയതിൽ അവന് സന്തോഷമുണ്ട്. കണ്ടില്ലേ വാലാട്ടുന്നത്? മൂന്നാമത്തെ ഭൃത്യൻ പറഞ്ഞു. പിന്നെ താമസിച്ചില്ല, ചോങ് തന്റെ വാൽ ചുരുട്ടി ചുരുണ്ടുകൂടി സിൽക്ക് മെത്തയിൽ ഉറങ്ങാൻ തുടങ്ങി. കൂട്ടുകാരെ, ഈ കഥ ഇന്ന് ഇവിടെ തീരുകയാണ്. നാളെ വേറൊരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: സംസ്കാരത്തിലും വിജ്ഞാനത്തിലുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കലയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരോടൊത്തുള്ള ഹൃദയം തൊട്ട വർത്തമാനം.

0: നമസ്കാരം. സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സമാഗമം എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിരവധി കലാകാരന്മാരെയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തിയത്. സാംസ്കാരിക, സാഹിത്യ, സിനിമാ മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങൾ സമാഗമത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുമുണ്ട്. ഇന്ന് സമാഗമത്തിൽ റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ ഈ സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് അഭിലാഷ് കാവ്യം എന്ന വ്യക്തിയാണ്. എഴുത്ത്, നാടകം, സിനിമ, ഇങ്ങനെ നമുക്ക് അഭിലാഷ് കാവ്യത്തിന്റെ പേര് അതിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കാം. ഞാൻ രജനി ഗിരീഷ്. നമസ്കാരം അഭിലാഷേ.
1: നമസ്കാരം. നമസ്കാരം.
0: സന്തോഷം ആയി ഞാൻ ഇവിടെ വന്ന്, ഇന്ന് വിളിച്ച ഉടനെ തന്നെ വരാം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ സ്റ്റുഡിയോയിൽ എത്തിയതിന് ഒത്തിരി നന്ദിയുണ്ട്.
1: വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം.
0: നാടകകൃത്ത്, നാടക പരിശീലകൻ, സംവിധായകൻ ഒക്കെയാണ് അഭിലാഷ് കാവ്യം. കഴിഞ്ഞ 12 വർഷമായി ചിൽഡ്രൻസ് തിയേറ്ററിൽ ഇങ്ങനെ ഇടതടവില്ലാതെ വർക്ക് ചെയ്യുന്ന അഭിലാഷ് കാവ്യത്തിന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് ഒരു കാര്യം അറിയാം അഭിലാഷിൽ നിന്ന്. നാട്, അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം.
1: എൻ്റെ

0: നാട് കൊല്ലം ജില്ലയിലെ തന്നെ കുണ്ട്ര എന്നുള്ള സ്ഥലത്ത്, കുണ്ട്രയിലെ പേരയും കുമ്പളം എന്ന് പറയും, അവിടെയാണ് നാട്, അവിടെയാണ് ഞാൻ ജനിച്ച് വളർന്നത്. ഇപ്പോൾ താമസിക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ്. കുറച്ചു നാളായി കരുനാഗപ്പള്ളിയിൽ താമസിക്കുന്നു. ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ അവിടെ തന്നെയായിരുന്നു. പഠിച്ചതും എൻ്റെ സ്കൂളൊക്കെ അവിടെയായിരുന്നു. ചെറുതിലെ മുതൽ പഠിച്ചത് കുമ്പളത്ത് സ്കൂളിലാണ്. അതിനുശേഷം കോളേജ് വിദ്യാഭ്യാസം ഫാത്തിമ കോളേജിലായിരുന്നു, കൊല്ലം ഫാത്തിമ നാഷണൽ കോളേജിലായിരുന്നു. പിന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ തന്നെ പിന്നെ പി ജി എടുത്തു. അപ്പൊ ഇതൊക്കെയാണ് ബാല്യവും പഠിച്ചതും നാടും ഒക്കെ ഇങ്ങനെയാണ്.
1: കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കാൻ പറ്റിയത് അത് വളരെ നല്ലൊരു അനുഭവം ഒക്കെ ആയിരിക്കും. അതിനെ കുറിച്ചൊക്കെ നമുക്ക് അതിലേക്കൊക്കെ വരാം. എന്നാൽ എനിക്ക് എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യത്തെ കുറിച്ച്, ശ്രോതാക്കൾക്കും ഇങ്ങനെ അഭിലാഷ് കാവ്യം എന്ന് കേട്ടപ്പോൾ എന്താണ് ഈ ഇതിന്റെ ഒരു പൊരുള്, ഈ കാവ്യം എന്ന് പറയുന്നത്?
0: കാവ്യം എന്നിട്ടത് ഇപ്പൊ എല്ലാവർക്കും നമ്മളിപ്പം ഒരു തൂലിക നാമം എന്ന് പറയുന്ന പോലെ, ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെ എൻ്റെ പേരിൻ്റെ കൂടെ ഇതേപോലെ ഒരു നാമം വേണമെന്നൊരു ചിന്തയുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ പല രീതിയിൽ എന്തിടാമെന്ന് ആലോചിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഞാൻ എത്തിയത് എൻ്റെ വൈഫിൻ്റെ പേരിലാണ്. വൈഫിൻ്റെ പേരാണ് കാവ്യ. അപ്പോൾ വൈഫ് എന്ന് വെച്ചാൽ ഞങ്ങളൊരു പതിനൊന്ന് വർഷം മുമ്പ് കണ്ടുമുട്ടിയവരാണ്. ഏകദേശം ഒരു 6 വർഷത്തോളം പ്രണയിക്കുകയും അതിനുശേഷം കല്യാണം കഴിക്കുകയും ചെയ്തവരാണ്. അതും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. സോ അതുകൊണ്ട് എനിക്ക് അവളുടെ പേര് കൂടെ ചേർക്കാമെന്ന് തോന്നി. അപ്പൊ ഞാൻ കാവ്യയുടെ കാവ്യം എന്നാക്കി. അങ്ങനെയാണ് ഈ അഭിലാഷ് കാവ്യം പേരിലേക്ക് എത്തിയത്.
1: അതെ, വളരെ രസകരമായിട്ട് തോന്നുന്നു. കാരണം എന്താ വെച്ചാല്, സാധാരണ എല്ലാരും, ചിലവര് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് അച്ഛൻ്റെ പേര്, പിന്നെ വടക്കൂട്ടൊക്കെ ആണെങ്കിൽ കുടുംബ പേരാണ് ചേർക്കുന്നത്, പിന്നീട് അമ്മയുടെ പേര് ചേർത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ വളരെ വിചിത്രമായി തോന്നിയ ഒരു കാര്യം, ഭാര്യയുടെ പേര് ചേർക്കുന്നത് നമുക്ക് ഒരു വിചിത്രമായൊരു കാര്യമായിട്ടാണ്.
0: അതിന് അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ മകൾക്ക്, എനിക്കൊരു മോളാണുള്ളത് 2 വയസ്സുള്ള, മോളുടെ പേരിൻ്റെ കൂടെയും എൻ്റെ പേരല്ല ചേർക്കും. മോളുടെ പേരിൻ്റെ കൂടെ വൈഫിൻ്റെ പേരാണ് ചേർത്തിരിക്കുന്നത്. മിഥില കാവ്യ എന്നാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, എൻ്റെ പേരല്ല. കാരണം ഫസ്റ്റ് അമ്മയുടെ പേരാണ് കുട്ടിയുടെ കൂടെ വരേണ്ടത്. അത് പഴയ മേൽശോഭനിസമാണ് അച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ പേര് മക്കളുടെ കൂടെ ചേർത്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യാസം വരണോ എന്നുള്ള ചിന്തയെന്നാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്.
1: അത് ശരിക്കും അതൊരു അംഗീകാരം തന്നെയാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. കാരണം അമ്മയ്ക്കൊരു സ്പേസ് കൊടുത്തു പോവുക, അമ്മയെ ഒന്ന് ആദരിച്ചു പോകുക, അത് ഒരു ഒരു പ്രത്യേക മനസ്സ് തന്നെയാണ് അങ്ങനെയുള്ള. കാരണം നമുക്ക് സമൂഹത്തിൽ എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ തോന്നുന്നത്. പൊതുവേ നമുക്ക് മാതാവ് എന്ന് പറയുമ്പോൾ എല്ലാ മാതാവിൻ്റെ തൃപ്പാദങ്ങളിലാണ് അർപ്പിക്കേണ്ടതെന്ന് പറയും അല്ലേ. നമുക്ക് മാതാവിൻ്റെ ആ ഒരു മഹത്വവും മാതാവിൻ്റെ വിലയും ഒക്കെ അറിഞ്ഞൊരു കലാകാരൻ ആ ഗുരുത്വത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ. അപ്പം അങ്ങനെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാൾ അത് ഒരു ഗ്രേറ്റ് തന്നെയാണ്. അപ്പം നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ, അഭിലാഷ് ഏകദേശം 12 വർഷമായി ചിൽഡ്രൻസ് തിയേറ്റർ വർക്കൊക്കെ ചെയ്യുന്നു. ആ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അറിയണം. പക്ഷെ നാടക കലാകാരന്മാര് ഏറെയുള്ളൊരു നാടാണ് നമ്മുടെ ഈ കൊല്ലം. ഒരുപാട് നാടകത്തെ നെഞ്ചോട് ചേർക്കുന്ന കൊല്ലത്ത് ഈ ഒരു അഭിലാഷിന്റെ ഈ ഒരു നാടകത്തിലേക്കുള്ള വരവ് എങ്ങനെയാണ്? ചെറുതിലെ നാടകം ഇഷ്ടമായിരുന്നോ? സ്കൂൾ തലം, പിന്നീട് ഇങ്ങോട്ടുള്ള ഗുരുക്കന്മാര്, ആ ഒരു നാടക കളരി ഉള്ളിൽ ഒരു കലാകാരനെ വാർത്തെടുക്കുന്നതിൽ വലിയൊരു പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: അതായത് ശരിക്കും കലയോടുള്ള അല്ലെങ്കിൽ നാടകത്തോടുള്ള വേദിയോടുള്ള ഭ്രമം തുടങ്ങുന്നത് ചെറിയ ക്ലാസ്സിലാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു ചെറിയ നാടകം സംവിധാനം ചെയ്യുന്നത്, എഴുതി സംവിധാനം ചെയ്യുന്നത്. അതിനുശേഷം അത് പിന്നെ എൻ്റെ +2 വരെ ഞാൻ തുടർന്നു. എല്ലാ ക്ലാസ്സിലും യൂത്ത് ഫെസ്റ്റിവലിന് നാടകം തന്നെ തട്ടിക്കൂട്ടി എഴുതും, അത് സംവിധാനം ചെയ്ത് അങ്ങ് ചെയ്യും. അങ്ങനെ സ്റ്റേജിനെ വല്ലാണ്ട് പേടിച്ചിരുന്നൊരു ആളായിരുന്നു ഞാൻ. സ്റ്റേജ് ഫിയറിന്റെ അങ്ങേ അറ്റം എക്സ്ട്രീമായിരുന്നു
1: ചെറുതിലെ.
0: കാരണം ഒരു സമ്മാനം മേടിക്കാൻ പോലും സ്റ്റേജിൽ കയറാത്ത മനുഷ്യനായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ വീട്ടുകാരനെ സമ്മാനം മേടിപ്പിക്കാനൊക്കെ. ഞാൻ ഓടുമായിരുന്നു സ്റ്റേജിൽ നിന്ന്, അതിൻ്റെ മുട്ട് രണ്ടും കൂട്ടിയിടിക്കും. അങ്ങനത്തെ മനുഷ്യനാണ് അവിടെ നിന്ന്. പിന്നെ സ്റ്റേജ് എനിക്കൊരു ഹരമായി മാറി. കാണികളെ കാണുമ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസവും എനർജിയും ആവേശവും ഒക്കെ വരാൻ തുടങ്ങി. അങ്ങനെ സ്കൂളിൽ നാടകങ്ങളൊക്കെ ചെയ്ത് വലിയ ആഗ്രഹമായിരുന്നു നമുക്കൊന്ന് കലോത്സവത്തിൽ പങ്കെടുക്കണമെന്ന്. പക്ഷെ നമുക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ അന്ന് കഴിഞ്ഞില്ല. അതിനുശേഷം

0: കോളേജിലേക്കെത്തി. കോളേജിലെത്തിയപ്പോഴാണ് നമ്മൾ സീരിയസ് കുറച്ചുകൂടെ സീരിയസ് ആയ നാടകത്തെ കാണാൻ തുടങ്ങി. അങ്ങനെ നാടകം ചെയ്യണം, യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കണം എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് വരുന്നു. ഇതിന്റെ കൂടെ എഴുത്തുണ്ടായിരുന്നു. ഞാൻ അത്യാവശ്യം എഴുതുമായിരുന്നു. നാടകം എഴുതുന്നതിന്റെ കൂടെ കഥകൾ എഴുതുമായിരുന്നു. അപ്പം അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒന്നാം വർഷം മാതൃഭൂമിയുടെ വിഷുപ്പതിപ്പ് സാഹിത്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി. ആ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടി. അങ്ങനെ കോളേജിലെ മാഗസിൻ എഡിറ്ററൊക്കെ ആയി. അങ്ങനെ ഭാഷാഭൂഷണിയിലും മാതൃഭൂമിയിലൊക്കെ കുറച്ച് കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചു. അപ്പൊ എഴുത്ത് ഒരു സൈഡിൽ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടം എഴുത്താണ്. ഒന്നാമതായി എഴുത്തുകാരൻ എന്നാണ് എനിക്ക് അറിയപ്പെടാൻ ഇഷ്ടം. അപ്പൊ അതിന്റെ കൂടെ നാടകവും തുടങ്ങി.
1: നമ്മുടെ പ്രശസ്ത പി പത്മരാജനും പറയാറുണ്ടായിരുന്നു, എന്നെ എഴുത്തുകാരൻ എന്നറിയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഒരുപാട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്.
0: എനിക്കും അതാണ് ഇഷ്ടം. എന്നെ വിശേഷിപ്പിക്കുന്നത് ഞാൻ എഴുത്തുകാരനാണ് എന്ന്. ഞാൻ ആരെങ്കിലും പോയി പരിചയപ്പെട്ടാലും ഞാൻ അങ്ങനെ തന്നെ പറയാറുള്ളൂ. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ അങ്ങനെ എഴുത്തും ഉണ്ടായിരുന്നു കൂടെ, അതിന്റെ കൂടെ പിന്നെ നാടകം തുടങ്ങുന്നു. നാടകം തുടങ്ങുമ്പോഴേക്ക് നമ്മൾ അപ്പോഴാണ് ഒരു പരിശീലനം നമുക്ക് ആവശ്യമാണ് എന്നൊരു ചിന്തയിലേക്കൊക്കെ വരുന്നത്. അങ്ങനെയാണ് ശരിക്കും ശർമാജിയെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. രാജേഷ് ശർമ്മ, രാജേഷ് ശർമാജി, ശർമാജി എന്ന് നമ്മൾ അടുപ്പമുള്ളവരൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നു. കൊല്ലത്തിന്റെ അഭിമാനമാണ്. ഇപ്പൊ ഒരുപാട് സിനിമകളിലൂടെ നല്ല റോളുകളൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് ശർമാജി. അപ്പൊ അങ്ങനെ ശർമാജിയെ സമീപിക്കുന്നു. ശർമാജി വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ അടുത്തേക്ക് എത്തുകയും നമുക്ക് വേണ്ടി ശർമാജി നാടക പരിശീലനം തരികയും, അങ്ങനെ അന്ന് മുതൽ ശർമാജിയാണ് നമ്മുടെ ഗുരു എന്ന് പറയാം. ശരിക്കും എന്റെ ഗുരുസ്ഥാനത്ത് രാജേഷ് ശർമ്മയാണ്, ശർമാജിയാണ് ഗുരുസ്ഥാനിയൻ. അപ്പം അദ്ദേഹമാണ് നമ്മളെ നാടകം പഠിപ്പിക്കുന്നത്, നമ്മൾ അറിയാത്ത ഒരുപാട് തിയേറ്ററിനെ പറ്റി മനസ്സിലാക്കി തരുന്നത്. കോളേജിലെ 3 വർഷവും ഞങ്ങൾക്ക് നാടകം ചെയ്തു തന്നത്. അതിനുശേഷം ഒരുപാട് വേദികളിൽ ഒരുപാട് സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോയി നാടകം കാണിച്ചു തന്നു, പഠിപ്പിച്ചു തന്നു. പ്രഗത്ഭരായ ഒരുപാട് നാടകക്കാരെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ നമ്മുടെ നാടക വഴി തുടങ്ങുകയായിരുന്നു കോളേജിൽ നിന്ന്. അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ നാടകം ചെയ്യുന്നു, ഒന്നാം സ്ഥാനം കിട്ടുന്നു, നടനുള്ള അവാർഡ് കിട്ടുന്നു.
1: ഞാൻ അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഗുരുസ്ഥാനത്ത് നമ്മൾ കാണുന്നത് രാജേഷ് ശർമ്മ.
0: രാജേഷ് ശർമ്മ, ശർമാജിയാണ് നമ്മൾ ഗുരുസ്ഥാനത്ത് കാണുന്നത്. ഒരുപാട് ഗുരുക്കന്മാരുണ്ട്
1: പിന്നെ,
0: പക്ഷെ നമ്മളെ ആദ്യമായി അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടത്തിവിട്ട ഒരാള് എന്ന നിലയിൽ അദ്ദേഹമാണ് ഗുരു.
1: ഇന്ന് നമുക്ക് കൊല്ലത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? അതും നമ്മുടെ പ്രശസ്ത നടൻ ജയന്റെ നാട്ട് ഓലയിൽ തന്നെയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കൊല്ലത്തിനെന്നും കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന ഒരു നാമമായി നാളെ അത് അറിയട്ടെ എന്നും നമുക്ക് ആശംസിക്കാം. അങ്ങനെ നാടകം രൂപപ്പെട്ടു വന്നു അല്ലേ? ഞാനറിയുന്ന ഒരു അഭിലാഷ് പിന്നെ ഈ ഡിഗ്രിക്ക് പഠിച്ചത് കെമിസ്ട്രിയോ മറ്റോ അങ്ങനെയാണെന്നാണ്. അതെങ്ങനെ വന്നു?
0: അത് ഒരു അബദ്ധം പറ്റിയതാണ്. ശരിക്കും സത്യം തുറന്നു പറഞ്ഞ അബദ്ധം പറ്റിയതാണ്.
1: അഭിലാഷ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് ആ ഒരു അതവിടെ ഒന്ന് നമുക്ക് ഒരു പോസ് കൊടുക്കാം. നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോവാം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടിരിക്കട്ടെ, എന്താണ് ഈ ഒരു കലാകാരൻ കെമിസ്ട്രി പഠിച്ചിട്ട് അല്ലേ, എന്താണ് പിന്നീട് എങ്ങനെയാണ് കെമിസ്ട്രി സയൻസ് വിഷയത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ പ്രശസ്തരായ പല സിനിമക്കാരും സാഹിത്യകാരന്മാരും ഒക്കെ തന്നെ നമ്മുടെ സയൻസിൽ നിന്ന് സാഹിത്യത്തിലേക്ക് വന്നവരാണ്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി പറയുന്നതിന് മുമ്പേ നമുക്ക് സമാഗമത്തിൽ ചെറിയൊരു ഇടവേളയാണ്. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് നാടകകൃത്തും നാടക പരിശീലകനും എഴുത്തുകാരനും സംവിധായകനും ഒക്കെയായ ശ്രീ അഭിലാഷ് കാവ്യമാണ്. അഭിലാഷ് നമ്മളോട് അഭിലാഷ് ഇന്നുവരെ കടന്നു വന്ന മേഖലകളിലെ കാര്യങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെയാണ് പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, പറഞ്ഞ് നമ്മൾ നിർത്തിയത് അഭിലാഷിൻ്റെ സാഹിത്യാഭിരുചി ഇത്രയേറെ ഉള്ള അഭിലാഷ്, അഭിലാഷ് ഒരു സയൻസ് വിഷയത്തിൽ ഗ്രാജുവേഷൻ എടുക്കാനിടയായ കാര്യത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: അതായത്, ശരിക്കും ചെറുപ്പത്തിൽ മുതലേ മലയാളത്തോടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മലയാളം തന്നെയായിരുന്നു, ഒരു സംശയമില്ല. പക്ഷെ കോളേജിലേക്ക് എത്തിയപ്പോഴും മലയാളം എടുക്കാനായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ സന്ദർഭവശാൽ എനിക്ക് കെമിസ്ട്രിയിലേക്ക് ആദ്യം ഇരിക്കേണ്ടി വന്നു. അപ്പോൾ മലയാളം എടുക്കാൻ പറ്റും, ചേഞ്ച് ആകാം എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഒരിക്കലും ചേഞ്ചായി കിട്ടിയില്ല എനിക്ക് മലയാളം. അവസാനം ഞാൻ കെമിസ്ട്രിയിൽ ഫിക്സായി,
1: ഫാത്തിമ
2: കോളേജിൽ കെമിസ്ട്രിയിൽ ഫിക്സായി. ഭയങ്കര സങ്കടമായിരുന്നു ആദ്യ സമയത്തൊക്കെ, വലിയ സങ്കടമായിരുന്നു. രാത്രിക്ക് വീട്ടിലൊക്കെ ഇരുന്ന് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്.
1: സാഹിത്യം മനസ്സിലേറ്റ് നടക്കുന്ന ഒരാൾ.
2: അതെ അതെ, ഉറപ്പായിട്ടും. ഒന്നാമത്തെ കാര്യം, എനിക്ക് സയൻസിനോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നില്ല, അപ്പൊ തീരെ താല്പര്യമില്ലെന്ന് തന്നെ പറയായിരുന്നു. ആ ഞാൻ പോയി മെയിൻ ആയിട്ട് ഒരു കെമിസ്ട്രി പോലെ ഒരു സബ്ജക്ട്, അതിനോട് ഫിസിക്സ് മാത്സ് ഒക്കെ വരുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പം അതെടുത്തിട്ട് ഞാൻ ആകെ പെട്ടുപോയ അവസ്ഥയായി. പിന്നെ എന്തായാലും നമ്മൾ കടലിൽ വീണു, ഇനിയിപ്പോ നീന്തുക എന്നുള്ളതേ ഉള്ളൂ എന്ന രീതിയിൽ അങ്ങ് പഠിച്ചു. വേറെ വഴിയില്ല. പിന്നെ ഇതൊരു ആശ്വാസം ഇതായിരുന്നു. ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളൊക്കെ കെമിസ്ട്രി ഒക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ സാഹിത്യത്തിനും നമ്മുടെ കലയ്ക്കും ഒന്നിനും അതൊരു പ്രശ്നം വരില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ആശ്വാസമായിരുന്നു അതിന്റെ പിന്നിൽ. അതായിരുന്നു കെമിസ്ട്രി എടുക്കാനുള്ള കാരണം.
1: പി ജി
2: കേരള യൂണിവേഴ്സിറ്റി തന്നെയാണ് ചെയ്തത്. അത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് ചെയ്തത്.
1: അവിടെ കൊണ്ട് നമ്മളങ്ങ്
2: പൊരുത്തപ്പെട്ടു.
1: അപ്പം നമ്മുടെ ചിൽഡ്രൻസ് തിയേറ്ററിലെ 12 വർഷമായി ഒരു പരിശീലകനായി പല അനുഭവങ്ങൾ, പല സ്കൂളുകൾ, പല കുട്ടികൾ, അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും. അതിനെ ഒക്കെ ഒന്ന് പറയാമോ?
2: അത് ഒരുപാടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 12 വർഷത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാടുണ്ട്.
1: മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും കുട്ടികളുടെ കാര്യമോ ഏതെങ്കിലും കലോത്സവത്തിന്റെ കാര്യമോ?
2: അതായത്, ഞാൻ എൻ്റെ ഒരു 19-ാമത്തെ വയസ്സിലാണ് ഈ പരിശീലനം തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് സ്കൂളുകളിൽ പോയി ഇത്രയും

0: ആളുടെടയ്ക്ക് ഒരുപാട് കുട്ടികളെ കണ്ടു. പല തരത്തിലുള്ള സ്കൂളുകൾ, പല നാട്ടില്, ഏകദേശം കൊല്ലം ജില്ലയിൽ തന്നെ നമ്മൾ ഒരുപാട് സ്കൂളുകളിൽ, ഇഷ്ടം പോലെ സ്കൂളുകളിൽ പോയി പരിശീലകനായും നാടകം ചെയ്തും പോയിട്ട്. അപ്പൊ കലോത്സവത്തിൽ കുട്ടികളെ നാടകത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്കിറ്റിന് വേണ്ടി പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെല്ലുന്നത്. കലോത്സവം ശരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ ഒരു അനുഭവത്തിൽ അത് വേറൊരു ലോകമാണ്. അത് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്നാണ് നമ്മുടെ കേരള സ്കൂൾ കലോത്സവത്തിന് പറയാറ്. അതങ്ങനെ തന്നെയാണ്. കാരണം പ്രതിഭകളുടെ ഒരു വിളനിലമാണ് കലോത്സവം എന്ന് പറയുന്നത്. നമ്മൾ ഞെട്ടിപ്പോവും ചില കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോൾ ഏതെങ്കിലും സ്കൂളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില കുട്ടികളുണ്ട് നമ്മുടെ സെലക്ഷൻ ഒന്നും വരില്ല, ഇവർ മാറി നിൽക്കും. പക്ഷെ അവരായിരിക്കും ഭയങ്കര കഴിവുള്ളവരായിരിക്കും. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സെലക്ഷന് വരാൻ, സെലക്ഷന് വേണ്ടി വിളിക്കുന്ന കുട്ടികളെ അവരെ വിളിക്കും. വിളിച്ചിട്ട് ഞാൻ ഈ വരാത്ത കുട്ടികൾ ഇതിനകത്ത് വരില്ലല്ലോ, അവർ മാറി നിൽക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ. ഞാനപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്ര പേരെന്നൊന്നും ഞാൻ വിളിക്കില്ല. മുഴുവൻ പേരും സ്കൂളിൽ മുഴുവൻ പേരെ നിർത്തിയിട്ടായിരിക്കും ഞാൻ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക. അല്ലാതെ നാടകത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വരൂ എന്ന ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ ചെയ്യിപ്പിക്കില്ല സ്കൂളിൽ. എല്ലാ കുട്ടികളെയും ഞാൻ വലിയ ഹാളിൽ നിരത്തി നിർത്തും, ഒരു വലിയ ഒരു വലിയ യൂത്ത് ഫെസ്റ്റിവലിനെ പോലെ. എന്നിട്ട് ഈ മുഴുവൻ കുട്ടികളെയും കൊണ്ട് ചെയ്യിപ്പിക്കും ആക്ടിവിറ്റീസ് നമ്മുടെ സെലക്ഷന് വേണ്ടിയുള്ള. അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്.
1: വളരെ നല്ലൊരു കാര്യം.
0: അപ്പോൾ നമുക്ക് കിട്ടും എവിടെയാണ് ടാലന്റുകൾ എന്ന് പറയുന്നത്. ടാലന്റുകൾ എപ്പോഴും ഒളിഞ്ഞിരിക്കുകയുള്ളൂ. യഥാർത്ഥ ടാലന്റുകൾ പലപ്പോഴും ഒളിഞ്ഞിരിക്കും, അത് പുറത്തേക്ക് വരില്ല.
1: അങ്ങനെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, യഥാർത്ഥ ടാലന്റ്സ് ഉള്ളവര് മടിയും മടി ഭയങ്കരമായിരിക്കും പ്രതിഭകൾക്കൊക്കെ, അല്ലേ?
0: നമ്മൾ കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഏറ്റവും വലിയ കാര്യം, ഞാൻ ഈ 12 വർഷം പഠിക്കുകയായിരുന്നു കുട്ടികളിൽ നിന്ന്. ശരിക്കും പഠിക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു തന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു
1: കുട്ടികളിൽ
0: നിന്ന്. ഉറപ്പായും ഞാൻ എൻ്റെ വീക്ഷണങ്ങൾ, എൻ്റെ ഐഡിയാസ്, എൻ്റെ ചിന്തകൾ ഒക്കെ ഈ ഇത്രയും വർഷത്തെ കുട്ടികൾ അവരുടെ സമ്പർക്കം എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന് അവരൊരുപാട് കാര്യം എന്നെ മനസ്സിലാക്കി തന്നു, പഠിപ്പിച്ചു തന്നു. നമ്മൾ അവരിൽ ഒരാളായി മാറി.
1: അതെ അതെ, ഭയങ്കര നല്ലൊരു അനുഭവമാണ്.
0: ഉറപ്പായും ഉറപ്പായും. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്, വളരെ രസകരമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് മനസ്സിലേക്ക് കുറെ കാര്യം ഒരുപാടുള്ളതുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ അനുഭവം. ഒരിക്കല് ഒരു സ്കൂളിൽ നമ്മൾ ഇതേപോലെ നാടക പരിശീലനം ചെയ്ത് കലോത്സവത്തിന് പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ കലോത്സവത്തിന് പോകുന്നതിന് ഒരാഴ്ച അല്ല, ഒരു 3 ദിവസം മുമ്പ് അതിൽ ഏറ്റവും മെയിനായി ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി, അവൾക്ക് തീരെ വയ്യാതായി. വയ്യാണ്ടായിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആൾ. അപ്പോൾ പനി കൂടി അഡ്മിറ്റായി. 2 ദിവസം കഴിഞ്ഞാൽ കലോത്സവമാണ്, സ്റ്റേറ്റ് കലോത്സവമാണ് നടക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വേറൊരാളെ മാറ്റിയിടാനുള്ള സാഹചര്യവും ഇല്ല, സന്ദർഭവും ഇല്ല. അപ്പോൾ നമ്മളെല്ലാം ആകെപ്പാട് പേടിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള അവസ്ഥയിൽ. ഇനിയിപ്പോൾ കയറാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള അവസ്ഥയിലിരിക്കുകയായിരുന്നു. അവസാനം നമ്മൾ ജില്ലയിലൊക്കെ വളരെയധികം അപ്രിസിയേഷൻ കിട്ടി, 1st സ്ഥാനം കിട്ടി സ്റ്റേറ്റിലേക്ക് വന്നതാണ്. അവസാനം നമ്മൾ തീരുമാനിച്ചു, കാര്യം ആ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്ന് ചെയ്യാനുള്ള ഒരിക്കലും പറ്റില്ല, നമ്മളത് വേണ്ടാന്ന് വയ്ക്കാം. വളരെ വിഷമത്തോടു കൂടി ബാക്കി കുട്ടികളും നമ്മളും അധ്യാപകരൊക്കെ തീരുമാനിച്ചു, ശരി അത് വേണ്ട, നമുക്ക് സ്റ്റേറ്റിൽ കളിക്കുന്നില്ല, നമ്മൾ നിർത്തുകയാണെന്ന് തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ എത്തി അവസാനം. പക്ഷെ നമ്മളെ തീരുമാനം എത്തുമ്പോഴേക്കും നമ്മൾ സ്റ്റേറ്റിൽ കളിക്കാനായിട്ട് അവിടെ ചെന്നിരുന്നു. നമ്മൾ 2 ദിവസം മുമ്പേ അവിടെ ചെന്നു, സാധനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പാലക്കാടായിരുന്നു, അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി അവസാനം ഇത് ക്യാൻസൽ ചെയ്യാണ് എന്ന് തീരുമാനം എടുത്ത് കഴിഞ്ഞൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ഒരു കാറിൽ ഈ കുട്ടി വന്നിറങ്ങാണ്. അവിടെ വന്നിറങ്ങിയിട്ട് അതവൾ പറയപ്പോൾ പറയാണ്, എനിക്ക് ചെയ്യണം ആ റോള്, ഞാൻ ചെയ്യാൻ റെഡിയാണ്. അപ്പൊ ഡോക്ടറും അവിടെ പേരൻസ് ഒക്കെ ഭയങ്കര പ്രശ്നമാണോ, ഒരിക്കലും ചെയ്യരുത്, ചെയ്താലോ വലിയ ആപത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞില്ല, എനിക്കത് ചെയ്യണം, എനിക്കത് ആവശ്യമുണ്ട്, ഞാൻ ചെയ്യും, ആരുതിർത്താലും ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളിത്ര പിന്തിരിപ്പിച്ചിട്ട് ആ കുട്ടി പിന്മാറിയില്ല. അവസാനം അത് കയറുന്ന സമയത്ത് ആ കുട്ടി കയറി. അതും മെയിൻ റോളാണ്, മെയിൻ റോൾ, നാടകത്തിൻ്റെ മെയിൻ റോൾ. നമ്മളൊക്കെ വളരെ നെഞ്ചിടിപ്പോടു കൂടി നിൽക്കുകയാണ്. അപ്പോഴേ അപ്പുറത്ത് ഫെസിലിറ്റിയൊക്കെ റെഡിയാണ്, ആംബുലൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാണ്. അവൾ 30 മിനിറ്റ് ആ നാടകം നിറഞ്ഞാടി, ആ വേദിയിൽ നിറഞ്ഞാടി, നല്ല കാണികളുടെ മുഴുവൻ കയ്യടി മുഴുവൻ മേടിച്ച് കർട്ടൻ താഴ്ന്ന നിമിഷം അവൾ വീണു, ബോധം കെട്ട് വീണു. നേരെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഭാഗ്യത്തിന്

0: വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല ഹോസ്പിറ്റലിൽ ചൊണ്ടിരുന്നപ്പോഴത്തേക്ക്. പക്ഷേ ആ നാടകത്തിന്റെ റിസൾട്ട് പ്രഖ്യാപനമെല്ലാം കഴിഞ്ഞപ്പോൾ ജഡ്ജസിന്റെ സ്പെഷ്യൽ മെൻഷൻ അവൾക്കായിരുന്നു അഭിനയത്തിന്. കാരണം അവൾക്ക് എന്തോ പറ്റിയെന്നോ ഒന്നും അവർക്ക് ആർക്കും അറിയില്ല, നമുക്ക് മാത്രമേ അറിയുള്ളൂ. അഭിനയത്തിനുള്ള സ്പെഷ്യൽ മെൻഷൻ, ഈ മികച്ച നടൻ നടി അവാർഡ് അപ്പൊ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അത് ഈ സ്പെഷ്യൽ മെൻഷൻ വന്നു, അവരുടെ സ്റ്റേറ്റിലെ മികച്ച നടി അവളായിരുന്നു. ഇപ്പൊ ആളിപ്പോ ഡോക്ടറാണ്, ഇപ്പൊ MBBS ഒക്കെ കഴിഞ്ഞ് ഡോക്ടറൊക്കെ ആയിട്ട് ഇപ്പം പുറത്താണ്, ഗൾഫിലാണ് ആള്, ഹസ്ബൻഡ് ഒക്കെ ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു. അപ്പം അത് ഇതുപോലെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മികച്ച നടിയായിട്ടുള്ള അവാർഡ് മേടിച്ച്. അപ്പൊ യാതാ പറഞ്ഞു, കുട്ടികളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞതാണ്, ഞാൻ പഠിച്ചതാണ്.
1: ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ കലയോടുള്ള അർപ്പണ മനോഭാവം ഒരു വളരെ വലുതാണ്. അതുപോലെ അഭിലാഷിന് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയിട്ടുണ്ടല്ലോ, അത് ഏതിനാണ്?
0: അത് ഞാൻ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനായിരുന്നു. ആം ആദ്മി എന്ന് പറയുന്ന ഒരു നാടകമായിരുന്നു ആദ്യം ചെയ്തത്, അതായിരുന്നു. പിന്നെ വേര് എന്ന് പറഞ്ഞാൽ,
1: അത് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ?
0: ഫസ്റ്റ് ഇയർ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുമ്പോൾ. ഒന്നാം വർഷം പഠിക്കുമ്പോൾ രണ്ടാം വർഷമായിരുന്നു പിന്നെ അടുത്തത് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം. ആ രണ്ടു വർഷമാണ് കിട്ടിയത്, അവിടെ കിട്ടിയത്.
1: വളരെ നന്നായിരുന്നു. അപ്പൊ ഫാത്തിമ കോളേജിനും അഭിമാനിക്കാവുന്ന ഒരു,
0: ഉറപ്പായും ഫാത്തിമ കോളേജ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കലാലയമാണ്.
1: നാളെ നമുക്കൊക്കെ നമ്മുടെ കൊല്ലത്തിന്റെ വലിയൊരു കലാകാരനായി അഭിലാഷ് ഇങ്ങനെ അറിഞ്ഞു വരുമ്പോൾ നമുക്കൊക്കെ അതൊരു വലിയ സന്തോഷമാണ്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് കൊല്ലം നമ്മളെ കലയെ അത്രയേറെ സ്നേഹിക്കുന്ന കുറേയേറെ വ്യക്തികളുള്ളൊരു നാടാണ്. ഫാത്തിമ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു?
0: യൂണിവേഴ്സിറ്റിയിലേക്ക് പോയപ്പോഴും നമ്മളുടെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ടം എന്ന് പറയുന്നത് എപ്പോഴും ഇത് തന്നെയായിരുന്നു, നാടകം. പിന്നെ എനിക്ക് ആ സമയത്ത് തന്നെ സിനിമയോടുള്ള ഒരു അഭിനിവേശവും വന്നു തുടങ്ങിയിരുന്നു. അതും ഈ ഡിഗ്രി സമയത്താണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ എവിടേക്ക് ചെല്ലുമ്പോഴും, ഇപ്പം ഫാത്തിമയിലാണെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഒക്കെ സിനിമ, നാടകം, നാടകം, സിനിമ, എഴുത്ത്, ഇതിനെ ആണ് നമ്മൾ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായിരുന്നു നമ്മുടെ ലക്ഷ്യവും.
1: അപ്പം കുറേയധികം കാര്യങ്ങൾ നമ്മൾ നാടകത്തെക്കുറിച്ചും നാടകത്തിലെ അനുഭവത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് സിനിമയിലോട്ടൊന്ന് കാലുവെക്കുകയാണെങ്കിൽ, സഹസംവിധാനം, ഒരു വെബ് സീരീസ്, അതിനെയൊക്കെ കുറിച്ചും, പിന്നെ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, എഴുത്തിന് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് സിനിമയെക്കുറിച്ച് ആദ്യം ഒന്നറിയാം. അങ്ങനെ സിനിമയെക്കുറിച്ച് അറിയുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ചെറിയ ഇടവേളയാണ്. ആ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി നമ്മുടെ അഭിലാഷ് കാവ്യം ഒരുപാട് സിനിമ കാര്യങ്ങളും സിനിമയിലെ അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കും. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് നാടകകൃത്ത്, നാടക പരിശീലകൻ, സംവിധായകൻ, എഴുത്തുകാരനൊക്കെയായ അഭിലാഷ് കാവ്യമാണ്. അഭിലാഷ് നമ്മോട് കുറേയധികം അനുഭവങ്ങളാണ് പങ്കുവച്ചത്. അഭിലാഷ്, ഇനി നമുക്ക് സിനിമയെക്കുറിച്ചാണ് അറിയാനുള്ളത്. അപ്പം അങ്ങനെ പറയുമ്പം ഏതൊക്കെ സിനിമ, പിന്നീട് സംവിധാനം, പുരസ്കാരങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
2: സിനിമയോടുള്ള ഒരു ഇഷ്ടം തുടങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലേ, ഡിഗ്രി ടൈമിൽ ആണ് സിനിമയുടെ ഇഷ്ടം തുടങ്ങുന്നത്. അങ്ങനെ അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തു തുടങ്ങി. അങ്ങനെ കോളേജ് സമയത്ത് ഈ ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും കയറണം, സംവിധായകനാകണം എന്നുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നേരെ എറണാകുളത്തേക്ക് പോയിട്ട് സുഗീത്, ഡയറക്ടർ സുഗീത്, അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹത്തിനെ ആദ്യം മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഓർഡിനറി ഒക്കെ ചെയ്ത് ഓർഡിനറി സിനിമയൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ അദ്ദേഹത്തെ കണ്ടു. അങ്ങനെയാണ് ആദ്യമായി സഹസംവിധായകനാകാനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ അടുത്ത മധുര നാരങ്ങി എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് ലഭിച്ചു. അതിനുശേഷം പിന്നെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ 3 Dots എന്ന് പറയുന്ന സിനിമ ചെയ്തു. അതിനുശേഷം രഞ്ജൻ പ്രമോദ്, രഞ്ജൻ ചേട്ടൻ്റെ കൂടെ രക്ഷാധികാരി വഹിച്ചു. അതുപോലെ മധുരം, അഹമ്മദിൻ്റെ മധുരം, ജൂൺ, ആ സിനിമകളൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് സഹസംവിധായകനായി നിൽക്കുന്ന സമയത്ത് തന്നെ നാട്ടിലേക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് നാട്ടിലേക്ക് എത്തി. നാട്ടിലേക്ക് ബ്രേക്ക് എടുത്ത് എത്തുന്ന സമയത്താണ് വെബ് സീരീസ് ഒക്കെ ആയിട്ട് ഉള്ള മാറ്റം. അത് കൊറോണ സമയമൊക്കെ ആയപ്പോഴേക്കും.

0: അങ്ങനെയാണ് നമ്മൾ വെബ് സീരീസ് തുടങ്ങുന്നത്. യോദറങ്ങാത്തൊരു വെബ് സീരീസ് ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. അങ്ങനെ വെബ് സീരീസ് അത്യാവശ്യം നന്നായിട്ട് പോയി, നല്ല രീതിക്ക് വ്യൂവേഴ്സായി, നല്ല ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ സ്വന്തമായ ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് ചിന്ത തുടങ്ങി. അപ്പം അങ്ങനെ സ്വന്തമായ സിനിമ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി. അപ്പം ഞാനും ഉദളങ്ങാത്തുരുത്തിൻ്റെ നായകനായിട്ടുള്ള ജയേഷ് ജനാർദ്ദനൻ, അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ചേർന്നിട്ട് തിരക്കഥ എഴുതി തുടങ്ങി. തിരക്കഥ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ റെഡിയായി, ആർട്ടിസ്റ്റൊക്കെ ആയി വരുന്നു. അപ്പോൾ ഈ വർഷം തന്നെ തുടങ്ങാം, ഷൂട്ടിംഗ് ആരംഭിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം അങ്ങനെയാണ് നിലവിൽ സിനിമയിലേക്കുള്ള പോക്ക്. പിന്നെ പുരസ്കാരമൊക്കെ എന്ന് പറഞ്ഞാൽ അത് എഴുത്തിൻ്റെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അത് പിന്നെ OV വിജയൻ യുവകഥാ പുരസ്കാരം കിട്ടിയിരുന്നു 2023. അത് എൻ്റെ ജെനി എന്ന് പറയുന്ന ഒരു കഥയ്ക്കാണ് കിട്ടിയത്. അതുപോലെ തന്നെ നാടകത്തിന് തിക്കോടിയൻ മെമ്മോറിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊല്ലം പബ്ലിക് ലൈബ്രറിയുടെ ഒരു സത്കർമ്മ പുരസ്കാരം
1: കിട്ടി
0: ലഭിച്ചിട്ടുണ്ട്. ആ സത്കർമ്മ പുരസ്കാരം ലഭിക്കുന്ന അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിന് വേറൊരു മാനദണ്ഡം കൂടെ ഉണ്ടായിരുന്നു. അവർ ആ അവാർഡിനൊരു മാനദണ്ഡം വെച്ചിരുന്നു, ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു മാനദണ്ഡം. ആ അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി അവാർഡ് കൊടുക്കുക, നമ്മൾ എത്ര വായിച്ചു എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടൊക്കെ. അപ്പോൾ ഞാൻ ആ
1: അർഹതയുള്ളവരിലേക്ക്
0: അത് എത്തുള്ളൂ. അത് കൊടുക്കുന്നത് ജസ്റ്റിസ് കമാൽ പാഷ സാറാണ് അവാർഡ് കൊടുക്കുന്നത്. അദ്ദേഹം ഡോക്ടർ ബി അശോക് IAS ചേർന്നിട്ടാണ് അത് വർഷങ്ങളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇൻവിറ്റ് ഞാൻ അങ്ങനെ അയച്ചതാണ്. അപ്പം അങ്ങനെ എന്നെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് നമ്മൾ വായിച്ച് ഈ പുസ്തകങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പം ഞാൻ ആ വർഷം മൊത്തത്തിൽ 97 പുസ്തകം വായിച്ചിരുന്നു ആ വർഷം. അപ്പം ആ വർഷം വായിച്ചിരുന്നു, അത് അന്നാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ വർഷം 2 പുസ്തകം വായിച്ചായി, അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ.
1: മലയാള സാഹിത്യമാണ്, ഇംഗ്ലീഷ്
0: എല്ലാം ഉണ്ടായിരുന്നു, മലയാളം, ഇംഗ്ലീഷ്, ബയോഗ്രഫി എല്ലാം
1: ഉണ്ടായിരുന്നു.
0: എല്ലാം വേണം ചെയ്യാം.
1: നാടകവും വരും,
0: ആത്മകഥകൾ എല്ലാം ഉണ്ട്, ഇംഗ്ലീഷ്, മലയാളം എല്ലാം ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ അങ്ങനെയാണ് പുസ്തകം വായിച്ച് ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചു എന്നുള്ളത് വെച്ചിട്ട് അവാർഡ് വരുന്നത്. അപ്പൊ അതൊക്കെയാണ് ചെറിയ ചെറിയ അവാർഡുകൾ കാര്യങ്ങളൊക്കെ.
1: ഈ ഒരു സമാഗമത്തിലെ ഒരുപാട് നാടക കലാകാരന്മാരെത്തിയിട്ടുണ്ട്. NN പിള്ള, അങ്ങനെ കുറേയധികം പേരെ കുറിച്ച്, ഈ NN പിള്ള തുടങ്ങി അങ്ങ് പാശ്ചാത്യ സാഹിത്യത്തിലെ ഇബ്സന്റെ നാടകങ്ങൾ വരെ വിലയിരുത്തിയ ഒരുപാട് കലാകാരന്മാർ ഇരുന്നൊരു സീറ്റാണ് സമാഗമത്തിന്, നമ്മുടെ ഈ ഒരു ചെയർ എന്ന് പറയുമ്പോൾ. അപ്പം നമുക്ക് റേഡിയോ സാന്ത്വനത്തിൽ ഒത്തിരി അഭിമാനമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ഒരുപാട് കലാകാരന്മാരെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഈ അനുഭവമൊക്കെ വളരെ വലുതാണ്. കാരണം നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിചാരിക്കും ഇത്രയും കേട്ടുകൊണ്ടിരിക്കുമ്പം ഇതേതോ ഒരുപാട് ഏജുള്ള ഒരാളാണ്, ഒത്തിരി വയസ്സുള്ള ഒരാളാണ്, ഇത്രയും വർഷത്തെ അനുഭവങ്ങളൊക്കെ പറയും. പക്ഷെ ആൾക്ക് ഏകദേശം 30 വയസ്സേ ഉള്ളൂ എന്നുള്ളത് ഞാനൊന്ന് എടുത്തു പറയുകയാണ്. പക്ഷെ അഭിലാഷ് കാവ്യം എന്നൊക്കെ കേൾക്കുമ്പോൾ ശ്രോതാക്കൾ വിചാരിക്കും ഫാത്തിമ കോളേജ്, യൂണിവേഴ്സിറ്റി, പിന്നെ 12 വർഷമായി കുട്ടികളുടെ പരിശീലനം. പക്ഷെ വളരെ ചെറുതിലെ ഈ കലാകാരന്റെ ഒരു ചുവടുവയ്പ് നമ്മുടെ സാംസ്കാരിക സിനിമ എഴുത്ത് രംഗത്തേക്ക് വന്നു എന്നുള്ളത് ഒരു വളരെ ഈശ്വരാധീനമുള്ള ഒരാളായിട്ടാണ് എനിക്ക്. ഈ ഒരു പ്രായത്തിൽ ഇത്രയേറെ അനുഭവങ്ങളുമായിട്ട് ഇവിടെ എത്തിയ ആദ്യത്തെ ആളാണ് അഭിലാഷ് കാവ്യം.
0: അതെ,
1: OV വിജയൻ പുരസ്കാരം അല്ലെ, അതൊന്നും ഒരു ചെറിയ കാര്യമല്ല അല്ലേ. നമ്മുടെ ഇന്ന് മലയാള സാഹിത്യ ലോകത്തെ തന്നെ, സാഹിത്യ രംഗത്തെ തന്നെ രണ്ടാക്കിയ OV വിജയന്, അതായത് മുമ്പും ഖസാക്കിന് മുൻപും പിൻപും എന്ന് സാഹിത്യ ലോകത്തെ വേർതിരിക്കാൻ പറ്റിയ അത്ര ലെജൻഡ് ആയിട്ടുള്ള ആ വ്യക്തിയുടെ പേരിലുള്ള ഒരു അവാർഡ് നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസവും രവിയും ഒക്കെ ഇങ്ങനെ പാലക്കാടും കരിമ്പനകളുടെ നാടും ഒക്കെ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. സാഹിത്യത്തെ ഇഷ്ടമുള്ള ഒരാളും അതിൽ നിന്നൊന്നും പെട്ടെന്ന് ഇറങ്ങി പോകില്ല അല്ലേ. അതെ, അഭിലാഷ് പുരസ്കാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു, സഹസംവിധാനം, സിനിമ ഒക്കെ പറഞ്ഞു. അപ്പം നമുക്ക് കുടുംബത്തെ കുറിച്ച്, എന്ന ഫാമിലി, ഭാര്യ, മക്കൾ, അമ്മ, അച്ഛൻ, എല്ലാരെ കുറിച്ചും ഒക്കെ.
0: കുടുംബം അമ്മയുണ്ട്, അമ്മ, അച്ഛനുണ്ട്, പിന്നെ ഒരു അനി പെങ്ങളാണുള്ളത്. പെങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടിപ്പോൾ ഒരു 5 വർഷം ആവുന്നു. ഭാര്യയുടെ പേര് കാവ്യ കൃഷ്ണൻ എന്നാണ്. ആള് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇട്ടിങ്ങനെ ഇരിക്കുകയാണ്.

0: PSC പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. പിന്നെ ഒരു മോളുണ്ട്, അവൾക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മിഥില എന്നാണ് പേര്,
1: മിഥില കാവ്യ.
0: മിഥില, അതെ, മിഥില കാവ്യ. അപ്പോ അതാണ് ഫാമിലി, ചെറിയ ഫാമിലിയാണ്.
1: അപ്പം അഭിലാഷ് ഇന്ന് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ സ്റ്റുഡിയോയിൽ എത്തി ഇത്രയേറെ അനുഭവങ്ങൾ പങ്കുവച്ചു. നാളെ

0: എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു പ്രാർത്ഥനയും സ്നേഹവും നന്ദിയും ഒക്കെ ഇപ്പം ഈ ഒരു ഇതിലെ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇത് നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിൻ്റെ റേഡിയോ ആണ്. അപ്പം ഈ റേഡിയോയിൽ നമുക്ക് ആയിരക്കണക്കിന് ക്യാൻസർ പേഷ്യൻറ്റിന് നമ്മളിലൂടെ എത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ റേഡിയോ സാന്ത്വനത്തിലെ ഒരുപാട് പരിപാടികൾ. അവർക്കൊക്കെ ആശ്വാസമായി നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. മനസ്സിൽ കാരുണ്യം വറ്റിപ്പോകാത്ത, മനുഷ്യത്വം വറ്റിപ്പോകാത്ത ഒരുപാട് മനുഷ്യർ. അതിലൊരാളാകാൻ അഭിലാഷനും കഴിയട്ടെ, കഴിഞ്ഞു എന്നുള്ളതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാട് നന്ദി.
1: വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇന്ന് ഈ പാലിയേറ്റീവ് റേഡിയോയുടെ ഇവിടെ വന്ന് ഇതേപോലെ കുറച്ചു നേരം സംസാരിക്കാൻ കഴിഞ്ഞതിൽ, ചോദിച്ചതിനൊക്കെ ഇതേപോലെ ലളിതമായെങ്കിലും മറുപടി പറയാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് സന്തോഷം.
0: താങ്ക് യു. സമാഗമം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ രജനി ഗിരീഷ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം അവതരണം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഇന്നിസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: പണിത്തിടുവായ പാപൈ വിറകം പരികിടുവായ ആയർദം മായ നീവ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8 8

4855875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. US-ൽ രക്തസമ്മർദ്ദത്തിനും ശരീരത്തിലെ നീർക്കെട്ടിനും ഉപയോഗിക്കുന്ന ക്ലോർതാലിഡോൺ ഗുളികകൾ 13,000-ലധികം കുപ്പികൾ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ തിരിച്ചുവിളിച്ചു. ഗുളികകൾ കൃത്യമായി ലയിച്ചു ചേരാത്തതിനെ തുടർന്നാണ് നടപടി. ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയിൽ പ്രസംഗം ആരംഭിച്ചപ്പോൾ വിദേശ നയതന്ത്ര പ്രതിനിധികളെ രൂക്ഷമായി വിമർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ, ഖത്തർ, സൌദി അറേബ്യ, ഫലസ്തീൻ അതോറിറ്റി തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് നെതന്യാഹു സ്റ്റേജിലെത്തിയപ്പോൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നെതന്യാഹു പ്രസംഗം ആരംഭിച്ചയുടൻ നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഹോൾ വിട്ട് പുറത്തുപോയി. ടെക്സസിലെ സാംഗറിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു. ബസ് ഡ്രൈവറും മറ്റ് 3 വിദ്യാർത്ഥികളും നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ടെക്സസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് സേഫ്റ്റി അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. സാമൂഹിക ഐക്യത്തെ ബലപ്പെടുത്തുന്നതിനാണ് ഫൊക്കാന ലക്ഷ്യമിടുന്നതെന്ന് പ്രസിഡന്റ് ഫിലിപ്പോസ് ഫിലി പ്രസ്താവിച്ചു. പാഴ്വാക്കുകൾ ഒഴിവാക്കുന്നതിന്റെയും ബന്ധങ്ങൾ ബലപ്പെടുത്തുന്നതിന്റെയും വസന്തകാലം പൂർവാധിക ശോഭയോടെ ഫൊക്കാനയിൽ ആരംഭിച്ചു കഴിഞ്ഞു. 2026 മുതലുള്ള 2 വർഷങ്ങളിൽ ഈ തത്വത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് വേദിയൊരുക്കുക എന്ന് ഫൊക്കാന പ്രസിഡന്റ് ഫിലിപ്പോസ് ഫിലി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ദീപം തെളിയിച്ചുകൊണ്ട് പറഞ്ഞു. 42-ന കർമ്മ പദ്ധതിയുമായി വർഷം മുഴുവൻ സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയായി ഫൊക്കാനയെ മാറ്റുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. മലയാളി മുസ്ലിംസ് ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റന്റെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഈ വർഷത്തെ

0: ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ബുഷ്റ മനക്കട്ടയുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടന്ന ആഘോഷ പരിപാടികളിൽ നിരവധി പ്രവാസികൾ പങ്കെടുത്തു. പ്രശസ്ത നർത്തകി ഡോക്ടർ സുനന്ദ നായർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന വ്യാപകമായി ആൽഫ പാലിയേറ്റീവ് കെയറിന്റെയും സ്റ്റുഡന്റ്സ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന കമ്പാഷനേറ്റ് യൂത്ത് വാക്കത്തോൺ കൽപ്പറ്റയിൽ നടന്നു. വൈത്തിരി സെന്റ് മേരീസ് പള്ളി ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈത്തിരി SI സോബിൻ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. 9 വിദ്യാലയങ്ങളിൽ നിന്നായി 645 വിദ്യാർത്ഥികളും വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് 100-ലേറെ പേരും വാക്കത്തോണിൽ അണിനിരന്നു. ചരമറിയിപ്പുകൾ. തൃക്കുടിത്താനം തോപ്പിൽ കുര്യൻ വർഗീസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. വാകത്താനം മുണ്ടൻ പടവത്തെ പൂവത്തുമൂട്ടിൽ PC എബ്രഹാമിന്റെ ഭാര്യ മോളി എബ്രഹാം ഭിലായിൽ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. പള്ളം കണിയാമ്പറമ്പിൽ PC ചെറിയാന്റെ ഭാര്യ റീച്ചൽ ചെറിയാൻ അന്തരിച്ചു. സംസ്കാരം 3rd നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ, അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്, ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.